ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 27, കൊല്ലവർഷം 1201, മിഥുനം 3, 2026 ജൂൺ 17 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:34. 101.9 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് സുപ്രഭാതം.

0: പ്രിയ ശ്രോതാക്കളെ, സുഭാഷിതം കേൾക്കാം. കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിക്കുന്നു.
1: വളരെ ഹൃദ്യമായ ആശയങ്ങളുടെ നിറകൂടമാണ് സാമവേദത്തിലെ ഈ മന്ത്രം. സ നഹ പവസ്വ ശം ഗവേ ശം ജനായ ശം അറുവതേ ശം രാജൻ ഉഷധീഭ്യക. ഹേ പ്രഭു, സഹ അവിടുന്ന് ന പവസ്വ, ഞങ്ങളെ ശുദ്ധീകരിച്ചു.

0: ജനിച്ചാലും ശംഖവേ, ഞങ്ങളുടെ ഗോക്കൾക്ക് മംഗളം ഭവിക്കട്ടെ. ശംജനായ മനുഷ്യർക്ക് സുഖവും ശാന്തിയും ആരോഗ്യവും ഉണ്ടാകട്ടെ. ശം അർവദേ, കുതിരകൾക്ക് മംഗളമുണ്ടാകട്ടെ. രാജൻ കെ പ്രകാശവാനെ, ഔഷധേഭ്യഃ ശം, ഔഷധികൾക്ക് മംഗളമുണ്ടാകട്ടെ. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ സാരം. ഈശ്വരൻ സ്വയമേവ ശുദ്ധനും മറ്റുള്ളവയെ ശുദ്ധീകരിക്കുന്നവനുമാണ്. ജീവൻ ശുദ്ധമാവുന്നത് ആഹാരത്തിലൂടെയാണ്. ആഹാരശുദ്ധവും സത്വശുദ്ധേ. ശുദ്ധമായ ആഹാരം ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ശുദ്ധമാക്കുന്നു. ഇവ മൂന്നും ശുദ്ധമാവുന്നതിലൂടെ ജീവാത്മാവ് പവിത്രമാവുന്നു. സത്വശുദ്ധോ ധ്രുവാ സ്മൃതി. രസം, രക്തം, മാംസം, മേദസ്, മജ്ജ, അസ്ഥി, ശുക്ലം എന്നീ സകല ധാതുക്കളും ശുദ്ധമാവുമ്പോൾ ബുദ്ധി സാത്വികമാകുന്നു. പവിത്രമായ ജീവിതം ആഗ്രഹിക്കുന്നവർ മുട്ട, മാംസം, മത്സ്യം, മദ്യം, കഞ്ചാവ്, കറുപ്പ് തുടങ്ങിയവ ആഹരിക്കുവാൻ പാടില്ല. ശുദ്ധവും പൗഷ്ടികവും സാത്വികവുമായ ആഹാരമേ കഴിക്കാവൂ. മാംസവും മദ്യവും കഴിക്കുന്നവർ രോഗികളാകുന്നു. അവർ ഒരിക്കലും യോഗികളാവുകയില്ല. ശം ഗവേഹ്, നമ്മുടെ ഗോക്കൾക്ക് മംഗളമുണ്ടാകണം. ഗോശബ്ദം പശുക്കളെ മാത്രം കുറിക്കുന്നതല്ല. ഗോവിന് പശു, ഭൂമി, വാണി എന്നെല്ലാം അർത്ഥമുണ്ട്. നമുക്ക് സാത്വികമായ ഭക്ഷണം, പാൽ, തൈര്, നെയ്യ് എന്നിവ നൽകുന്നത് പശുക്കളാണ്. സാത്വികരെന്ന് പറഞ്ഞാൽ ധർമ്മതൽപരരും ശുദ്ധരും ജ്ഞാനികളും വിവേകികളുമായിരിക്കും. മാത്രമല്ല, നാൽക്കാലി സമ്പത്തിൻ്റെ വളർച്ച കൃഷി വാണിജ്യങ്ങളെയും വർദ്ധിപ്പിക്കുന്നു. ഇതിനെല്ലാം ഗോവിനെ അഥവാ ഭൂമിയെ ആശ്രയിക്കുന്നു. ഗോശബ്ദത്തിന് വാണി എന്ന അർത്ഥമെടുക്കുമ്പോൾ വാണി നമ്മുടെ സംസ്കാരത്തിൻ്റെ വാഹിനിയാണ്. മാത്രമല്ല, വാണിയിലൂടെയാണ് അറിവിൻ്റെ പ്രവാഹം. കാളിദാസ മഹാകവി തൻ്റെ രഘുവംശ മഹാകാവ്യത്തിൽ അത് ആരംഭിക്കുമ്പോൾ വാഗർത്ഥപ്രതിപത്തയെ ഉചിതമായ വാക്കും അർത്ഥവും ലഭിക്കുന്നതിനു വേണ്ടി എന്നു പ്രാർത്ഥിച്ചു. അതായത് വാണി സരസ്വതിയാണ്. ചുരുക്കത്തിൽ, ഈ സംസാരത്തിൽ ഗോവിനു സദൃശം മറ്റൊന്നില്ല. അതുകൊണ്ട് ഗാവോ ഭഗോ ഗാവ ഇന്ദ്രോ മേ, ഗോവ് എൻ്റെ ഈശ്വരനും ഐശ്വര്യവും ആണെന്ന് വൈദികം പഠിപ്പിക്കുന്നു. ശംജനായ, മനുഷ്യർക്ക് സുഖവും ശാന്തിയും ആരോഗ്യവും ഉണ്ടാകണം. അവർ ത്രിവിധ ദുഃഖങ്ങളിൽ നിന്ന് മുക്തരാവണം. ത്രിവിധ ദുഃഖങ്ങളെന്ന് പറഞ്ഞാൽ ആദിഭൗതികവും ആദിദൈവികവും ആധ്യാത്മികവുമായ ദുഃഖങ്ങൾ എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. നാം അനുഭവിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളും ഈ മൂന്ന് തരത്തിൽ പെടുന്നവകളാണ്. സകലർക്കും ശാരീരികാരോഗ്യവും മാനസിക ബലവും ആത്മീയ ആനന്ദവും ഉണ്ടാകണം. ശം ഔഷധീഭ്യ, ഔഷധികളിൽ നിന്നും നമ്മൾക്ക് ശാന്തിയും സുഖവും ഉണ്ടാകണം. ഔഷധികളെന്നാൽ സസ്യങ്ങളാണ്. സസ്യാഹാരം കൊണ്ട് മനുഷ്യരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ശാന്തമാകുന്നു. മാംസഭോജനം മനുഷ്യനെ ചഞ്ചല മനസ്കനും ക്രൂരനുമാക്കുന്നു. സസ്യാഹാരം സാത്വികമാണ്. മാംസാഹാരമാകട്ടെ രാജസികവും താമസികവുമാകണം. പ്രഭു ഞങ്ങൾക്ക് ശക്തി നൽകിയാലും അറിവ് നൽകിയാലും ഞങ്ങൾ സസ്യാഹാരമേ കഴിക്കൂ, ഒരിക്കലും മാംസം കഴിക്കുകയില്ല എന്ന് ഈശ്വരനോട് ഞങ്ങൾ സത്യം ചെയ്യുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് കവനമന്ദിരം പങ്കജാക്ഷൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ ഇവിയനിൽ G7 ഉച്ചകോടിയിൽ പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര യോഗ ദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവ ഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിൽ ഒരാൾക്ക് മലമ്പനി റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം തടയാൻ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ മുഖമുദ്രയാണ് സംഗീതമെന്ന് മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂർ പയ്യന്നൂരിൽ പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന തുരീയം സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്നലെ മാസപ്പിറവി കണ്ടതായി വിവരം ലഭിച്ചതിനാൽ ഇന്ന് മുഹറം ഒന്നായിരിക്കുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഈ മാസം 25-26 തീയതികളിലാണ് മുഹറം 9-ഉം 10-ഉം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് I മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ പരാജയപ്പെടുത്തി. 1-3 ഫ്രാൻസിന്റെ ജയം. അനന്തപുരി FM-ൽ ഇനി പ്രധാന വാർത്തകൾ. 8 മണിക്ക്

പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പുകളെ തുടർന്ന് 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി ചങ്ങമ്പുഴയുടെ എന്റെ സഖി എന്ന കവിത, ആലാപനം ദിവ്യാഞ്ചേയാർ, ഉദയഗീതം ദീപ്തി ഫല്ലയും സംഘവും പാടിയത്. തുടർന്ന് പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം. 7:15 ആരണ്യകം ആയുരാരോഗ്യം തൊഴിൽ ദർശനം. നല്ല മലയാളം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബയ്യ ജൂവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 51-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജൂവലേഴ്സ് സ്മൃതിമധുരം കേൾക്കാം. 8:45 യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജൂവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. ശേഷം അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി കുട്ടികളുടെ അവകാശങ്ങളെയും സംരക്ഷണം നൽകുന്ന നിയമങ്ങളെയും കുറിച്ച് അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:20, 12:50, 2:30, വൈകുന്നേരം 4:00, 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, പ്രകാശധാര, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുന്നു. 1:02 ഫിഫ ലോകകപ്പ് പ്രത്യേക തത്സമയ പ്രശ്നോത്തരി, ഇതാ ഒരു ചോദ്യം. 2:02 ചിത്രീകരണം. 2:45 തിരയിപ്പുക്കൾ. 3:00 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, പച്ചക്കറികളിലെ മഴക്കാല രോഗ നിയന്ത്രണം. ഡോക്ടർ എ സജീന മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 9:00 മൊഴിയാമൊരു കഥ, വി കെ എൻ എഴുതിയ കഥ മുക്തി. 9:30 സംഗീത സുധ, പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത

കച്ചേരി കേൾക്കാം. ഉടുപ്പി ബാലസുബ്രഹ്മണ്യം വയലിൻ, വി ആർ നാരായണ പ്രകാശ് മൃദംഗം. 10:30 നിശാ സുരഭി. 11 സുഭാഷിതം കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4°C. കുറഞ്ഞ താപനില 26.2°C. പെയ്ത മഴ 0.2 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C. കുറഞ്ഞ താപനില 26.4°C. പെയ്ത മഴ 0.1 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ കവിത എന്റെ സഖി പാരായണം ചെയ്യുന്നത് ജെ ആർ ദിവ്യ

നമസ്തേ. അനന്തപുരിയിൽ ഇനി ഉദയഗീതമാണ്, ദീപ്തി ഭല്ലയും സംഘവും പാടിയത്. ആദ്യം നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ.

ഇനി ചലച്ചിത്രഗാനം കേൾക്കൂ. ഹരിനാരായണൻ്റെ വരികൾക്ക് ഗോപി സുന്ദറിൻ്റെ സംഗീതം, പാടിയത് നജീം അർഷാദും മൃദുല വാര്യറും. ചിത്രം മിലി.

പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. ജൂൺ 21 നെയ്റ്റ് യു ജി പുനഃപരീക്ഷ കണക്കിലെടുത്ത് രാജ്യത്ത് ടെലിഗ്രാം മെസ്സേജിംഗ് ആപ്പിന് 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നേരത്തെ അയച്ച സന്ദേശം ജൂൺ 30 വരെ എഡിറ്റ് ചെയ്യാനാവില്ല. ചുമയ്ക്കുള്ള സിറപ്പുകൾ ഉൾപ്പെടെ എല്ലാത്തരം സിറപ്പുകളുടെയും വിൽപ്പനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നിയന്ത്രണം ഇന്നലെ മുതൽ നിലവിൽ വന്നു. ഭക്ഷണപൊതികളിൽ സ്റ്റേപ്ലർ പിൻ, മറ്റ് ലോഹവസ്തുക്കൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിരോധിച്ചു. ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ബേക്കറി, മിഠായിക്കട തുടങ്ങിയ എല്ലാത്തരം ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങൾ

0: സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്. തിരിച്ചറിയൽ കാർഡ് എന്നതിലുപരി മറ്റാവശ്യങ്ങൾക്ക് ആധാർ വിവരങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. പകൽ സമയത്തെ മിച്ച വൈദ്യുതി രാത്രിയിലും ഉപയോഗിക്കാവുന്ന ബാറ്ററി എനർജി സ്റ്റോറേജുകൾ വ്യാപകമാക്കാൻ KSEB റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശം നൽകി. വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലാൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി.
1: ഇന്ന് ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനം. ഭൂമിയുടെ ആരോഗ്യവും മനുഷ്യജീവന്റെ നിലനിൽപ്പും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന സന്ദേശമാണ് ഈ ദിനം ലോകത്തിന് നൽകുന്നത്. ഭൂവിനിയോഗത്തിലെ പിഴവുകളും തണ്ണീർത്തട നാശവും ജലസ്രോതസ്സുകളുടെ ശോഷണവും കുന്നിൻ പ്രദേശങ്ങളിലെ അമിത നിർമ്മാണ പ്രവർത്തനങ്ങളും സംസ്ഥാനത്തെ വെള്ളപ്പൊക്കത്തിന്റെയും വരൾച്ചയുടെയും ഭീഷണിയിലേക്ക് തള്ളിവിടുകയാണ് എന്ന് കേരളം മരുഭൂമിയാകാനുള്ള സാധ്യതയില്ലെന്ന് കരുതുന്നവർ പോലും സമ്മതിക്കും. ഭൂമിയെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ആസൂത്രണമില്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളും ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധിയും കൂടുതൽ രൂക്ഷമാകും എന്ന മുന്നറിയിപ്പും കൂടിയാണ് ഈ ദിനം നൽകുന്നത്.
2: ഭൂമിയെ ശാസ്ത്രീയവും ദീർഘവീക്ഷണത്തോടും കൂടി ഉപയോഗിക്കാതെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെ താറുമാറാക്കുന്ന രീതി വലിയ ഭീഷണിയാണ് ഇന്ന് ജനജീവിതത്തിന് ഉയർത്തുന്നത്.
1: കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ എസ് ശ്രീകുമാർ.
2: പ്രത്യേകിച്ച് കേരളം പോലുള്ള വളരെ സവിശേഷമായ ഭൂപ്രകൃതിയുള്ള പ്രദേശത്ത് വലിയ ആഘാതം ഈ അശാസ്ത്രീയമായിട്ടുള്ള ഭൂവിനിയോഗ രീതികൾ ഉണ്ടാക്കും എന്നുള്ളതിന് സംശയമില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, വരൾച്ച, തീരദേശ മേഖലകളിലും ഉണ്ടാകുന്ന ചക്രവാത ചുഴി പോലുള്ള കാര്യം, അത്തരം ദുരന്തങ്ങൾ, കാറ്റ്, മിന്നൽ ചുഴലി പോലുള്ള പ്രത്യേക തരത്തിലുള്ള ദുരന്തങ്ങൾ ഒക്കെ കേരളത്തിൽ ആവർത്തിച്ച് വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ സവിശേഷമായ ചില ആവാസ വ്യവസ്ഥകളുണ്ട്, തണ്ണീർത്തടങ്ങളുണ്ട്, നമ്മുടെ പുഴകളുണ്ട്, ചെങ്കൽക്കുന്നുകളുണ്ട്, വനമേഖലകളുണ്ട്, പശ്ചിമഘട്ട മലയോരങ്ങൾ തന്നെ, ഇതൊക്കെ പ്രത്യേകം ആവാസ വ്യവസ്ഥകളാണ്. അപ്പൊ ഇത്തരം ആവാസ വ്യവസ്ഥകളുടെ മനുഷ്യനേൽപ്പിക്കുന്ന പോറലുകൾ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളെ അതിനെ കൂടുതൽ ആവർത്തിക്കാനും അതിനെ കൂടുതൽ രൂക്ഷമാക്കാനും സഹായിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്.
1: കഴിഞ്ഞ ഏതാനും 10 കേരളത്തിന്റെ വികസനത്തിൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസവും കാരണം ഭൂവിനിയോഗ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പരിവർത്തനത്തിന്റെ ഭൂരിഭാഗവും പ്രദേശങ്ങളുടെ പാരിസ്ഥിതിക സവിശേഷതകൾ വേണ്ടത്ര പരിഗണിക്കാതെയാണ് സംഭവിച്ചിട്ടുള്ളത്.
3: ഭൂവിനിയോഗം വാസ്തവത്തിൽ ആദ്യം സംഭവിക്കുന്നത് ഭക്ഷ്യവിളകളിൽ നിന്ന് വാണിജ്യ വിളകളിലേക്കുള്ള മാറ്റമാണ് ആദ്യം സംഭവിച്ചത്.
1: MG യൂണിവേഴ്സിറ്റിയിലെ KN Raj സ്കൂൾ ഓഫ് എക്കണോമിക്സ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് മുരളീധരൻ.
3: 60s 70s ആദ്യവും ഭൂപരിഷ്കരണം ഉണ്ടാവുകയും ഈ വാണിജ്യ വിളകൾക്കായി മാറിയ സ്ഥലങ്ങളിലെ ഭൂപരിധിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പൊ പിന്നീട് ഭൂവിനിയോഗത്തിന് ലഭ്യമായ ഭൂമി എന്ന് പറയുന്നത് ആളുകൾ താമസിക്കുന്നതോ അതല്ലെ ഭക്ഷ്യവിളകൾക്കായി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളുമാണ്. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് 70s ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ സംഭവിക്കുക. ഈ മൈഗ്രേഷൻ സംഭവിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് ഒരു വിഭാഗം ആളുകളുടെ ധനസ്ഥിതി മെച്ചപ്പെടുകയും ധനസ്ഥിതി മെച്ചപ്പെട്ട അതേ കാലഘട്ടത്തിൽ തന്നെയാണ് 60s 70s വ്യവസായ ട്രേഡ് രംഗത്ത് സംഘടിതമായ തൊഴിൽ പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും ചെയ്തപ്പോൾ വ്യവസായത്തിൽ മുടക്കുന്നതിനേക്കാൾ ഈ ഗൾഫിൽ നിന്നും പണം ഉണ്ടായവർക്ക് റിസ്ക് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവന് കണ്ടുപിടിച്ച എളുപ്പ മാർഗമാണ് റിയൽ എസ്റ്റേറ്റ്.
1: നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും കുറവ് ഭൂവിനിയോഗ പ്രശ്നത്തിന്റെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ്. പരമ്പരാഗതമായി പ്രകൃതിദത്ത ജലസംഭരണികളും ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളും വെള്ളപ്പൊക്ക സംരക്ഷണ സംവിധാനമായും പ്രവർത്തിച്ചു വരുന്ന ഇവയുടെ കുറവ് കാർഷിക ഉൽപ്പാദനം കുറയ്ക്കുക മാത്രമല്ല, അതിശക്തമായ മഴയും നീണ്ടു നിൽക്കുന്ന വരൾച്ചയും കൈകാര്യം ചെയ്യാനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്തു.
4: കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിനിടെ കേരളത്തിന്റെ കാർഷിക ഭൂവിനിയോഗത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്.
1: കേരള കാർഷിക സർവകലാശാല ഗവേഷണ വിഭാഗം മുൻ മേധാവി ഡോക്ടർ P. ഇന്ദിരാദേവി.
4: കാർഷിക രംഗത്ത് നിന്നും കാർഷികേതര രംഗത്തേക്ക്, പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, വാണിജ്യാവശ്യത്തിനാവട്ടെ, ഗാർഹിക ആവശ്യങ്ങൾക്കാവട്ടെ, വൻതോതിൽ ഭൂമി തരം മാറി ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, തരിശ് ഭൂമിയും ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രകടമായിട്ടും അതേസമയം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് കേരളത്തിലെ നെൽവയലുകളുടെ കാര്യം. ഏകദേശം 800,000 ഹെക്ടറിലധികം ഉണ്ടായിരുന്ന നെൽവയലുകൾ ഇപ്പോ 200,000 ഹെക്ടറിന് താഴെ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഒട്ടുമിക്ക കായലുകളുടെയും വിസ്തൃതി ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അത്ര തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും വളരെയേറെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ മലനാട്ടിലെ പുൽമേടുകളുടെ ശോഷണം. സംസ്ഥാന സർക്കാരിന്റെ ഈ കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പുൽമേടുകൾക്ക് വളരെയധികം ശോഷണം സംഭവിച്ചതായി കാണാം. കാർഷിക രംഗത്തേക്ക് വരികയാണെങ്കിൽ, കാർഷിക രംഗത്തെ ഏറ്റവും പ്രകടമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്കുള്ള മാറ്റം. ഇപ്പൊ ശാസ്ത്രീയമായൊരു ഭൂവിനിയോഗ നയം, വളരെ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കുള്ളപ്പോഴും അത് നടപ്പിലാക്കാനുള്ള ഒരു ആർജവം പലപ്പോഴും നമുക്ക് കാണാനാവുന്നില്ല.
1: ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനപരമായ നിയമനിർമ്മാണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമങ്ങളെ ഭൂവിനിയോഗ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാനാവില്ല. 1960 മുതൽ ഘട്ടംഘട്ടമായി നടപ്പിലാക്കിയ കേരള ഭൂപരിഷ്കരണ നിയമം കൃഷിക്കാർക്ക് ഉടമസ്ഥാവകാശം നൽകുകയും ഭൂ ഉടമ അവകാശത്തിന് പരിധി ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കാർഷിക ഘടനയെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു. പരിഷ്കാരങ്ങൾ ഭൂമി പുനർവിതരണം ചെയ്യുന്നതിൽ വിജയിച്ചെങ്കിലും ദീർഘകാല ഭൂവിനിയോഗ ആസൂത്രണത്തിനും പാരിസ്ഥിതിക മാനേജ്മെന്റിനുമുള്ള സമഗ്രമായ ഒരു ചട്ടക്കൂടായി അവ പൂർണ്ണമായും പരിണമിച്ചില്ല.
5: കേരളത്തിന്റെ മൊത്തം ഭൂമിയുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥതയുടെ കാര്യത്തിലും ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായിരുന്നു 1960 സംഭവിച്ച ഭൂപരിഷ്കരണ നിയമം.
1: അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.
5: ഭൂപരിഷ്കരണ നിയമത്തിൽ അന്ന് കൈവശമുണ്ടായിരുന്ന ആളുകൾക്ക് അതിനുള്ള അവകാശം നൽകുകയും ഭൂമിയുടെ അവകാശം കിട്ടിയ ആളുകൾക്ക് അത് തുടർന്ന് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാവുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് ഭൂമി വലിയ തോതിൽ തുണ്ടുവൽക്കരിക്കപ്പെട്ടു, പ്രത്യേകിച്ച് കാർഷിക ഭൂമി എന്ന ഒരു ആക്ഷേപം ഭൂപരിഷ്കരണ നിയമത്തിലുണ്ട്. അതുപോലെ പ്രധാനമാണ്, തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെയാകും, തോട്ടങ്ങൾ തന്നെ ഇല്ലാതെയാവും തുണ്ടുവൽക്കരിച്ചാൽ. അതുകൊണ്ട് തോട്ടങ്ങളെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് കൊടുക്കണം എന്ന വാദം. തൊഴിലാളികളുടെ പൊതു താല്പര്യം മുൻനിർത്തിയാണ് തോട്ടങ്ങൾക്ക് ആ ഇളവ് കിട്ടിയത്. 6 തോട്ടങ്ങൾക്ക് കിട്ടിയ ഇളവ് ഏതാണ്ട് 5-6 പതിറ്റാണ്ട് തുടർന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, തോട്ടങ്ങൾ അതേ നിലയിൽ നടത്തിക്കൊണ്ടു പോവുക സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, അതിനേക്കാൾ കൂടുതൽ പാരിസ്ഥിതികമായും ബുദ്ധിമുട്ടാണ്. അപ്പോ ബഹുവിളകൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാക്കി മാറ്റുക എന്നത് ഇപ്പോഴത്തെ ഒരാവശ്യമാണ്. അങ്ങനെ ഭൂമിയുടെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതാണ്ട് 60-70 വർഷക്കാലം തുടർന്നു വന്ന ഭൂപരിഷ്കരണ നിയമം ഒളിച്ചെഴുതുമ്പോൾ നിലവിലുള്ള തോട്ടങ്ങൾ മറ്റേതെങ്കിലും ഉപയോഗങ്ങൾക്ക് വക മാറ്റി പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തോട്ടങ്ങൾ റിസോർട്ടുകളായിട്ടും ടൂറിസം പർപ്പസിനും മാറ്റുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് കേവലം 5% താഴെ മാത്രമേ തോട്ടങ്ങൾ ടൂറിസം ആവശ്യങ്ങൾക്കോ മറ്റ് വിളകൾക്കോ ഉപയോഗിക്കാവൂ എന്ന നിബന്ധന കൊണ്ടുവന്നത്. പക്ഷെ കേരളത്തിന്റെ ഭൂമി ഉപയോഗത്തെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് മുമ്പിലുണ്ട്. 2018 പ്രളയത്തിന് ശേഷം കേരളത്തിലെ ഭൂമി ഉപയോഗം സംബന്ധിച്ച നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും അതിന് പ്രത്യേക ഭൂമി ഉപയോഗ നയമുണ്ടാക്കണമെന്നും നിയമമുണ്ടാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിലുണ്ട്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാറ്റമാണ് ഭൂപരിഷ്കരണത്തിൽ ഉണ്ടാവേണ്ടത്. അത് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പരിസ്ഥിതിയെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കരുത്, തൊഴിൽ വ്യവസ്ഥകളെ ദോഷകരമായി ബാധിക്കരുത്. ഇത് രണ്ടും സംരക്ഷിച്ചുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റമാണ് ഭൂമിയുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടാവേണ്ടത്.
1: ഭൂവിനിയോഗ പഠനങ്ങളിലും ആസൂത്രണത്തിലും പരിസ്ഥിതി മാനേജ്മെന്റിലും ഏർപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഏജൻസികൾ ഉൾപ്പെടെ താരതമ്യേന ശക്തമായൊരു സംവിധാനം കേരളത്തിനുണ്ട്. ഭൂമിശാസ്ത്ര വിവര സംവിധാനങ്ങളിലെയും റിമോട്ട് സെൻസിംഗ്, ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡുകൾ എന്നിവയിലെയും പുരോഗതി തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ആസൂത്രണത്തിന് പുതിയ അവസരങ്ങൾ നൽകുന്നു.
6: കാർഷിക മേഖലയിൽ പല വെല്ലുവിളികളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തരിശുഭൂമി കിടക്കുന്നതാണ്.
1: CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു.
6: ഇതെല്ലാം നമുക്ക് കാർഷിക യോഗ്യമാക്കി എടുത്താൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷണ ഉത്പാദനം നമുക്ക് കുറെ നന്നാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ ഒരു പ്ലാൻ ഒരു 50,000 മുതൽ 75,000 ഹെക്ടർ സ്ഥലത്തെങ്കിലും നമ്മൾ കൃഷിയിലേക്ക് കൊണ്ടുവരണം. കിടക്കുന്ന തരിശ് ഭൂമി ചെറിയ തുണ്ടുകളാണ് കേരളത്തിലെ കൃഷിയിടങ്ങൾ. അതിനെ നമ്മളൊന്ന് ലാൻഡ് പൂളിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ക്ലസ്റ്റർ ഫാമിംഗ്. ഇപ്പോഴത്തെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഇത്തരം ക്ലസ്റ്ററുകൾ

0: ഉണ്ടാക്കി ലാൻഡ് പൂള് ചെയ്യണം. അപ്പൊ ലാൻഡ് പൂള് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കുന്ന എഗ്രിമെന്റ്, ലാൻഡ് ലീസിന്റെ നിയമങ്ങൾ, അതൊക്കെ കുറച്ച് പരിഷ്കാരം ഉണ്ടായെങ്കിൽ മാത്രമേ തരിച്ചു കിടക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥർ ലാൻഡ് പൂളിങ്ങിന് അത് വിട്ടുതരികയുള്ളൂ. ഭൂമിയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ ഒരു മോണിറ്ററിംഗ് കംപ്ലീറ്റ് ഡിജിറ്റലാക്കണം. അതിനൊരു കേരള അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, ആ ഒരു ലെവലിലേക്ക് ഒരു GIS റിമോട്ട് സെൻസിങ് അധിഷ്ഠിതമാക്കി ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പാഴ്സലിന്റെ ഏതൊരു തുണ്ടിന്റെയും ലാൻഡ് മാപ്പും അതുവഴിയുള്ളതിന്റെ ലാൻഡ് യൂസും അറിയുകയും അതിനെ റെഗുലറായി മോണിറ്റർ ചെയ്യാൻ സാധിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് അഗ്രികൾച്ചർ നമ്മുടെ ലാൻഡ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം, മറ്റു ഉപയോഗത്തിന് പോകരുത്. കേരളത്തിലെ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് വിളകൾ മാത്രമാണ്. അപ്പൊ ഈ പ്ലാന്റേഷൻസിന്റെ കൂടെ ഇന്ന് ധാരാളം വിദേശ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്, പഴവർഗ്ഗങ്ങൾ. അപ്പൊ അതിനെ കൂടെ ഇതിനിടയിൽ കൃഷി ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നതിനുള്ള ചില നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കുറെ മാറ്റങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തരിച്ചു കിടക്കുന്ന ഭൂമി നമുക്ക് കൃഷിയോഗ്യമാക്കാൻ സാധിക്കും.
1: മരുവൽക്കരണത്തെയും വരൾച്ചയെയും ചെറുക്കുന്നതിനുള്ള ലോക ദിനാചരണം കേരളത്തിന്റെ ഭൂവിഭവങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനുള്ള അവസരമാണ്. മരുവൽക്കരണം കേവലം മരുഭൂമികളുടെ വ്യാപനം മാത്രമല്ല, അത് തുടങ്ങുന്നത് ഭൂമിയുടെ ക്രമാനുഗതമായ നശീകരണവും അതിന്റെ ഉൽപാദനശേഷി നഷ്ടപ്പെടുത്തുന്നിടത്തുമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മാത്രമല്ല, ഭക്ഷ്യ ജലസുരക്ഷയും വരും തലമുറകൾക്ക് പ്രതിരോധശേഷിയുള്ള ഭാവിയും ഉറപ്പാക്കുന്നതിന് ഈ ഭൂവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമത്രേ.
2: പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ. നമസ്തേ അനന്തപുരിയിൽ.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ ഇവിയാനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. LNG, LPG, മെറ്റലർജിക്കൽ കൽക്കരി എന്നിവയുമായി ബന്ധപ്പെട്ട വാണിജ്യ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയിലെ സഹകരണത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് അൽ നഹ്യനെ നരേന്ദ്രമോദി ക്ഷണിച്ചു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽ സിസിയെയും നരേന്ദ്രമോദി കണ്ടു. ഈജിപ്തുമായി ദീർഘകാല സൌഹൃദത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിയോട് ഇന്ത്യയും ജപ്പാനും വൈവിധ്യമാർന്ന മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് തുടരുമെന്നും വ്യാപാരവും നിക്ഷേപവും മുൻഗണനാ മേഖലകളായി തുടരുമെന്നും മോദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിനെയും മോദി കണ്ടു.
0: അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ എടുത്തു പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എംബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എംബോള വാക്സിൻ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തുപറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലെ ആദ്യ നേരിട്ട കൂടിക്കാഴ്ചയാണ് ഇന്നത്തേത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് അംബാസിഡർ ചൂണ്ടിക്കാട്ടിയ മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം. ഇരു രാജ്യങ്ങളിലുമുള്ള വളരെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ യോഗാദിനം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിവിധ മേഖലകളിൽ ഉള്ളവർക്കും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സംഘടനകൾ പ്രവർത്തിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു.

0: സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
1: രാജ്യത്തിന്റെ നാഗരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സുപ്രധാന സംരംഭങ്ങൾ പൌരന്മാരിൽ അഭിമാനബോധം വളർത്തി. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ ശ്രീരാമ മന്ദിറിൽ രാംലല്ലയുടെ പ്രാൺപ്രതിഷ്ഠ നടത്തിയതാണ് ഇതിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തലായിരുന്നു പ്രാൺപ്രതിഷ്ഠ. പരമ്പരാഗത നാഗരിക ശൈലിയിൽ നിർമ്മിച്ച അയോധ്യ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രാജ്യത്തെ വാസ്തു വിദ്യ മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2022 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ മഹാകല്ലോക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 850 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി സജ്ജീകരിച്ച മഹാകല്ലോക് രാജ്യത്തിന്റെ പൈതൃകത്തെ നവീകരണവുമായി ബന്ധിപ്പിച്ചു. 2021 ഡിസംബറിൽ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ ഇടനാഴി കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് തീർത്ഥാടന അനുഭവത്തെ മാറ്റിമറിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ വനം ഡിവിഷനിൽ ആലത്തൂർ താലൂക്കിൽ വനാതിർത്തിയിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് ഈ ആഴ്ച പൂർത്തീകരിക്കും. നിലവിലെ 2000-ത്തോളം കിലോമീറ്റർ വേലികളുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. ഇറാഖിനെ 1-4 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഖത്തർ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളും മുൻ ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസിനെ വരച്ചവരയിൽ നിർത്തി സമനിലയെങ്കിലും നേടാനുള്ള സെനഗലിന്റെ പ്രതിരോധ തന്ത്രം വിജയിച്ചില്ല. ഫ്രഞ്ച് താരങ്ങളെ അനങ്ങാൻ സാധിക്കാത്ത വിധം പൂട്ടിയിട്ട് ആദ്യ പകുതിയിൽ ആഫ്രിക്കൻ ടീം ലക്ഷ്യം കണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. 2ാം പകുതിയിൽ അടങ്ങാത്ത വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ഫ്രഞ്ച് സൈന്യം അക്ഷരാർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് മത്സരത്തിൽ സെനഗലിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കി ഫ്രാൻസ് ലോകകപ്പിൽ വരവറിയിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 1998 ശേഷം ഇതാദ്യമായി ഫിഫ ലോകകപ്പ് യോഗ്യത നേടിയ നോർവേ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് നോർവെൻ മുന്നേറ്റം. സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിന്റെ ഇരട്ട ഗോളുകളാണ് നോർവേക്ക് മിന്നും വിജയമൊരുക്കിയത്.
0: ഇപ്പോൾ അർജന്റീന അൾജീരിയയെ നേരിടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനിയൊരു ഗാനം കേൾക്കൂ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് കെ എൽ ശ്രീറാമിന്റെ സംഗീതം, സുജാത പാടിയത്. ചിത്രം മേൽവിലാസം ശരിയാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യത്തിന്റെ സമയമായി. ചോദ്യം പറയട്ടെ. 2026 ഏപ്രിൽ 26 അന്തരിച്ച 2024 പത്മശ്രീ ജേതാവ് കൂടിയായ മലയാളി സന്യാസി

0: ആരാണ്? ചോദ്യം ആവർത്തിക്കുന്നു. 2026 ഏപ്രിൽ 26 അന്തരിച്ച, 2024 പത്മശ്രീ ജേതാവ് കൂടിയായ മലയാളി സന്യാസി വര്യൻ ആരാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം രാവിലെ 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. നമസ്തേ. അനന്തപുരിയിൽ ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബ്ലോക്ക് പരിധിയിലെ മണമ്പൂർ, ഒറ്റൂർ, ചെറുനീയൂർ, ചെമ്മരുതി, ഇടവ, വെട്ടൂർ, ഇലകമൺ, വർക്കല മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വർക്കല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീമ BVM അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8891 719 771 944 66 6689. തിരുവനന്തപുരം ജില്ലയിൽ ആത്മാ പദ്ധതിയുടെ ഭാഗമായി യുവജനങ്ങൾക്കായി വിവിധ കാർഷിക വിഷയങ്ങളെ ആസ്പദമാക്കി 25 ദിവസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക കോളേജ് വെള്ളായണി, IFSRS കരമന, കൃഷിവിജ്ഞാന കേന്ദ്രം, മിത്രനികേതൻ എന്നിവിടങ്ങളിലായി 2026 ജൂൺ ജൂലൈ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോ ഗ്രീൻസ് എന്നിവയ്ക്ക് പുറമെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അലങ്കാര സസ്യകൃഷി, ഉദ്യാന പരിപാലനം, ജൈവവളം, ജൈവ കീടനാശിനി നിർമ്മാണം, ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ അതാത് കൃഷിഭവനുകളിൽ ഈ മാസം 19 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9383471980 9383471995 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് തിരുവനന്തപുരം ജില്ലാ ആത്മാ പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് ബ്ലോക്ക് പരിധിയിലെ വിളപ്പിൽ, വിളവൂർക്കൽ, മലയൻകീഴ്, മാറനല്ലൂർ, കല്ലിയൂർ, പള്ളിച്ചൽ, ബാലരാമപുരം എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് പള്ളിച്ചൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ 8606 015 770 9383 4703. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് കൃഷിഭവനിൽ ഹൈബ്രിഡ് തെങ്ങിൻ തൈകൾ 50% സബ്സിഡി നിരക്കിൽ 125 രൂപയ്ക്ക് ലഭ്യമാണ്. കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1 ന് 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈ 1 ന് 40 രൂപ നിരക്കിലും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്കായി ഇനിപ്പറയുന്ന നമ്പരുകളിൽ വിളിക്കുക. 9048 178 1 0 1 0 4 8 7 2 4 3 8 5 7 6. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കാർഷിക സർവകലാശാല, കൃഷിവിജ്ഞാന കേന്ദ്രം, സദാനന്ദപുരവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കിസാൻ മേളയും കർഷക സെമിനാറും ഇന്ന് രാവിലെ 9 മണി മുതൽ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഇവിടെ വെച്ച് ഓണവിപണി ലക്ഷ്യമാക്കി പച്ചക്കറി വിത്തുകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, കാർഷിക കർമ്മസേനയുടെ പച്ചക്കറി തൈകൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കുന്നതാണ്. തിരുവനന്തപുരം വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രം ഖേത് ബച്ചാവോ അഭിയാന്റെ ഭാഗമായി ഇന്ന് കുന്നത്തുകാൽ വെച്ച് നാളികേര കൃഷിയുടെ പരിശീലനവും കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് മഞ്ഞളിന്റെ മൂല്യവർദ്ധിത ഉൽപ്പാദനത്തിന്റെ പരിശീലനവും സംഘടിപ്പിക്കുന്നു. വിളയുടെ ആവശ്യകത, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥാ സാഹചര്യങ്ങൾ എന്നിവ പരിഗണിച്ച് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിലും സമയത്തും രീതിയിലും നൽകുന്ന സമീകൃത വളപ്രയോഗം, മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകുന്നതിന് പ്രാധാന്യം നൽകുക, നീം കോട്ടഡ് യൂറിയ, കസ്റ്റമൈസ്ഡ് വളങ്ങൾ, നാനോ വളങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിച്ച് മണ്ണിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, പുതയിടൽ, പയറുവർഗ്ഗ ചെടികൾ കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ഉദ്ദേശ്യം.

0: കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് ജൂൺ 17, ഈ ദിവസത്തിന്റെ ചരിത്ര വിശേഷങ്ങൾ കേൾക്കാം.
2: ചരിത്രത്തിലിന്ന് മലയാള കവിതയിലെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അന്തരിച്ചത് 1948 ജൂൺ 17. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രമണൻ എന്ന വിലാപകാവ്യം മലയാള സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കൃതികളിലൊന്നാണ്. തൃശൂരിലെ മംഗളോദയം നഴ്സിംഗ് ഹോമിൽ വെച്ച് ക്ഷയരോഗബാധയെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. വെറും 36 വർഷം മാത്രം നീണ്ടുനിന്ന ആ ജീവിതം മലയാളികളെ പ്രണയവും വിരഹവും കവിതയും പാടാൻ പഠിപ്പിച്ചു. സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് കവിതയെ ജനകീയമാക്കിയ ഈ ഗാനകിന്നരന്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് കേരളം ഈ ദിവസം കടന്നുപോകുന്നത്. ഝാൻസി റാണി ലക്ഷ്മിബായി ബ്രിട്ടീഷ് സൈന്യത്തോട് പോരാടി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 17. ഗ്വാളിയോറിനടുത്തുള്ള കോട്ട കീസറായിൽ വെച്ച് പുരുഷവേഷം ധരിച്ച് ബ്രിട്ടീഷ് ഹുസാർ സൈന്യത്തോട് അവർ ധീരമായി പോരാടി. യുദ്ധത്തിനിടയിൽ മാരകമായി പരിക്കേറ്റ അവർ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതെ ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഭാരതീയ സ്ത്രീശക്തിയുടെയും രാജ്യസ്നേഹത്തിന്റെയും എക്കാലത്തെയും വലിയ ഉദാഹരണമായി റാണി ലക്ഷ്മിബായി ഓർമ്മിക്കപ്പെടുന്നു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകനും പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ MP പോൾ എന്ന മണിമലയത്ത് പീറ്റർ പോൾ അന്തരിച്ചത് 1952 ജൂൺ 17. മലരും ലഭിക്കുന്നതുവരെ ഈ ആശ്രമത്തിലേക്ക് ഇനി മടങ്ങി വരില്ലെന്ന് 1930 ദണ്ഡിയാത്ര പുറപ്പെടും മുമ്പ് ഗാന്ധിജി പ്രതിജ്ഞയെടുത്തിരുന്നു. പിന്നീട് അദ്ദേഹം ഈ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. നിലവിൽ ഹൃദയകുഞ്ച് ഒരു ദേശീയ സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്നു. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന എഴുത്തുമേശ, ചർക്ക, കത്തുകൾ തുടങ്ങിയവ ഇന്നും അവിടെ സന്ദർശകർക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നതിനെതിരെയും വരൾച്ചയ്ക്കെതിരെയും ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ ജൂൺ 17 ലോക മരുഭൂവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. 1994 ഐക്യരാഷ്ട്രസഭ പൊതുസഭ ജൂൺ 17 ഈ ദിനമായി പ്രഖ്യാപിച്ചത്. ഫലഭൂയിഷ്ഠമായ ഭൂമി നശിക്കുന്നത് തടയുക, വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കുക, മണ്ണൊലിപ്പും വനനശീകരണവും കുറയ്ക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഫ്രാൻസ് അമേരിക്കയ്ക്ക് സമ്മാനിച്ച ലോകപ്രശസ്തമായ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി പ്രതിമ ന്യൂയോർക്ക് ഹാർബറിൽ എത്തിച്ചേർന്നത് 1885 ജൂൺ 17. ഫ്രാൻസിൽ നിന്ന് ഇസേറെ എന്ന ഫ്രഞ്ച് കപ്പലിലാണ് പ്രതിമ ന്യൂയോർക്കിൽ എത്തിച്ചത്. ഭീമാകാരമായ ഈ പ്രതിമ ഒറ്റയടിക്കല്ല കൊണ്ടുവന്നത്. 350 കഷ്ണങ്ങളാക്കി വേർതിരിച്ച് 214 പെട്ടികളിലാക്കിയാണ് അമേരിക്കയിൽ എത്തിച്ചത്. ഫ്രഞ്ച് ശില്പിയായ ഫ്രെഡറിക് അഗസ്റ്റെ ബാർത്തോൾഡിയാണ് പ്രതിമ രൂപകൽപ്പന ചെയ്തത്. ഇതിന്റെ ആന്തരിക ഇരുമ്പ് ചട്ടക്കൂട് നിർമ്മിച്ചത് പ്രശസ്തമായ ഈഫൽ ഗോപുരം രൂപകൽപ്പന ചെയ്ത ഗുസ്താവ് ഈഫലാണ്. ന്യൂയോർക്കിൽ എത്തിച്ച ശേഷം പ്രതിമയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും 1886 ഒക്ടോബർ 28 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഗ്രോവർ ക്ലീവ്ലാൻഡ് ഇത് രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ലിബർട്ടി എൻലൈറ്റനിംഗ് ദി വേൾഡ് എന്നാണ് ഈ പ്രതിമയുടെ യഥാർത്ഥ പേര്. സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ആഗോള പ്രതീകമായ ഈ പ്രതിമ ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുണ്ട്. ചരിത്രത്തിലിന്ന്
3: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
4: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹേ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027.

0: നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സാഹിത്യത്തിന് രമേഷ് നാരായണൻ സംഗീതം പകർന്നിരിക്കുന്നു. പി ജയചന്ദ്രനും ശില്പാരാജും പാടിയത് ചിത്രം എന്നു നിന്റെ മൊയ്തീം.

0: സമയം 7 മണി കഴിഞ്ഞ 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹൈപ്പർ ടെൻഷൻ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ജാക്കലിൻ എ സംസാരിക്കുന്നു.
4: രക്താതിമർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ തുടക്കത്തിൽ കാര്യമായ ലക്ഷണങ്ങൾ പ്രകടമാക്കാതിരിക്കുകയും അശ്രദ്ധമായി തുടർന്നാൽ ക്രമേണ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഹൈപ്പർ ടെൻഷനെ നിശബ്ദ കൊലയാളി അഥവാ സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മുടെ ആരോഗ്യാവസ്ഥ കൃത്യസമയത്തെ രക്തപരിശോധനകളിലൂടെയും രക്തസമ്മർദ്ദം വിലയിരുത്തുന്നതിലൂടെയും നിലനിർത്തിക്കൊണ്ട് പോകാവുന്നതാണ്. പ്രായം കൂടുന്തോറും ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും നോക്കി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഉയർന്ന ബ്ലഡ് പ്രഷറിന്റെ ലക്ഷണങ്ങൾ: ശക്തമായ തലവേദന, ഓക്കാനം, ഛർദി, നെഞ്ചുവേദന, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, ശ്വാസതടസ്സം, അമിതക്ഷീണം, ഉറക്കക്കുറവ്, നെഞ്ച്, കഴുത്ത്, ചെവി എന്നിവിടങ്ങളിലെ വേദന, തലകറക്കം എന്നിവയാണ്. ഇവയിൽ ഏതെങ്കിലും ഒക്കെ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ രക്തസമ്മർദ്ദം പരിശോധിക്കേണ്ടതും ആവശ്യമെങ്കിൽ അടിയന്തര ചികിത്സ തേടേണ്ടതുമാണ്. ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയിൽ ബോധക്ഷയം, അശ്രദ്ധ, ആശയക്കുഴപ്പം, സ്വഭാവത്തിലെ അസാധാരണ മാറ്റം, ബലക്കുറവ്, ഓക്കാനം, കാഴ്ചമങ്ങൽ തുടങ്ങിയ അസ്വസ്ഥതകൾ വരാം. രക്തസമ്മർദ്ദം നോർമൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലുമോ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ തന്നെയോ BP ചെക്ക് ചെയ്യേണ്ടതാണ്. 10 മിനിറ്റെങ്കിലും വിശ്രമിച്ച ശേഷമാണ് സാധാരണയായി BP നോക്കേണ്ടത്. അരമണിക്കൂർ മുൻപെങ്കിലും കഫീൻ അടങ്ങിയ പാനീയങ്ങൾ നിർത്തിവെക്കണം. സിസ്റ്റോളിക് പ്രഷർ 120 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയോ അതിലൽപ്പം

0: താഴെയോ ഡയസ്റ്റോളിക് പ്രഷർ 80 mm ഓഫ് മെർക്കുറിയോ അതിലൽപ്പം താഴെയോ ആകുന്നതാണ് നോർമൽ ബി പി. ഹൃദയത്തിന്റെ അറകൾ ചുരുങ്ങി രക്തം രക്തക്കുഴലിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ രക്തക്കുഴൽ ഭിത്തിയിൽ രക്തം ചെലുത്തുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ഹൃദയം വിശ്രമാവസ്ഥയിലിരിക്കുമ്പോൾ ഒഴുകുന്ന രക്തം രക്തക്കുഴൽ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദം ഡയസ്റ്റോളിക് പ്രഷറും ആണ്. സിസ്റ്റോളിക് പ്രഷർ 120 mm ഓഫ് മെർക്കുറിക്ക് മുകളിൽ 130 വരെ വരികയാണെങ്കിൽ ബി പി വീണ്ടും ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. സിസ്റ്റോളിക് പ്രഷർ 130 മുകളിൽ സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ എന്നും 140 മുകളിൽ സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ എന്നും 180 വരെ സ്റ്റേജ് 3 ഹൈപ്പർ ടെൻഷൻ എന്നും കണക്കാക്കാം. സിസ്റ്റോളിക് പ്രഷർ 180 mm ഓഫ് മെർക്കുറിക്കും ഡയസ്റ്റോളിക് പ്രഷർ 120 mm ഓഫ് മെർക്കുറിക്കും മുകളിലായാൽ അടിയന്തര ഘട്ടമായി കണക്കാക്കുകയും ഉടനടി ചികിത്സ തേടുകയും വേണം. ഒഴുകുന്ന രക്തത്തിന്റെ അളവും കുഴലിന്റെ വലിപ്പവും അനുസരിച്ച് രക്തസമ്മർദ്ദം വ്യത്യാസപ്പെടുന്നു. ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ്, ചില മരുന്നുകളുടെ തുടർച്ചയായ ഉപയോഗം എന്നിവ ബി പിയിൽ വ്യത്യാസം വരുത്തുന്നു. ഹൃദയപേശികൾ, വൃക്ക, രക്തക്കുഴൽ തുടങ്ങിയ അവയവങ്ങളുടെ രോഗാവസ്ഥകളും ജനിതക വൈകല്യങ്ങളും കാരണമുണ്ടാകുന്ന രക്തസമ്മർദ്ദത്തെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. രക്തസമ്മർദ്ദം സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുവാൻ നാം ആഹാരക്രമത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഡാഷ് എന്ന ആഹാര രീതിയാണ് നാം ഇതിനായി അവലംബിക്കേണ്ടത്. ധാരാളം നാരുള്ളതും പല നിറത്തിലുള്ളതും ജലാംശം നന്നായി അടങ്ങിയിട്ടുള്ളതുമായ പച്ചക്കറികൾ, പഴങ്ങൾ, ഇലക്കറികൾ, കൂടുതൽ പ്രോട്ടീനും കുറച്ച് കൊഴുപ്പും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയാണ് ഡാഷ് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബീൻസ്, വെള്ളരിക്ക, ചീര, മല്ലിയില, പുതിനയില, വെണ്ടയ്ക്ക തുടങ്ങിയവയും ചെറുപയർ, റാഗി, പരിപ്പ് വർഗ്ഗങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ, ചെറുധാന്യങ്ങൾ, മുഴുധാന്യങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നവ. എല്ലാ പച്ചക്കറികൾക്കും പുറമെ ചാള, മത്തി, നെത്തോലി തുടങ്ങിയ മുള്ളുകൾ ഉൾപ്പെടെ കഴിക്കുവാൻ കഴിയുന്ന ചെറു മത്സ്യങ്ങൾ, മുട്ട, തൊലി കളഞ്ഞ കോഴിയിറച്ചി എന്നിവയും ആരോഗ്യത്തിന് നല്ലതാണ്. നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പുളിയുള്ള പഴങ്ങളും ചെറി ആപ്പിൾ, പേരയ്ക്ക, പപ്പായ, പൈനാപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും കഴിക്കേണ്ടതാണ്. ക്യാരറ്റ്, ബീട്രൂട്ട് എന്നിവ ഉൾപ്പെടെ ഉള്ള സലാഡുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ല ഒരു രീതിയാണ്. അമിതമായ എരിവ്, പുളി, ഉപ്പ്, മസാല ചേർന്നവ, പാക്കറ്റ് ഫുഡുകൾ, പ്രോസസ്ഡ് ഫുഡുകൾ, അധികമായി പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ, പൂരിത കൊഴുപ്പടങ്ങിയ റെഡ് മീറ്റ്, പന്നിയിറച്ചി മുതലായവ ഒഴിവാക്കേണ്ടവയാണ്. ബേക്കറിയിൽ നിന്നും ലഭിക്കുന്ന അധികം മധുരവും ഉപ്പും കൊഴുപ്പും കലർന്ന പലഹാരങ്ങൾ ബ്ലഡ് പ്രഷർ വളരെയധികം ഉയർത്തുന്നു. പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുള്ള ഏത്തപ്പഴം, മധുരക്കിഴങ്ങ്, തക്കാളി എന്നിവയും തണ്ണിമത്തൻ, അവക്കാഡോ, മാതളം, ഉരുളക്കിഴങ്ങ്, കരിക്കിൻ വെള്ളം എന്നിവയും, ബദാം, കശുവണ്ടി, കപ്പലണ്ടി, ഈന്തപ്പഴം എന്നിവയും ചെറിയ അളവിൽ നിത്യം കഴിക്കുന്നത് നല്ലതാണ്.
1: ആയുരാരോഗ്യത്തിലെന്ന് ഹൈപ്പർ ടെൻഷൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജാക്വലിൻ എ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
7: അതെ ഏട്ടാ,
6: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
7: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
6: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
8: ഏറെ തൊഴിൽ സാധ്യതയുള്ള

0: സമയത്ത് തലച്ചോർ ആർജിച്ചെടുക്കുന്നത്. ശക്തമായ കോഗ്നിറ്റീവ് റിസർവ് ഉള്ള വ്യക്തികളിൽ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങൾ പ്രകടമാകാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയമെടുക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ വിനോദങ്ങളായ പൂന്തോട്ട നിർമ്മാണം, പാചകം, തയ്യൽ എന്നിവ വെറുമൊരു വിനോദമല്ല. അവ നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും തലച്ചോറിന്റെ ആരോഗ്യം ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുകയും ചെയ്യുന്ന കരുത്തുറ്റ പ്രവർത്തനങ്ങളാണ്. നാം ഒരു വിനോദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ തലച്ചോർ ഫ്ലോ സ്റ്റേറ്റ് എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് ധ്യാനത്തിന് സമാനമായ ഒരവസ്ഥയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുന്നു. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാവുകയും ശരീരം വിശ്രമാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇത് മാനസികമായ അമിതഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും പാറ്റേണുകൾ മനസ്സിലാക്കുന്നതും, ഉദാഹരണത്തിന് തുന്നൽ അല്ലെങ്കിൽ പുതിയൊരു വിഭവം പാകം ചെയ്യൽ പോലുള്ള കാര്യങ്ങൾ, തലച്ചോറിലെ നാഡീബന്ധങ്ങളെ ശക്തമാക്കുന്നു. വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറവി രോഗങ്ങൾ വരാനുള്ള സാധ്യത 30% മുതൽ 50% വരെ കുറവാണെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. കൈകൾ കൊണ്ടുള്ള ഇത്തരം ജോലികൾ തലച്ചോറിലെ മോട്ടോർ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മണ്ണിൽ പണിയെടുക്കുന്നതും ചെടികളെ പരിചരിക്കുന്നതും തലച്ചോറിൽ സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നിവയുടെ അളവ് വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു. മണ്ണിലുള്ള മൈക്കോബാക്ടീരിയം വാക്കേ എന്ന ബാക്ടീരിയ സെറോട്ടോണിൻ ഉൽപ്പാദനത്തെ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് വിഷാദരോഗം കുറയ്ക്കാനും വൈകാരിക സ്ഥിരത നൽകാനും സഹായിക്കുന്നു. പല വിനോദങ്ങളും ആളുകളുമായി ഇടപഴകാൻ അവസരം നൽകുന്നു. സമാന താൽപര്യമുള്ളവരുമായി സംഭാഷണങ്ങൾ ചെയ്യുമ്പോൾ അത് തലച്ചോറിലെ സോഷ്യൽ നെറ്റ്വർക്കിനെ ശക്തമാക്കുന്നു. ഇത് ഒറ്റപ്പെടൽ ഒഴിവാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെലവഴിക്കുന്ന കുറച്ചു സമയം നിങ്ങളുടെ ഭാവിയിലെ മസ്തിഷ്ക ആരോഗ്യത്തിനുള്ള നിക്ഷേപമാണ്. ഒരു ചെറിയ വിനോദം നിങ്ങളുടെ തലച്ചോറിനെ പ്രായമാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ജീവിതത്തിൽ കൂടുതൽ സന്തോഷം നിറയ്ക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

പ്രിയ ശ്രോതാക്കൾ, ആസ്വദിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ആകാശവാണി എന്നും പ്രിയ ശ്രോതാക്കളുടെ ആനന്ദവാണി.

ഇനി ഒരു ഗാനം ആസ്വദിക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം സൂത്രധാരൻ.

0: 2.99% മുതൽ 3.99% വരെ. ആൽഫ ഗോൾഡ് ഇസ്പോർട്ട്.
1: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
2: ആത്മസമ്മാൻ അപ്പന വർത്തമാൻ സുധാരണയുടെ സാധി ബെറ്റർ ഭവിഷ്യത്തെ ബാരമേ സോച്ചിട്ടുണ്ട്.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, ഒരു നമ്പർ കൂടി 9495965321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. ഇനിയൊരു ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, ജി വേണുഗോപാലും ചിത്രയും പാടിയതാണ് ഈ ഗാനം. ചിത്രം സമ്മർ പാലസ്.

0: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ് കറിയ സംസാരിക്കുന്നു.
1: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ഇന്ന് രാത്രി 9:30 സംഗീത ശ്രദ്ധ കേൾക്കാം. പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഉടുപ്പി ബാലസുബ്രഹ്മണ്യം വയലിൻ, എൻ ആർ നാരായണ പ്രകാശ് മൃദംഗം. ഇന്ന് രാത്രി 9:30 സംഗീത ശ്രദ്ധ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കണിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു.
5: തൊഴിൽ ദർശനം.
6: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ റെയിൽടെൽ കോർപ്പറേഷനിൽ എഞ്ചിനീയർമാരുടെ 13 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോർപ്പറേഷന്റെ സദേൺ റീജ്യൺ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷനുമായി ചേർന്ന് നടത്തുന്ന പ്രോജക്റ്റിലേക്കാണ് ഒഴിവ്. തസ്തികകളും ഒഴിവും. L1 എഞ്ചിനീയർ 9, L2 എഞ്ചിനീയർ 3, L3 എഞ്ചിനീയർ 1. യോഗ്യത: സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിഷയത്തിലുള്ള ബിരുദം. L1 തസ്തികയിലേക്ക് മേൽപ്പറഞ്ഞ യോഗ്യതയ്ക്കൊപ്പം സെക്യൂരിറ്റി പ്ലസ് CEH ECSA OEM സർട്ടിഫിക്കറ്റും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും. L2 തസ്തികയിലേക്ക് സെക്യൂരിറ്റി പ്ലസ് ECSA GCFA GCFE CIASSP OEM സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. L3 തസ്തികയിലേക്ക് സൈബർ സെക്യൂരിറ്റിയും CISSP CISM അല്ലെങ്കിൽ CISA ഇൻഫർമേഷൻ

0: ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ ലൈബ്രറി, പ്രോജക്ട് മാനേജ്മെന്റ് പ്രൊഫഷണൽ ഫ്രെയിംവർക്കിൽ 8 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. പ്രായം L1 തസ്തികയിലേക്ക് 24 വയസ്സും L2 തസ്തികയിലേക്ക് 50 വയസ്സും L3 തസ്തികയിലേക്ക് 55 വയസ്സും കവിയരുത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാലിൽ അയക്കണം. വിലാസം: ടെറിട്ടറി മാനേജർ, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ടെറിട്ടറി ഓഫീസ്, ഫസ്റ്റ് ഫ്ലോർ, ഈസ്റ്റേൺ എൻട്രി ടവർ, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, കൊച്ചി 6820016. മേൽവിലാസം ഒരിക്കൽ കൂടി: ടെറിട്ടറി മാനേജർ, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ടെറിട്ടറി ഓഫീസ്, ഫസ്റ്റ് ഫ്ലോർ, ഈസ്റ്റേൺ എൻട്രി ടവർ, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, കൊച്ചി 6820016. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.railteelindia.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.railteelindia.com. ആൻഡമാൻ നിക്കോബാർ അഡ്മിനിസ്ട്രേഷനിലെ നിയമനങ്ങൾക്കായുള്ള കമ്പൈൻഡ് മെട്രിക് ലെവൽ പരീക്ഷയ്ക്കും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയ്ക്കും അപേക്ഷ ക്ഷണിച്ചു. കമ്പൈൻഡ് മെട്രിക് ലെവലിൽ 1535 ഒഴിവും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൽ 716 ഒഴിവുമുണ്ട്. തസ്തികകൾ: മെട്രിക് ലെവലിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഡ്രോട്ട്സ്മാൻ, സർവേയർ, ഡ്രൈവർ, കുക്ക്, പ്യൂൺ, ഡ്രാഫ്റ്റ്സ്മാൻ, ബ്ലാക്ക് സ്മിത്ത്, ആയ, ലാബ് അറ്റൻഡന്റ്, വാർഡ് അറ്റൻഡന്റ് തുടങ്ങിയ തസ്തികകളും ഹയർ സെക്കൻഡറി ലെവലിൽ ലബോറട്ടറി അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, LD ക്ലാർക്ക്, ഫോറസ്റ്റർ, അഗ്രികൾച്ചർ ഫീൽഡ് അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ, ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകളുമാണ് ഉള്ളത്. യോഗ്യത: 10ാം ക്ലാസ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിജയം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെട്രിക് ലെവൽ പരീക്ഷയ്ക്ക് June 28ഉം ഹയർ സെക്കൻഡറി ലെവലിന് July 5ഉം. ഓരോ തസ്തികയിലേക്കുമുള്ള പ്രായപരിധി, യോഗ്യത, അപേക്ഷാ ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://erecruitment.andamannicobar.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://erecruitment.andamannicobar.gov.in. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ പ്രൊഫഷണൽമാരുടെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 55 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തസ്തികകൾ: ടീം മാനേജർ, ടീം ലീഡർ, ടീം മെമ്പർ, കമ്പനി സെക്രട്ടറി, ഹെഡ് സെയിൽസ് ടെക്നിക്കൽ ഓഫീസർ, സൈറ്റ് മാനേജർ. യോഗ്യത: BE, BTech അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, MBA, PGDM അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ക്ലാസിഫൈഡ് കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ CA, ICWA. അപേക്ഷാ ഫീസ് ₹1180. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bharatpetroleum.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bharatpetroleum.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 20.
1: തൊഴിൽ ദർശനം. സോഹൻലാലിൻ്റെ വരികൾക്ക് വിശ്വജിത്തിൻ്റെ സംഗീതം. ശ്വേത പാടിയ ഗാനം കേൾക്കൂ. ചിത്രം ടീൻസ്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ബി ശ്രീകല.
1: വാക്യഘടനയിൽ വരുത്തുന്ന അശ്രദ്ധ അർത്ഥബോധത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ എഴുത്തിലും വാമൊഴിയിലും കാണാൻ സാധിക്കും. അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിയെ അനുമോദിച്ചു. നന്നായി പഠിച്ചത് അധ്യാപകനോ കുട്ടിയോ എന്ന ആശയക്കുഴപ്പമുണ്ടാവുക സ്വാഭാവികം മാത്രം. ഒന്നുകിൽ അധ്യാപകൻ കഴിഞ്ഞ് കോമ കൊടുക്കുക, അല്ലെങ്കിൽ വാക്യഘടന ഇങ്ങനെ ക്രമപ്പെടുത്തുക. നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടിയെ അനുമോദിച്ചു. ഈ രീതിയിലേക്ക് ഘടന മാറുമ്പോൾ ആശയം വളരെ വ്യക്തമാകുന്നു. മറ്റൊരുദാഹരണം നോക്കുക. പെട്ടെന്നുണ്ടായ ഗൃഹനാഥന്റെ മരണം കുടുംബത്തെ തളർത്തി. എന്നിടത്ത് ഗൃഹനാഥൻ പെട്ടെന്നുണ്ടായതാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റില്ല. ഗൃഹനാഥന്റെ പെട്ടെന്നുണ്ടായ മരണം എന്ന് ഘടന മാറ്റുമ്പോൾ കാര്യം ശരിയാകുന്നു. ഉച്ചയ്ക്ക് ശേഷം കൗമാരക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊരു സെമിനാർ നടന്നു. കൗമാരക്കാർക്ക് ഉച്ചയ്ക്ക് ശേഷം എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിപ്പോകും കേൾവിക്കാർക്ക്. കൗമാരക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഉച്ചയ്ക്ക് ശേഷം സെമിനാർ നടന്നു എന്ന് ഘടന മാറ്റുമ്പോൾ കാര്യം ശരിയാകും.

0: അവിചാരിതമായുണ്ടായ കുഞ്ഞിന്റെ അസുഖം എന്നല്ല, കുഞ്ഞിന്റെ അവിചാരിതമായുണ്ടായ അസുഖം എന്നാണ് ഘടന വരേണ്ടത്. ഇനി കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. കത്തെഴുതുന്നതിന് തനത് ചട്ടക്കൂട് നമുക്കുണ്ട്. ഫ്രം, ടു എന്നീ പദങ്ങൾ ഒഴിവാക്കിയിട്ട് തൽസ്ഥാനത്ത് മറ്റു ചില പദങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഫ്രം എന്നതിന്റെ സ്ഥാനത്ത് കർത്താവ്, പ്രേഷകൻ, ദാതാവ് എന്നീ പദങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ടു എന്നതിന് പകരം സ്വീകർത്താവ് എന്നും ഉപയോഗിച്ചു കാണുന്നു. സർ, മാന്യരെ, ശ്രീമൻ എന്നിങ്ങനെയുള്ള പദങ്ങൾ സംബോധനയിൽ ഉപയോഗിക്കാറുണ്ട്. ശ്രീമൻ ശ്രീമാൻ ആകാതെയും മാന്യരെ എന്ന ദീർഘം മാന്യരെ എന്ന് ഹ്രസ്വം ആകാതെയും ശ്രദ്ധിക്കണം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നതിനെ താങ്കളുടെ വിശ്വസ്തൻ എന്ന് പ്രയോഗിക്കാതെ വിശ്വസ്തതയോടെ എന്ന് പ്രയോഗിക്കുന്നതാവും കൂടുതൽ സ്വാഭാവികം.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ബി ശ്രീകലാം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അദ്ദേഹം ഈ ഹ്യൂമർ പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഹ്യൂമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എൻജിൻ അദ്ദേഹത്തിനുള്ളിലുണ്ടെന്ന് രസകരമായി ഞങ്ങൾ ക്ലാസ് റൂമിൽ പറയാറുണ്ട്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. സ്ലോവാക്കിയയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്കിയയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എനോമറേഷൻ സ്വയം വിവരം സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. 34 ചോദ്യങ്ങളടങ്ങുന്ന എന്യൂമറേഷൻ ഡിജിറ്റലായി സമർപ്പിച്ചാണ് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തത്. കേരള ലോകായുക്ത June 30 കണ്ണൂരും July 1-2 തീയതികളിൽ കോഴിക്കോട്ടും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടത്തുന്ന സിറ്റിംഗിൽ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഉപ ലോകായുക്ത ജസ്റ്റിസ് ഷെർസി വി എന്നിവർ പങ്കെടുക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി

കോഴിക്കോട് നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. പാളയത്തെ ഒരു കെട്ടിടത്തിന് മുകളിൽ പാത്രത്തിൽ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടിയാണ് ഡാൻസ് ഓഫ് സംഘവും കസബ പോലീസും ചേർന്ന് പിടിച്ചെടുത്തത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ഗോൾ നേടി അർജന്റീന. അൾജീരിയയ്ക്കെതിരെ ഇതിഹാസ താരം ലയണൽ മെസ്സിയാണ് ഗോൾ നേടിയത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനുള്ള സമയമായി. ചോദ്യം ഇതായിരുന്നു: 2026 ഏപ്രിൽ 26 അന്തരിച്ച 2024 പത്മശ്രീ ജേതാവ് കൂടിയായ മലയാളി സന്യാസി വര്യൻ ആരാണ് എന്നതായിരുന്നു ചോദ്യം. ശരിയുത്തരം മുനി നാരായണ പ്രസാദ്. വർക്കല നാരായണ ഗുരുകുലത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ഇദ്ദേഹം 100-ലേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. ആത്മായനം എന്നതാണ് ആത്മകഥ. ഉത്തരം ഒന്നുകൂടി പറയുന്നു. ശരിയുത്തരം മുനി നാരായണ പ്രസാദ്.

0: നമസ്തേ അനന്തപുരി, തുടരുന്നു. ഇനി കാലം സാക്ഷി.
1: ഭരണിക്കാവ് ശിവകുമാർ. മലയാള ചലച്ചിത്ര ഗാന രചയിതാവായിരുന്ന ഭരണിക്കാവ് ശിവകുമാർ 1949 ജൂൺ 17 ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവിൽ ജനിച്ചു. കറ്റാനത്തുള്ള പോപ്പ് പയസ് ഹൈസ്കൂളിലെ പഠനം കഴിഞ്ഞ് ചങ്ങനാശ്ശേരി NSS കോളേജിൽ നിന്ന് ആംഗലേയ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. ചെറുപ്പം മുതൽക്ക് തന്നെ കവിതകൾ എഴുതുമായിരുന്ന അദ്ദേഹം തോപ്പിൽ ഭാസി ഉൾപ്പെടെയുള്ളവരുടെ നാടകങ്ങൾക്ക് പാട്ടുകളും എഴുതിയിരുന്നു. 1973 വിൻസെന്റ് സംവിധാനം ചെയ്ത ചെണ്ട എന്ന ചിത്രത്തിൽ വയലാറിനും പി ഭാസ്കരനുമൊപ്പം പാട്ടെഴുതിക്കൊണ്ടാണ് ശിവകുമാർ സിനിമാ ഗാനരംഗത്തേക്ക് വരുന്നത്. കായംകുളം MSM കോളേജിൽ അധ്യാപകനായും മലയാള രാജ്യം വാരികയിൽ സബ് എഡിറ്ററായും ഹിന്ദു പത്രത്തിൽ പരിഭാഷകനായും സേവനമനുഷ്ഠിച്ചു. യമുന എന്ന ചിത്രം നിർമ്മിച്ച് സംവിധായകൻ്റെ മേലങ്കി അണിഞ്ഞെങ്കിലും ചിത്രം വെളിച്ചം കണ്ടില്ല. ഗാനരചനയ്ക്കുള്ള നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ശ്രോതാക്കളുടെ കാതുകളിൽ മന്ത്രിക്കും മധുരഗാനങ്ങൾ ഒരുക്കിയ ഭരണിക്കാവ് ശിവകുമാർ 2007 ജനുവരി 24 ഈ ലോകത്തോട് വിട പറഞ്ഞു.
2: മദിരാശിയിലെ അന്നത്തെ മലയാളനാടിൻ്റെ എഡിറ്റർ SK നായർ സാറിൻ്റെ വീട്ടിലെ ആണെന്ന് വയലാർ താമസിച്ചിരുന്നത്. ഞാൻ ഒരു ദിവസം SK നായർ സാറിനെ കാണാനായിട്ട് അവിടെ ചെന്നു. ചെന്ന സമയത്ത് ഞാൻ നേരെ മുറിയിലേക്ക് കയറി നോക്ക് ചെയ്തു. നോക്ക് ചെയ്തപ്പോൾ അദ്ദേഹം കയറി വരാൻ പറഞ്ഞു. ഇല്ല, ഞാൻ കയറി ചെന്ന് എന്നോട് പറഞ്ഞു, ആ ശിവൻ വരൂ ഇരിക്കും പറഞ്ഞു ഇരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ധാരാളം എഴുതാറുണ്ടല്ലോ, ധാരാളം വായിക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ കുറേ അധികം പടങ്ങൾക്ക് ഞാനും വയലാറും കൂടെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ സംസാരം മധ്യ പലതും സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ SK ഇവിടെ ഇല്ല, അദ്ദേഹം ബാംഗ്ലൂരിൽ പോയിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ഈ സമയത്തെല്ലാം അദ്ദേഹം കയ്യിലിരുന്ന ഒരു പേപ്പറിൽ ഈ മഷി പേന ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കുടഞ്ഞ് കുടഞ്ഞ് അദ്ദേഹം അത് ആ പേപ്പർ 2 മടക്കി, പിന്നെ അത് വീണ്ടും 4 മടക്കി. എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് തന്നെ എൻ്റെ കയ്യിലേക്ക് വന്നു. ഞാനിത് വാങ്ങിച്ച് പോക്കറ്റിലിടുകയും ചെയ്തു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരാളൊരു സാധനം തന്നു കഴിഞ്ഞാൽ പോക്കറ്റിലങ്ങ് ഇടുകയാണോ, അത് നോക്കണ്ടേ, തുറന്നു നോക്കണ്ടേ, ചിലപ്പോൾ അതൊരു പേപ്പർ ബോംബ് ആണെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിരിച്ചു, ചിരിച്ചിട്ട് അത് പുറത്തെടുത്തു. ഞാനിങ്ങനെ തുറന്നു നോക്കി, തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തെങ്കിലും അതിനകത്ത് രൂപങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനകത്തിപ്പോൾ എന്താ പ്രത്യേകിച്ച്, സാധാരണ ഈ മഷി കുടഞ്ഞ് അത് ഉണങ്ങാത്ത മഷി പടരുമ്പോൾ ഉണ്ടാകുന്ന ചില രൂപങ്ങളുണ്ട്, അതെന്താണ് എന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞാൽ അത് സൂക്ഷിച്ച് നോക്കാം, എന്താണ് അതിൽ കാണുന്നത് എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു കടുവയുടെ രൂപം പോലെ തോന്നിയത്. മീശയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഉണ്ടക്കണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. അപ്പോൾ അതും ചിരിച്ചിട്ട് എന്നോട് ആ പേപ്പർ തിരിച്ചു വാങ്ങിച്ച് അദ്ദേഹം നോക്കി, നോക്കിയിട്ട് പറഞ്ഞു, എനിക്കിതൊരു പൂവായിട്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ ഒരവസ്ഥയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ജീവിതമാണ്, കാരണം ഈ പേപ്പറിൽ ഒരു തുള്ളി മഷി അല്ലെങ്കിൽ പല തുള്ളി മഷി വീണ് പടർന്ന് ഒരു രൂപമായപ്പോൾ ശിവന് അതൊരു കടുവയായിട്ട് തോന്നി, എനിക്കതൊരു പൂവായിട്ട് തോന്നി. അപ്പോൾ മൂന്നാമതൊരാൾ നോക്കുമ്പോൾ അതിന് വേറൊരു രൂപമായിരിക്കും തോന്നുന്നത്. അപ്പോൾ ജീവിതത്തിൽ

0: പല മുഖങ്ങളാണ്. പ്രത്യേകിച്ചും സിനിമാ ഫീൽഡിലായ ശിവന് ജീവിതത്തെ ശരിയായ രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹം എനിക്കൊരു ഉപദേശം തന്നു. എന്നിട്ട് ആ പേപ്പർ വാങ്ങിച്ചിട്ട് അതിൻ്റെ മോഡൽ സ്നേഹമേറിയ ശിവന് എന്നെഴുതി അടിയിൽ വയലാർ എന്ന് പറഞ്ഞ് ഒപ്പുവിട്ട് ഡേറ്റ് വിട്ട് എൻ്റെ തന്നു.
1: കാലം സാക്ഷിയിൽ നമ്മൾ ഇന്ന് കേട്ടത് ഭരണിക്കാവ് ശിവകുമാറിന്റെ ശബ്ദം.
2: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള,
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
5: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: കേട്ട ഗാനം ഭരണിക്കാവ് ശിവകുമാറിൻ്റെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ആശീർവാദം.
1: ഗ്രാമകേരളം കൈതപ്പൂ മണമൂറുന്ന പാതയോരം.
2: കൈതപ്പൂവിന്റെ വിശേഷങ്ങൾ മറ്റു പൂക്കളിൽ നിന്നും

0: വ്യത്യസ്തതയാർന്നതാണെന്ന് പറയുന്നതെന്തെന്നോ, കേരളത്തിന്റെ ഗ്രാമീണാന്തരീക്ഷത്തിൽ തണുപ്പുള്ള രാത്രികളിൽ ഗന്ധവാഹനൻ കൊണ്ടുവരുന്ന മണങ്ങളിൽ കൈതപ്പൂമണവുമുണ്ടായിരുന്നു. കൈതപ്പൂവിന് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിലും കഥകളിലും ഗാനങ്ങളിലുമൊക്കെ വലിയ സ്ഥാനമാണുള്ളത്. കൈതപ്പൂവിന് താഴമ്പൂ എന്നും പേരുണ്ട്. കൈതച്ചെടിയുടെ സുഗന്ധമുള്ള പുഷ്പമായ താഴമ്പൂ ആരെയും ആകർഷിക്കുന്നതാണ്. കൈതപ്പൂവിനെ പ്രതീകമാക്കി പ്രണയഗന്ധം പകരുന്ന ഒട്ടനവധി മലയാള ഗാനങ്ങളുമുണ്ട്. ഇനി കൈതപ്പൂവിന്റെ ഗുണഗണങ്ങളെപ്പറ്റി പറയാം. കൈതകളിൽ പെൺകൈതകളും ആൺകൈതകളുമുണ്ട്. പെൺകൈതകളാണ് സാധാരണയായി പൂവിടുന്നത്. ആൺകൈതകളെ അപേക്ഷിച്ച് ഉയരത്തിൽ വളരുന്ന സസ്യമാണിത്. ആൺകൈതകൾക്ക് ഉയരം വളരെ കുറവാണ്. അവയുടെ ഇലകളും വീതി കുറഞ്ഞതായിരിക്കും. എന്നാൽ പെൺകൈതകൾക്ക് നല്ല വളർച്ചയും ഉയരവും ഉണ്ടായിരിക്കും. പൂവിടുന്നത് പെൺകൈതകൾ മാത്രമാണ്. കൈതപ്പൂവിന്റെ ഗന്ധം ചേതോഹരമാണ്. പഴയ കാലങ്ങളിലുണ്ടായിരുന്ന കൈതപ്പൂവിന്റെ മണം ഇപ്പോൾ എങ്ങും ഉണ്ടാകുന്നില്ല എന്ന് വേണം പറയാൻ. കൈതപ്പൂവ് പറിച്ച് ആരാധനയ്ക്കോ അലങ്കാരത്തിനോ ആയിട്ട് ആരും ഉപയോഗിക്കാറില്ല. ആറ്റിറമ്പിലും ജലസ്രോതസ്സുകളുടെ സമീപത്തുമാണ് ധാരാളമായി കൈത ഉണ്ടാകുന്നത്. വളരെ ഉയരത്തിൽ വളരുന്ന പെൺകൈത കാറ്റിലും മഴയിലും മറിയാതിരിക്കുന്നത് ശക്തമായ ഊന്നുവേരുകൾ ഉള്ളതിനാലാണ്. പൂജയ്ക്കെടുക്കാത്ത പൂക്കളാണെങ്കിലും അവയുടെ താങ്ങുവേരുകൾ മുറിച്ച് കീറിയെടുത്ത് മാല കോർക്കാറുണ്ട്. കൈതച്ചെടിയുടെ മുകളിൽ വാഴക്കുല പോലെ വലിയ പോളകളുമായാണ് വിടരുന്നത്. കൈതപ്പൂ വിടർന്നു കഴിഞ്ഞാലുണ്ടാകുന്ന കൈതച്ചക്ക ജീവികളുടെ ഭക്ഷണ പദാർത്ഥമാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തെയാകെ സുഗന്ധപൂരിതമാക്കി ഈ പുഷ്പം. ഇന്ന് അപൂർവമായി മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. സുഗന്ധറാണിയായ ഈ പുഷ്പം കായൽ പ്രദേശത്തും വയലുകളിലും ചതുപ്പുകൾ, തോടുകൾ, കുളങ്ങൾ എന്നിവയോട് ചേർന്ന് കാണപ്പെടുന്നു. മഴക്കാലത്ത് പൂവിടുന്ന അപൂർവ സസ്യങ്ങളിൽ ഒന്നാണിത്. ചന്ദന നിറമുള്ള വലിപ്പമുള്ള പൂക്കളാണ് ഇതിനുള്ളത്. ഇവ വിടർന്നു കഴിഞ്ഞാൽ പ്രദേശമാകെ സുഗന്ധം നിറയുന്നു. പൂവിതളുകൾ വാടിയാൽ പോലും ഇതിന്റെ സുഗന്ധം നിലനിൽക്കുന്നു. കേരളത്തിൽ കാണുന്ന രണ്ട് സ്പീഷീസുകളിൽ ഒന്നിനെയാണ് ശാസ്ത്രീയമായി താഴമ്പൂ എന്ന് വിളിക്കാറുള്ളത്. പൂക്കൈത എന്നും താഴമ്പൂവിന് പേരുണ്ട്. സുഗന്ധലേപന നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ഈ പുഷ്പം കേരള ഗ്രാമീണതയുടെ പ്രതീകം തന്നെയാണ്.
1: കൈതപ്പൂ മണമൂറുന്ന പാതയോരം, രചന സുരേഷ് മണ്ണാറശാല.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സർവം മായ എന്ന പടത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കൂ. രചന മനു മഞ്ജിത്, സംഗീത സംവിധാനം ജസ്റ്റിൻ പ്രഭാകർ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി നമുക്ക് ചുറ്റും. June 23 തലസ്ഥാനത്ത് നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന്റെ പ്രചരണാർത്ഥം ഭാഗ്യചിഹ്നമായ ഹോനോ ഹോൻ പര്യടനം തലസ്ഥാനത്ത് ഇന്ന് മുതൽ ആരംഭിക്കും. പര്യടനത്തിന്റെ ഉദ്ഘാടനം കോട്ടൺ ഹിൽ സ്കൂളിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ RB കൃഷ്ണയും സരസ്വതി വിദ്യാലയത്തിൽ കളക്ടർ അനുകുമാരിയും നിർവഹിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ഒളിമ്പ്യന്മാരും കായിക താരങ്ങളും 23 ജില്ലയിൽ എത്തും. മാസപ്പിറവി ദൃശ്യമായതിനാൽ ബുധനാഴ്ച മുഹറം ഒന്നായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി അറിയിച്ചു. DLED കോഴ്സ് അഡ്മിഷന്റെ ഓൺലൈൻ അപേക്ഷ നാളെ വൈകിട്ട് 5 മണിവരെ നൽകാം. ആർക്കിടെക്ചർ കോഴ്സിലേക്ക് അപേക്ഷ നൽകുന്നതിനും കോഴ്സ് കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള അവസരം നാളെ ഉച്ചയ്ക്ക് 12 വരെ. അപേക്ഷ കൌൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തിയ നാറ്റ പരീക്ഷ എഴുതി യോഗ്യത നേടിയവരായിരിക്കണം അപേക്ഷകർ. IHRD മുട്ടട സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ആരംഭിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി സയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്ക് 04712550612, ഒരു മൊബൈൽ നമ്പർ 85470050857. ഫോൺ നമ്പർ വീണ്ടും പറയുന്നു, 04712550612, മൊബൈൽ നമ്പർ 85470050857. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന്

ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. സ്വാശ്രയ കോളേജുകളായ കാസർഗോഡ് മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, കോഴിക്കോട് AWH കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്നീ സ്ഥാപനങ്ങൾ നടത്തുന്ന 2025-26 വർഷത്തെ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഓഡിയോളജി, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്നീ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്ക് ഉള്ള പ്രവേശനത്തിന് സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കോഴ്സുകൾ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചതും കേരള ആരോഗ്യ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതുമാകുന്നു. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി July 3 വരെ അപേക്ഷിക്കാവുന്നതാണ്. 2026 July 3 വരെ കേരളത്തിലെ എല്ലാ ഫെഡറൽ ബാങ്കിന്റെ ശാഖകളിലും വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെല്ലാൻ ഫാറം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ മുഖേനയോ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-71-25-60-361, 362-363-364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. ഇനി KJ യേശുദാസും പി മാധുരിയും പാടിയ ഗാനം കേൾക്കൂ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് G ദേവരാജന്റെ സംഗീതം. ചിത്രം നീ എന്റെ ലഹരി.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
3: എന്താ കാര്യം പറ?
2: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
0: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
5: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
4: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
6: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
7: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
8: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
7: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
8: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
9: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൌകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
5: ശ്രോതാക്കൾ ആസ്വദിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM-ൽ. നമസ്തേ അനന്തപുരി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
8: നോവൽ സഞ്ചാരം.
9: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
10: ഭാർഗവിയമ്മയുടെ ചെറുപ്പത്തിലെ മൂന്ന് പ്രേമകഥകൾ മാധവിയമ്മ വെളിപ്പെടുത്തി. മാധവിയമ്മയ്ക്ക് ആദ്യം കല്യാണം ആലോചിച്ച ആള് തെറ്റിപ്പോകാനുണ്ടായ കാരണം ഭാർഗവിയമ്മയും വെളിപ്പെടുത്തി. പിന്നെ രണ്ടുപേരുടെയും കുടുംബത്തിലെ മുതുമുത്തശ്ശിമാർ മുതൽ ഇങ്ങോട്ട് ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും വിളിച്ചു പറഞ്ഞു. സമരം ഈ നിലയിലെത്തിയപ്പോഴേക്കും അയൽപ്പക്കക്കാരികൾ വേലിക്കരികിൽ വന്നു നിന്നു, അവരുടെ കോന്തല പിടിച്ചുകൊണ്ട് ചെറിയ കുട്ടികളും. കാഴ്ചക്കാർ വർദ്ധിച്ചപ്പോൾ സമരത്തിനും വീറുകൂടി. ഭാർഗവിയമ്മയ്ക്കും ജയിക്കാതെ കളിയില്ലെന്നായി. അവർ അവസാന യുദ്ധം തന്നെ പ്രയോഗിച്ചു. നിന്റെ നായർക്ക് തെണ്ടി പെണ്ണുങ്ങളിലുണ്ടായ മക്കളെ നീ വളർത്തിക്കോ, ഞങ്ങളെന്തിനു സഹിക്കുന്നു? എടി ഭാർഗവി, നിന്നെ എനിക്കറിയില്ലേ, മാപ്പിളയെ അകത്തൊളിപ്പിച്ചില്ലേ? ഭാർഗവിയമ്മ തളർന്നുപോയി.

0: അവർ ശരേ എന്ന് കടായ കടന്ന് മറഞ്ഞ് വീട്ടിലേക്ക് പോയി. അത് അപവാദം പറച്ചിലിനേക്കാൾ കവിഞ്ഞതായിരുന്നു. ആപത്തുകൂടി വരുത്തിവെക്കും. മലബാർ ലഹളയെ തുടർന്ന് പോലീസ് നായാട്ട് നടന്നപ്പോൾ അവർ ഒരു ചെറുപ്പക്കാരനെ ഒളിപ്പിച്ചത് വാസ്തവമാണ്. മാധവിയമ്മയും ഭാർഗവിയമ്മയും കൂടി ആലോചിച്ച് ചെയ്തതുമാണ്. ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മ വളരെ കാലമായി അവരുടെ അയൽപ്പക്കക്കാരിയാണ്. അവളുടെ ഭർത്താവിന് എണ്ണയാട്ടലായിരുന്നു തൊഴിൽ. ഒരു ചക്കിന് ചുറ്റും നിന്ന് തിരിഞ്ഞ് കുഞ്ഞാലി ജീവിതം കഴിച്ചുകൂട്ടി. മക്കളുണ്ടാകുന്നതുവരെ ആ ഉമ്മ തന്നെയായിരുന്നു ചക്കിൻ കണയിലിരുന്ന് കന്നിനെ തെളിച്ചിരുന്നത്. അന്ന് മാധവിയമ്മയ്ക്കും ഭാർഗവിയമ്മയ്ക്കും ചെറുപ്പമാണ്. അവർക്ക് കൊപ്പറ കഷ്ണവും പിണ്ണാക്കും ആ ചെറുപ്പക്കാരിയായ ഉമ്മ സമ്മാനിച്ചിട്ടുണ്ട്. ചെറുപ്പന്നേ വളർന്നു വന്ന ആ മൈത്രി വിടാതെ നിന്നു. ഉമ്മ മൂന്നു പെറ്റു. അവരൊക്കെ വളർന്ന് കാര്യപ്രാപ്തിയാവുകയും ചെയ്തു. ഭർത്താവ് മരിച്ചിട്ടും മക്കൾ എണ്ണയാട്ടൽ തുടർന്നുപോയി. ലഹളയെപ്പറ്റി എല്ലാവരും ഭയപ്പെട്ടതുപോലെ അവരും ഭയപ്പെട്ടു. ആ വൃദ്ധ കൂടെ കൂടെ മാധവിയമ്മയോട് പറഞ്ഞു, തോലുരിയാണു പോലും, കലികാലം. പക്ഷേ ലഹളയെപ്പറ്റി അന്വേഷണം തുടങ്ങിയപ്പോൾ മൂത്ത രണ്ടു മക്കളും പിടിക്കപ്പെട്ടു. അവർക്ക് ഒന്നും പറയാൻ കഴിയുന്നതിനു മുൻപേ ഇടിയും തൊഴിയും കഴിഞ്ഞു. വലിച്ചഴച്ചുകൊണ്ടുപോയി. എല്ലാറ്റിലും ഇളയവൻ അന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. അവന് പുറത്ത് തല കാട്ടിക്കൂടാ. കൊളുത്തിവിട്ട വാണം പോലെയാണ് പോലീസ് നടപടി. എവിടേക്കൊക്കെ പാളിക്കൂടാ, ഉമ്മാരുടെ കുപ്പായം പൊളിച്ചൂത്രേ. ചിലർ കേട്ടുകേൾവിയെ അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ചു. എല്ലാറ്റിനെയും പിടിച്ച് അന്തമാനിലേക്ക് അയക്കാത്രേ. വേറെ ചിലർ, എവിടെയാണത്? കടലിന് നടുക്ക് ഒരു ദ്വീപാത്രേ. നന്നായി. കുഞ്ഞാലിയുടെ വീടർ ഒരാഴ്ച കൊണ്ട് പകുതിപ്പെട്ടു. ആ വൃദ്ധയുടെ മുഖത്തെ തൊലി കുറേ കൂടി താഴ്ന്നു തുടങ്ങി. ആ കണ്ണുകൾ കുറേ കൂടി നിർജ്ജീവമായി. ആ രണ്ടു മക്കളും അലകടലിനപ്പുറത്ത് കരടിയും പുലിയും റോന്തു ചുറ്റുന്ന ഒരു ദ്വീപിൽ ചെന്ന് പെട്ടുകഴിഞ്ഞു എന്ന് അവർ വിശ്വസിച്ചു. അവർ ഒരേയിടത്തേക്ക് ദൃഷ്ടി പതിച്ചുകൊണ്ട് വളരെ നേരമിരിക്കും. ആരോടും ഒന്നും പറഞ്ഞില്ല. അതിനിടയ്ക്ക് പരിചയക്കാരാരെങ്കിലും പടിക്കലൂടെ പോകുന്നത് കണ്ടാൽ ഓടിച്ചെന്ന് ചുളി വീണ് വിറയ്ക്കുന്ന കൈപ്പടം പുരികത്തിന്മേലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിക്കും, വലിച്ച വിവരമുണ്ടോ?
1: എന്തിനെപ്പറ്റി?
0: എന്റെ കുട്ടൂസനെയും അയിമ്മദിനെയും പറ്റി.
1: ഇല്ലല്ലോ.
0: അവർ വിറച്ചുകൊണ്ട് ഉമ്മറക്കോലായിലേക്ക് തന്നെ തിരിച്ചുപോരും.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: നമസ്തേ, അനന്തപുരി തുടരുന്നു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: മരുഭൂമിയിൽ മരുവുന്ന ചില മനുഷ്യജന്മങ്ങളുണ്ട് നമുക്ക് നാട്ടിൽ. വേവുന്നത് പാത്രത്തിലെ ചോറല്ല, ഹൃദയങ്ങളാണെന്ന് ഇവരിൽ ചിലരെങ്കിലും പറയാറുണ്ട്. ഗൾഫിൽ വിയർപ്പൊഴുക്കി തന്നെ നന്നായി ജീവിക്കുന്ന അന്യനാട്ടുകാരെയും ഇവിടെ ഓർക്കുന്നുണ്ട്. ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ കേൾക്കാം മരുഭൂമിയിൽ ചിത്രീകരിച്ചതും മരുഭൂമിയെ ഓർമ്മപ്പെടുത്തുന്നതുമായ ചില ഗാനങ്ങൾ. ആദ്യ ഗാനം സമീർ എന്ന ചിത്രത്തിലേതാണ്. റഷീദ് പാറക്കലിൻ്റെ വരികൾക്ക് സുദീപ് പാലനാടിൻ്റെ സംഗീതം, ഭദ്രരാജിനും ആൽഫ്രഡ് എബി ഐസക്കും പാടിയത്.

ഗദ്ദാമയ്ക്ക് വേണ്ടി ഹരിഹരനും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം കേൾക്കൂ. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ബെന്നറ്റ് ആൻഡ് വിട്രാഗിൻ്റെ സംഗീതം.

ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൂക്ഷ്മാസനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
2: യോഗാസനം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം സ്ഥിരം സുഖം ആസനം എന്നാണ്. അതായത് യോഗ എന്നത് ഓരോ വ്യക്തികൾക്കും സൗകര്യപ്രദമായ രീതിയിലും സുഖകരമായ രീതിയിലും ചെയ്യാവുന്ന ലളിതമായ പ്രക്രിയയാണ്. യോഗ ആർക്ക് ചെയ്യാം എന്ന ചോദ്യത്തിന് ഉത്തരം യുവോ വൃദ്ധോ അതിവൃദ്ധോ ദുർബലോ വ്യാധിതോ സർവയോഗേഷു തന്ത്രത എന്നാണ്. അതായത് യുവാക്കൾ, വൃദ്ധന്മാർ, ദുർബലന്മാർ എന്നിങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്ന് നാം പ്രതിപാദിക്കുന്ന വിഷയം ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ലളിതവും ഫലപ്രദവുമായ ചില സൂക്ഷ്മാസനങ്ങളാണ്. നിലത്ത് ഇരിക്കാൻ കഴിയാത്തവർക്ക് കസേരയിലോ കട്ടിലോ ഇരുന്നു കൊണ്ട് ഇത് പരിശീലിക്കാം. നടു നിവർന്നിരിക്കുക, കാൽ വിരലുകൾ മാത്രം മടക്കുകയും നിവർത്തുകയും ചെയ്യുക. കാൽപാദം മുന്നോട്ടും പുറകോട്ടും നന്നായി സ്ട്രെച്ച് ചെയ്യുക. കാൽ കുറച്ച് അകത്തി വെച്ചതിന് ശേഷം കാൽപാദങ്ങൾ ഒരേ വശങ്ങളിലേക്ക് ചലിപ്പിക്കുക. പരമാവധി തറയിൽ മുട്ടാൻ ശ്രമിക്കണം. രണ്ട് കാൽപാദവും അകത്തേക്കും പുറത്തേക്കും, അതായത് കാറിന്റെ വൈപ്പർ പോലെ ചലിപ്പിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാൽപാദങ്ങൾ വശങ്ങളിൽ ചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തറയിൽ മുട്ടിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ കാൽപാദത്തിന്റെ അടിയിൽ ടവലോ തോർത്തോ മടക്കി വയ്ക്കാം. ശ്വാസഗതി സാധാരണ നിലയിലാകുന്നതാണ് നല്ലത്. ഇനി നിവർന്നിരിക്കുന്ന കാൽമുട്ടുകൾ ഓരോന്നായി 1 2 1 2 എന്ന താളത്തിൽ ചെറുതായി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. മുട്ടുവേദന ഉള്ളവർ മുട്ടിന് താഴെ ടവലോ തോർത്തോ വെച്ചാൽ നന്നായി. തുടർന്ന് 1 1 1 എന്ന താളത്തിൽ വേഗത വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇനി കൈകൾ പുറകിലേക്ക് വെച്ചുകൊണ്ട് ഒരു സപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഓരോ കാലുവീതം സാവധാനം മടക്കുകയും നിവർത്തുകയും ചെയ്യുക. തുടർന്ന്

0: രണ്ട് കാലുകളും ഒരുമിച്ച് മടക്കുക, നിവർത്തുക. ഇനി രണ്ട് കാലുകളും മടക്കുക, രണ്ട് കൈകൊണ്ടും മടക്കിയ കാൽപാദത്തിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കാൽമുട്ടുകൾ നന്നായി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇത് ചെറിയ തിത്തിരി പക്ഷിയുടെ ചിറകടിക്കുന്നത് പോലെ ആയതിനാൽ ഇതിനെ തിത്തിരി ആസനമെന്നും അറിയപ്പെടുന്നു. ഇനി കൈ പുറകിലായി നീട്ടിവെക്കുക, ഇരു കാലുകളും മടക്കി വെച്ച് കാലുകൾ കുറച്ച് അകലത്തിൽ വെക്കുക. തുടർന്ന് വലത് കാൽമുട്ട് ഇടത് കാൽപാദത്തിൽ മുട്ടിക്കുക. ഇനി ഇടത് കാൽമുട്ട് വലത് കാൽപാദത്തിൽ മുട്ടിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് വളരെ ഫലപ്രദമായ ട്വിസ്റ്റിംഗ് ആസനമാണ്. ഇനി നമുക്ക് ഇരുന്നു കൊണ്ടുള്ള വിപരീത ത്രികോണാസനം കൂടി പരിചയപ്പെടാം. കാലുകൾ പരമാവധി അകലത്തിൽ വെക്കുക, വലത് കൈ കൊണ്ട് ഇടത് കാലിൽ തൊടുക, ഇടത് കൈ പുറകിലോട്ട് നീട്ടുക. ഇനി ഇടത് കൈ കൊണ്ട് വലത് കാലിൽ തൊടുക, വലത് കൈ പുറകിലേക്ക് നീട്ടുക. ഇപ്രകാരം 5-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ട് കാലും നീട്ടിവെക്കുക. കൈകൾ രണ്ടും കോർത്തു പിടിച്ച് മുന്നോട്ടാഞ്ഞ് കാൽപാദങ്ങളെ ചുറ്റി ശരീരം പുറകിലോട്ട് വന്ന് വീണ്ടും മുന്നോട്ട്, അതായത് വള്ളംകളിയിൽ പങ്കായം നീട്ടി തുഴയുന്നത് പോലെ ശരീരത്തെ ചലിപ്പിക്കാം.
1: ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൂക്ഷ്മാസനങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000 ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
6: ബിക്കനെ സെ ബച്ചാ ഹൈ, ഗിർവി രക്കനെ സെ ബച്ചാ ഹൈ, തോ യേ ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത ഹൈ.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: കൈതപ്രത്തിന്റെ വരികൾക്ക് അൽഫോൺസിന്റെ സംഗീതം, സുജാതയും ഗംഗയും പാടിയ ഗാനം, ചിത്രം മഞ്ഞു പോലൊരു പെൺകുട്ടി

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
7: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പോഞ്ചാനേ കാഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
8: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഗാനോപഹാരം കേൾക്കാം ശ്രോതാക്കളെ. ഇന്ന് ഗാനോപഹാരത്തിൽ 1981 മുതൽ 1990 വരെയുള്ള മലയാള ചലച്ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ. ആദ്യ ഗാനം പൂവച്ചൽ ഖാദറിന്റെ രചനയ്ക്ക് കൊച്ചിൻ അലക്സിന്റെ സംഗീതം, വാണിജ്യറാം പാടിയത്.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യമറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം, യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം ഓളങ്ങൾ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഏറ്റവുമറിന്റെ സംഗീതം, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം അഹിംസ.

പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9459594321, മറ്റൊരു നമ്പർ 9496565321, 9496569631. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ഗാനോപഹാരം തുടരുന്നു. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം, ചിത്രം ഇണക്കിളി

ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് രഘുകുമാറിൻ്റെ സംഗീതം, എം ജി ശ്രീകുമാറും സിബല്ല സദാനന്ദനും പാടിയ ഗാനമാണിനി. ചിത്രം ഒന്നാനാം കുന്നിൽ, ഓരടിക്കുന്നിൽ.

0: ഗാനോപഹരമാണ് ഇതുവരെ കേട്ടത്.
1: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcin.co.in and take the first step toward the blue.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി FM 101.9.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: മനുഷ്യത്വം ആദ്യമെന്ന സമീപനമാണ് ഇന്ത്യ എപ്പോഴും പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യയുടെ ദർശനം വസുദൈവ കുടുംബകം എന്ന കാലാതീതമായ തത്വചിന്തയിൽ വേരൂന്നിയതാണെന്നും പ്രധാനമന്ത്രി ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ പറഞ്ഞു. ഇന്ന് ലോക മരുവൽക്കരണം, വരൾച്ച പ്രതിരോധ ദിനം. മണ്ണൊലിപ്പ്, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കൊണ്ട് ഊഷരഭൂമിയാകുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ അടിത്തറയും പോഷകാഹാര ഊർജ്ജ ചക്രവും ഭൂമിയാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. RSSന്റെ മൂന്നാമത് സർസംഘ് ചാലകായിരുന്ന ബാലാ സാഹേബ് ദേവറസന്റെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. രാജ്യസേവനത്തിനും സാമൂഹ്യ സൌഹാർദ്ദത്തിനും യുവാക്കളുടെ വ്യക്തിത്വ രൂപീകരണത്തിനും തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു ദേവറസ് എന്ന് അമിത്ഷാ അനുസ്മരിച്ചു. ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് 5.4% ഇടിഞ്ഞ് 78.66 ഡോളറിലെത്തി. ഇതോടെ മാർച്ചിന് ശേഷം ആദ്യമായി എണ്ണവില ബാരലിന് $80 താഴെയായി. പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 31st ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസത്തെ വായനാ ആഘോഷങ്ങൾക്കും ദേശീയ വായനാ ദിനമായ മറ്റന്നാൾ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രവാസി കമ്മീഷൻ പത്തനംതിട്ട ജില്ലയിൽ അടുത്ത മാസം 23 അദാലത്ത് നടത്തും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ അദാലത്തിൽ പ്രവാസികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ പരാതി നൽകാം. ICC T20 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2nd Group A പോരാട്ടത്തിൽ നെതർലാൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 PM ആണ് മത്സരം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ അക്ഷരച്ചെപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. മഴയും പാട്ടും വാക്കുകളും ഒക്കെയായി അക്ഷരച്ചെപ്പിന്റെ പുതിയൊരധ്യായം തുടങ്ങുകയാണ് അല്ലേ?
1: അതെ.
0: അക്ഷരച്ചെപ്പിൽ ഇന്നും പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ടുള്ള വാക്കുകളാണ്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ് ആദ്യത്തേത്.
1: 5 അക്ഷരമുള്ള വാക്കാണ് ഇടത്തുനിന്ന്.

0: വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 2, 3, 4, 5.
1: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള പാട്ട് കേട്ടാലോ?
0: പാട്ടല്ല,
1: പിന്നെയോ?
0: ഇനി നമ്മൾ സൂചനകൾ കൊടുക്കണം.
1: അതെ, സൂചനകൾ കേട്ടതിന് ശേഷം പാട്ട് കേൾക്കാം. സൂചനകൾ: ഈ വാക്കിന്റെ അർത്ഥം കരിങ്കൂവളം അല്ലെങ്കിൽ നീലത്താമര എന്നാണ്. സംസ്കൃതത്തിൽ നിന്നാണ് ഈ വാക്ക് മലയാളത്തിലേക്ക് വന്നത്. സാഹിത്യ രചനകളിൽ സ്ത്രീകളുടെ കണ്ണുകളുടെ ഭംഗിയെ വർണ്ണിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം കരിങ്കൂവളം അല്ലെങ്കിൽ നീലത്താമര എന്നാണ്. സംസ്കൃതത്തിൽ നിന്നാണ് ഈ വാക്ക് മലയാളത്തിലേക്ക് വന്നത്. സാഹിത്യ രചനകളിൽ സ്ത്രീകളുടെ കണ്ണുകളുടെ ഭംഗിയെ വർണ്ണിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: അപ്പോൾ ഈ വാക്ക് ഏതാണ് എന്നുള്ളത് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഏകദേശം മനസ്സിലായി കാണും അല്ലേ?
0: അതെ.
1: പാട്ട് കേൾക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. ആ മനസ്സിലായ വാക്ക് ഈ പാട്ടിനുള്ളിൽ നിന്നും കണ്ടെടുത്ത് എവിടെ എഴുതണം?
0: കളങ്ങൾ പൂരിപ്പിക്കണം.
1: അതെ,

0: അക്ഷരച്ചെപ്പിലെ അടുത്ത വാക്കിലേക്ക് പോകാം. ഇടത്തു നിന്ന് വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് ആറ് ഏഴ് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് ആറ് ഏഴ് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് അധികം പ്രയാസമില്ല എന്ന് തോന്നുന്നു.
1: അതെ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളു. ഈ വാക്കിന്റെ അർത്ഥം തേര് എന്നാണ്. പണ്ട് കാലത്ത് യുദ്ധങ്ങൾക്കും യാത്രകൾക്കും ഉപയോഗിച്ചിരുന്ന കുതിരകളെ പൂട്ടിയ വാഹനങ്ങളെയാണ് പ്രധാനമായും ഇങ്ങനെ വിളിച്ചിരുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം തേര് എന്നാണ്. പണ്ട് കാലത്ത് യുദ്ധങ്ങൾക്കും യാത്രകൾക്കും ഉപയോഗിച്ചിരുന്ന കുതിരകളെ പൂട്ടിയ വാഹനങ്ങളെയാണ് പ്രധാനമായും ഇങ്ങനെ വിളിച്ചിരുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ അധികം പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല അല്ലേ?
1: അതെ.
0: എന്നാലും പാട്ട് കേൾക്കട്ടെ.
1: അവർ കാത്തിരിക്കുന്നുണ്ട്.
0: അതെ, നല്ലൊരു പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ചെഴുതിക്കോളൂ.

0: ഇനി അക്ഷര ചെപ്പിലെ മൂന്നാമത്തെ വാക്കാണ്
1: ഇടത്തു നിന്നും വലത്തോട്ട് 8, 9, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് മൂന്ന് അക്ഷരങ്ങളുണ്ട്.
0: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 8, 9, 10 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: സൂചനകൾ പറയട്ടെ. ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ ദയ, കനിവ് അല്ലെങ്കിൽ ആർദ്രത എന്നൊക്കെയാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അവരോട് കാണിക്കുന്ന സഹാനുഭൂതിയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ ദയ, കനിവ് അല്ലെങ്കിൽ ആർദ്രത എന്നൊക്കെയാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അവരോട് കാണിക്കുന്ന സഹാനുഭൂതിയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാക്ക് ഈ പാട്ടിൽ ഉണ്ടാകും എന്ന് പ്രത്യേകം പറയണ്ടല്ലോ.
1: പാട്ട് കേൾക്കട്ടെ അവർ.
0: അതെ, ഈ പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അക്ഷരക്കളത്തിൽ എഴുതി കളം നിറയ്ക്കുക.

0: അക്ഷരജപ്പിലെ അടുത്ത വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളത് തന്നെയാണ് 21, 22, 23 കളങ്ങളിൽ എഴുതാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഒരു വാക്കുകൂടി ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുണ്ട്. അത് 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: കുറച്ച് സന്തോഷം നൽകുന്ന ഒരു വാക്കാണല്ലോ ഇത്.
1: അതെ,
0: സൂചനകൾ ശ്രദ്ധിച്ചുള്ളൂ. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം പ്രസന്നത അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹം എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രസന്നത അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹം എന്നൊക്കെയാണ്.
0: ഈ വാക്ക്
1: ഈ ഗാനത്തിലുണ്ട് അല്ലേ?
0: തീർച്ചയായും. പാട്ട് കേട്ടുകൊള്ളൂ.
1: കളങ്ങൾ പൂരിപ്പിക്കൂ.
0: പൂരിപ്പിക്കൂ.

0: ഇടത്തു നിന്നും വലത്തോട്ട് നാല് വാക്കുകളാണ് പറഞ്ഞത്. ഇനി വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. വലത്തു നിന്നും ഇടത്തോട്ട് മൂന്ന് വാക്കുകളുണ്ട്. 14, 13, 12, 11 കളങ്ങളിൽ എഴുതാനുള്ള നാലക്ഷരമുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 14, 13, 12, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് അമർഷം, അതൃപ്തി, പരാതി, സങ്കടം, ദുഃഖം, വിഷമം, അപമാനം, നിന്ദ എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങൾ.
1: ഒരുപാട് സൂചനകളുണ്ട്,
0: പക്ഷെ ഒരൊറ്റ വാക്കാണ്.
1: അതെ, ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് അമർഷം, അതൃപ്തി, പരാതി, സങ്കടം, ദുഃഖം, വിഷമം, അപമാനം, നിന്ദ എന്നിങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനും അധികം വിഷമമില്ല എന്ന് തോന്നുന്നു.
1: അതെ, എപ്പോഴും ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരോട് പ്രകടിപ്പിക്കുന്ന ഒരു ഭാവമാണിത്.
0: നല്ല പരിചയമുണ്ടല്ലോ അല്ലേ?
1: അതെ,
0: ഇങ്ങനൊരു മലയാള ചലച്ചിത്ര ഗാനം ഇവിടെ ഉണ്ട്.

0: അടുത്ത വാക്കിലേക്ക് പോകാം. വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 20, 19, 18, 17 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള ഒരു വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 20, 19, 18, 17 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അധികം പ്രയാസമൊന്നുമില്ല. സ്ഥിരമായി നമ്മൾ വിളിക്കുന്ന ചില പേരുകളും ഈ വാക്കിനോട് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. പര്യായ പദങ്ങൾ ഭാസ്കരൻ, ദിവാകരൻ, അർക്കൻ എന്നിങ്ങനെയൊക്കെയാണ്. പ്രകാശകിരണങ്ങൾ പരത്തുന്നവൻ എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് രൂപപ്പെട്ടത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. പര്യായ പദങ്ങൾ ഭാസ്കരൻ, ദിവാകരൻ, അർക്കൻ എന്നിങ്ങനെയൊക്കെയാണ്. പ്രകാശകിരണങ്ങൾ പരത്തുന്നവൻ എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് രൂപപ്പെട്ടത്.
0: കളങ്ങൾ പൂരിപ്പിക്കാനുള്ള പ്രകാശകിരണം ഈ പാട്ടിൽ നിന്നും കിട്ടട്ടെ അല്ലേ?
1: അതെ.
0: പാട്ട് കേട്ടുകൊള്ളൂ, ആ വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ. പ്രിയപ്പെട്ട ശ്രോതാക്കളായ ഭാസ്കരനും ദിവാകരനും ഒക്കെ ഈ പാട്ട് കേൾക്കട്ടെ, കളങ്ങൾ പൂരിപ്പിക്കട്ടെ.

0: അക്ഷരച്ചപ്പിൽ ഒരു ഇടവേള.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
6: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,850 രൂപ നിരക്കിലും, പവന് 200 ര�പ കുറഞ്ഞ് 110,800 രൂപ നിരക്കിലുമാണ്.
6: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
8: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
12: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
11: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
13: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് MRT-ന്റെ വാങ്ങും.
14: അതെ ചേട്ടാ,
13: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
14: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
13: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
11: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
15: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
11: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
16: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
17: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
11: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
17: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
11: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
5: അക്ഷരച്ചെപ്പ് തുടരുന്നു.
18: അക്ഷരകളത്തിലെ അടുത്ത വാക്കിലേക്ക് നമ്മൾ പോവുകയാണ്.
19: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
18: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23 എന്നീ രണ്ട് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്. നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ് ഈ വാക്ക്. എന്നാലും വാക്കിന്റെ സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശബ്ദം അല്ലെങ്കിൽ ഒച്ച എന്നാണ്. പ്രധാനമായും സംഗീതത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
19: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശബ്ദം അല്ലെങ്കിൽ ഒച്ച എന്നാണ്. പ്രധാനമായും സംഗീതത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
18: ഈ പാട്ടിലും ആ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന്റെ മറ്റൊരു പദമാണ് പൂരിപ്പിക്കേണ്ടത്. കണ്ടുപിടിച്ചുകൊള്ളൂ, പൂരിപ്പിച്ചുകൊള്ളൂ.

0: അക്ഷരക്കളത്തിലെ അടുത്ത വാക്കിലേക്ക് നമ്മൾ പോവുകയാണ്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23 എന്നീ രണ്ട് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്. നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ് ഈ വാക്ക്. എന്നാലും വാക്കിന്റെ സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശബ്ദം അല്ലെങ്കിൽ ഒച്ച എന്നാണ്. പ്രധാനമായും സംഗീതത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശബ്ദം അല്ലെങ്കിൽ ഒച്ച എന്നാണ്. പ്രധാനമായും സംഗീതത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
0: ഈ പാട്ടിലും ആ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന്റെ മറ്റൊരു പദമാണ് പൂരിപ്പിക്കേണ്ടത്. കണ്ടുപിടിച്ചുകൊള്ളൂ, പൂരിപ്പിച്ചുകൊള്ളൂ. അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11 കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 6, 11.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. നേരത്തെ നമ്മൾ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ശബ്ദമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം നിശബ്ദം അഥവാ ശബ്ദമില്ലാത്ത അവസ്ഥ എന്നാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം നിശബ്ദം അഥവാ ശബ്ദമില്ലാത്ത അവസ്ഥ എന്നാണ്. ഇനി അടുത്തത് അവർക്ക് പാട്ടു കൊടുക്കണം.
0: അതെ, സംഗീത സാന്ദ്രമായ ഈ പാട്ട് കേട്ടുകൊള്ളൂ.
2: മൗനം സ്വരമാ സ്വപ്നം മലരാ ഈ കൈക്കുമ്പിളിൽ

0: അക്ഷരച്ചപ്പിലിനെയും മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ്. മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് കൂടിയുണ്ട്. 20, 25 എന്നീ രണ്ട് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി. ഭൂനികുതി സൂചിപ്പിക്കുമ്പോൾ നാം ഈ വാക്ക് സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, കൈകൾ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുമ്പോഴും ഈ വാക്ക് ഉപയോഗിക്കുന്നു. സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത വാക്കാണ് ഇത്. ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് കൈകൾ എന്നാണ് അർത്ഥം വരുന്നത്.
1: ഒത്തിരി സൂചനകളുണ്ട്, പക്ഷെ വാക്ക് വളരെ എളുപ്പമല്ലേ?
0: വാക്ക് വളരെ ചെറുതാണ്, ഒരു രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് രണ്ടർത്ഥങ്ങളുണ്ട്. സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി ഭൂനികുതിയെ സൂചിപ്പിക്കുമ്പോൾ നാം ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, കൈകൾ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത വാക്കാണ് ഇത്. ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് കൈകൾ എന്നാണ് അർത്ഥം വരുന്നത്.
0: കൈകൾ എന്നർത്ഥം വരുന്ന ഈ വാക്ക് ഈ പാട്ടിൽ തീർച്ചയായും ഉണ്ടാകും അല്ലേ?
1: ഉണ്ട്.
0: അല്ലെങ്കിൽ നമ്മുടെ പാട്ട് കൊടുക്കില്ലല്ലോ.
1: ഒരിക്കലും ഇല്ല.
0: അതെ, പാട്ട് കേട്ട് ആ വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: അങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള രണ്ട് വാക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. താഴെ നിന്നും മുകളിലേക്ക് രണ്ട് വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തെ വാക്ക് പറയാം. 21, 16, 11 കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11.
0: ആ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഓം എന്ന വിശുദ്ധ ശബ്ദത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ആദ്യ നാദമായിട്ടാണ് ഈ വാക്കിനെ അഥവാ ഈ ശബ്ദത്തെ കണക്കാക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഓം എന്ന വിശുദ്ധ ശബ്ദത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ആദ്യ നാദമായിട്ടാണ് ഈ വാക്കിനെ അഥവാ ശബ്ദത്തെ കണക്കാക്കുന്നത്.
0: ഓം എന്ന വിശുദ്ധ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന പദം ഈ പാട്ടിനുള്ളിൽ മുഴങ്ങി നിൽപ്പുണ്ട്.

0: താഴെ നിന്ന് മുകളിലേക്ക് ഒരു വാക്കുകൂടിയുണ്ട്.
1: ഇത് ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കാണ്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 20, 15, 10 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാൻ ഒരു വാക്കുകൂടിയുണ്ട്. 20, 15, 10 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
1: സൂചനകൾ കൂടി കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം അലിവ്, കാരുണ്യം, ദയ, അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെയാണ്. മറ്റുള്ളവരോട് കാണിക്കുന്ന വാത്സല്യവും ആർദ്രതയും ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. അലിവ്, കാരുണ്യം, ദയ, അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെയാണ്. മറ്റുള്ളവരോട് കാണിക്കുന്ന വാത്സല്യവും ആർദ്രതയും ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: ഈ ഗാനത്തിലും ആ വാക്കുണ്ട്.
0: അതെ, അലിവ് നിറഞ്ഞ ഹൃദയത്തോടെ ആ വാക്ക് കേട്ടുകൊള്ളൂ. തീർച്ചയായും കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടുപിടിച്ച വാക്ക് അക്ഷരക്കളത്തിൽ എഴുതൂ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരിയ ഉത്തരങ്ങൾ കേട്ടാലോ? കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ളതായിരുന്നു. ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8, 9 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ശശികല.
2: ഇടത്തുനിന്നും വലത്തോട്ട് 11, 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുരുക്കുത്തി.
1: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മാരിക്കാറ്.
2: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നീരല.
1: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടിയുണ്ട്. 23, 24, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ലളിതം.
2: വലത്തുനിന്നും ഇടത്തോട്ടായിരുന്നു പൂരിപ്പിക്കേണ്ടിയിരുന്നത്. 4, 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സുരഭിലം.
1: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് രംഗം.
2: താഴെ നിന്നും മുകളിലേക്കായിരുന്നു അടുത്ത വാക്കുകൾ പൂരിപ്പിക്കേണ്ടിയിരുന്നത്. 11, 6, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുശലം.
1: താഴെ നിന്നും മുകളിലേക്ക് 20, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭംഗം.
2: നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരിയുത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരിയുത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി ഹരികൃഷ്ണൻ നമ്പൂതിരി, ആലപ്പുഴ കളർകോടുള്ള ഹരികൃഷ്ണൻ നമ്പൂതിരിയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
2: ഹരികൃഷ്ണൻ ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: ഞാൻ ഹരികൃഷ്ണൻ നമ്പൂതിരി. എന്റെ സ്ഥലം ആലപ്പുഴ കളറോഡാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് PSC കോച്ചിങ്ങിന് പോകുന്നു. എന്റെ വീട്ടിൽ ഞാനും അമ്മയും അനിയനുമാണ് ഉള്ളത്. അമ്മ രാവിലെ എഴുന്നേറ്റാൽ 5:50 റേഡിയോ ഓണാക്കും. വന്ദേ മാതരം മുതലുള്ള പരിപാടികൾ കേട്ടാണ് ഞാൻ ഉണരുന്നത്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഞാനും അമ്മയും. രാവിലെയുള്ള എല്ലാ പരിപാടികളും സ്ഥിരമായി കേൾക്കാറുണ്ട്. വിനോദവും വിജ്ഞാനവും കൈകോർക്കുന്ന ആകാശവാണി പരിപാടികൾ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നു. അക്ഷരച്ചെപ്പ് ഞാനും അമ്മയും ചേർന്നാണ് അയക്കാറുള്ളത്. അക്ഷരച്ചെപ്പിന്റെ നറുക്കു വീണതിൽ ഞാൻ വളരെ സന്തോഷിക്കും. പ്രിയപ്പെട്ട ആകാശവാണിക്ക് 1000 നന്ദി. ആകാശവാണിയിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രം എന്ന സിനിമയിൽ എംജി ശ്രീകുമാർ പാടിയ ഈറൻ മേഘം എന്ന പാട്ടാണ്. ഈ പാട്ട് ഞാൻ അമ്മയ്ക്കും അനിയനും ബന്ധുമിത്രാദികൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം:
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഐശ്വര്യ ലോറൻസ്.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിനു ശേഷമാണ് ഇരു നേതാക്കളും ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.78 ലക്ഷം കോടി രൂപയിലെത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മുൻവർഷത്തെ 1.54 ലക്ഷം കോടി രൂപയേക്കാൾ 15.6% വളർച്ചയാണിതെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കും. കേരളത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തമിഴ്നാടിന് ജലവും എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്നും സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന വിഷയമെന്നതിനാൽ അഭിപ്രായം പറയാനാകില്ലെന്നും മന്ത്രി മോൻസ് ജോസഫ്. വിഷയത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തുടരാനാണ് തീരുമാനമെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പഴയരിക്കണ്ടം സ്വദേശികളായ 9 വയസ്സുകാരനും 4.5 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വവ്വാലുകളുടെ ആവാസ കേന്ദ്രമായി മാറിയ കോഴിക്കോട് ബേപ്പൂരിലെ മാനിറ്റോ എന്ന കെട്ടിടത്തെപ്പറ്റി പ്രദേശവാസികളുടെ ആശങ്കയകറ്റാൻ ജില്ലാ കളക്ടറും മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. സ്വീകരിച്ച നടപടികൾ ഇരുവരും 15 ദിവസത്തിനകം അറിയിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു. കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കെടാവിളക്കിന്റെ പാത്തിക്ക് കേടുപാട്. ഇന്നലെ വൈകിട്ട് ജീവനക്കാർ ക്ഷേത്രം തുറക്കുന്നതിനിടെ വാതിൽപ്പാളി തട്ടിയാണ് കേടുപാട് സംഭവിച്ചത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ ഫിഫ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് അൾജീരിയയ്ക്കെതിരെ തകർപ്പൻ ജയം. ഇതോടെ 16 ഗോളുകളുമായി മെസ്സി ലോകകപ്പ് ചരിത്രത്തിലെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്തി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 12 മണിക്ക്.
1: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട

0: ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321 9496553 2 1 ഒരു നമ്പർ കൂടി 9496593 2 1. വിഷയം ആരോഗ്യ സംരക്ഷണവും യോഗയും. സ്റ്റുഡിയോയിൽ ഡോക്ടറുമായി സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യത്തെയും കുറിച്ചുമെല്ലാം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിലൂടെ മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ ആണ്. സ്വാഗതം മാഡം. ഇപ്പോൾ ശ്രോതാക്കൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496553 2 1. ഇനിയൊരു നമ്പർ കൂടെയുണ്ട്, 9496593 2 1. അപ്പോൾ നമ്മുടെ യോഗാ ദിനം വരികയാണ്. അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടുമുള്ള ആളുകളിൽ യോഗയെക്കുറിച്ച് എങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊന്ന് പറയാമോ മാഡം? ഈ വർഷത്തെ യോഗ ദിനം സന്ദേശം എത്രത്തോളം പ്രസക്തമാണെന്ന്?
2: മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ തുടക്കത്തിൽ, അത് 2015 മുതലാണ് നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ച് തുടങ്ങിയത്. അപ്പോൾ അതിനു മുന്നേ യോഗയുടെ പ്രധാനത്തെപ്പറ്റിയും പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ ജനങ്ങളിലുള്ള ഒരു അപ്രിസിയേഷനൊക്കെ വളരെ കുറവായിരുന്നു. നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രമാണത് ചെയ്തിരുന്നത്. പക്ഷേ അതിന് ശേഷം, അതായത് ഇപ്പോൾ ഒരു ഏകദേശം 10 വർഷത്തോളം ആയി, വളരെയധികം മാറ്റമുണ്ട്. എല്ലാ ജനങ്ങളിലും, എല്ലാ തരത്തിലുള്ള ജനങ്ങളിലേക്കും അത് റീച്ചാകുകയും കുട്ടികൾ സ്കൂൾ തലത്തിൽ, വളരെ ചെറിയ കുട്ടികളിൽ തന്നെ, അതായത് PKG മുതൽ തന്നെ അത് ഒരു പ്രാക്ടീസായി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സന്ദേശം, അതായത് ജീവിത ശൈലിയാക്കുക എന്നുള്ളതായിരുന്നു, അത് ഏകദേശം ആയി വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, എന്നാലും ആയി വരുന്നുണ്ട്. പിന്നെ ഇന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഏവർക്കും എവിടെ വെച്ചും യോഗ ചെയ്യാം, ഇവൻ 5 മിനിറ്റ് ബ്രേക്കിലും യോഗ ചെയ്യാം എന്നുള്ളൊരു ഒരു അവബോധം വളരെയധികം പ്രസിദ്ധമാണ്. ഈ വർഷത്തെ തീമെന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ്. അതായത് നമ്മളൊരു ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ മാത്രമാണ്. അപ്പം അത് ഒരു പർട്ടിക്കുലർ ഒരു ഏജിനെ മാത്രം, അല്ലെങ്കിൽ ഒരു പ്രായം, ഒരു വിഭാഗത്തെ മാത്രമല്ല, എല്ലാവർക്കും എല്ലാ സമയത്തും ചെയ്യാം. ഹെൽത്തി ഏജിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും നമ്മൾ അവർ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും കൊണ്ട് അവർ ചിലപ്പോൾ ഒരു മുതിർന്ന ഒരു കുട്ടി, അതായത് ഒരു 3 വയസ്സായ കുട്ടി ചിലപ്പോൾ ചിന്തിക്കുന്ന 5-6 വയസ്സായ പക്വതയോട് കൂടിയിരിക്കും. അപ്പോൾ അത്രയും ഒരു പക്വതയോ റെസ്പോൺസിബിലിറ്റിയോ സ്ട്രെസ്സ് കാണും. അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു തീമാണ് യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്ന് പറയുന്നത്.
1: ഓക്കെ, നമുക്ക് തീമിലോട്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നീട് വരാം. നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് രാഹുൽ, വിളിക്കുന്നത് റിലയൻസ് കാർഷിക കോളേജിൽ നിന്നാണ്.
1: ഡോക്ടറോട് സംസാരിച്ചോളൂ.
2: നമസ്കാരം രാഹുൽ.
3: ഡോക്ടർ, നമസ്കാരം ഡോക്ടറെ. ഞാൻ വിളിച്ചത്, ഞാനൊരു IT പ്രൊഫഷണലാണ്. അപ്പം എനിക്ക് ഈ വയസ്സ് 34. അപ്പൊ യോഗ ഒന്നും നേരത്തെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ BP, ഷുഗർ ഇതെല്ലാം ബോർഡർ ലൈനിലാണ്. അത്യാവശ്യം ഇതിനുള്ള ജോലി ആയതുകൊണ്ട് കുടവയറും ഇറക്കിയിട്ടുണ്ട്. അപ്പോ എനിക്ക് കുഞ്ഞൊക്കെ ഉണ്ട് ഇപ്പൊ മോനെ. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം വളരെ അടുത്ത് നിൽക്കുക. അപ്പം ഡോക്ടർ, ഇപ്പം ഞാനിപ്പം നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ യോഗ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? വയസ്സ് ഇത്ര ആയതുകൊണ്ട് എനിക്ക് ഈ മെയ്വഴക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ ഒരു നമുക്ക് ഒരു ഇതുണ്ട്, നമ്മളിതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത നമുക്കിത് പറ്റുന്നതാണോ എന്നുള്ളതും കൂടെ അറിയാം.
2: ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. വളരെ എല്ലാ കുറേ പേർക്ക് ഇതിൽ ഉപകാരപ്പെടുന്ന ചോദ്യമാണ്. ആക്ച്വലി ഫസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് തുടങ്ങണം എന്നൊരു ചിന്ത തന്നെ വന്നില്ല. അതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എനിക്ക് അറിയേണ്ട രാഹുലിൻ്റെ ഇപ്പോഴത്തെ ജോലി സമയമാണ്.
3: ജോലി സമയം 9 തൊട്ട്

0: ഏകദേശം 7 മണി വരെ വർക്ക് ചെയ്യും.
1: അങ്ങനെയാണ് അല്ലേ? കാരണം ഐ ടി ആകുമ്പോൾ ചിലപ്പോൾ പല ടൈമാണല്ലോ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് വർക്ക് ഫ്രം ഹോം അല്ലല്ലോ,
0: അല്ല
1: അല്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അരമണിക്കൂർ, അത് എപ്പോഴാണോ നമ്മൾ ഉറക്കം എണീക്കുന്നത്, ഇപ്പോൾ ഒരു 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 9 മണിക്ക് ജോലിക്ക് കയറണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 7 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോൾ നമ്മൾ എണീക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ, എഴുന്നേൽക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ എണീക്കുക, 5:30 എണീക്കുക. കാരണം ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കുമ്പോൾ ആ ഒരു അരമണിക്കൂർ സമയമാണ് നമ്മൾ നമുക്ക് വേണ്ടി സെൽഫ് കെയറിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്. ഓക്കെ, അപ്പം അതാകുമ്പോൾ 6 മണിയാകുമ്പോൾ നിങ്ങൾ നമ്മളെ പ്രാക്ടീസ് കഴിയും. പിന്നെ 6 മണിക്ക് ശേഷമുള്ള നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഷെഡ്യൂൾ അങ്ങനെ തന്നെ ഷെഡ്യൂൾ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. അപ്പോൾ കറക്റ്റ് സമയത്തിന് വീട്ടിൽ അതിനൊന്നും ഒരു മാറ്റം വരില്ല. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു അരമണിക്കൂർ മുന്നേ എണീക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ തുടക്കമായതുകൊണ്ട് നോർമലായിട്ട് ബിഗിനിങ് ആസനാസെന്നും അല്ലെങ്കിൽ ബിഗിനിങ് പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല വീഡിയോസ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസ് നമുക്ക് കിട്ടും യൂട്യൂബിൽ നിന്നും മറ്റും. അത് സെലക്ട് ചെയ്ത് ആദ്യം വീഡിയോ ഇട്ട് കാണരുത്, ആദ്യം വീഡിയോ കാണുക, കണ്ടിട്ട് അത് നമുക്ക് പറ്റുന്ന രീതിയിലാണോ ആ ഇൻസ്ട്രക്ടർ ചെയ്യുന്നത് നോക്കണം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറിനകത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കിയ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒന്ന് ചെയ്യുമ്പോഴും നമ്മൾ അത്ര പെർഫെക്റ്റായിട്ട് വരണമെന്ന് ചിന്തിക്കുകയെ ചെയ്യരുത്. എത്ര കുനിയാൻ പറ്റുമോ അത്രയും കുനിയുക, എങ്ങനെ കിടക്കാൻ പറ്റുമോ അങ്ങനെ കിടക്കുക. ഒരു 3-4 മാസം എടുക്കും നമ്മളെ ശരീരം ഫുള്ളൊന്ന് ഫ്ലെക്സിബിളായി വഴക്കം വന്ന് വരാനായിട്ട്. എപ്പോഴും വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടാകുമോ, അത് തുടക്കത്തിൽ കാണും. അതായത് ഏതൊരു പ്രാക്ടീസ് ചെയ്തിരുന്നാലും ഒരു കാണുമല്ലോ, അത് തന്നെയാണ്. പിന്നെ എന്ത് സമയം വന്നാലും മുടങ്ങാൻ പാടില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം അല്പസമയം ചെയ്യാനായിട്ട് നോക്കണം. ഇനി നമ്മളുടെ പ്രാക്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, കാരണം എല്ലാം ബോർഡർ ലൈനിലാണെന്ന് പറഞ്ഞു, ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രാണായാമയും റിലാക്സേഷനും. കാരണം നിങ്ങളുടെ ഫീൽഡ് പ്ലസ് നിങ്ങളുടെ ജീവിതശൈലി പിന്നെ നമ്മളെ ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം കാരണം സ്ട്രെസ് കൂടുതലാണ്, കോർട്ടിസോൾ ലെവൽ കൂടുതലായിരിക്കും. അത് കുറയ്ക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് പ്രാണായാമയാണ് ശ്വസനക്രിയകളാണ് ചെയ്യേണ്ടത്. അത് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് തുടങ്ങുക. പിന്നെ നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞു അത് മുടങ്ങരുത്. അത് ഇപ്പം എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, രാവിലെയാണോ?
0: രാവിലെയാണ് പോകുന്നത്.
1: അത് 6 മണിക്ക് ശേഷമായിരിക്കുമോ പോകുന്നത്, എങ്ങനെയാണ്? ആ ശരി, അപ്പോൾ ഇതൊരു നേരത്തെ നമ്മൾ നേരത്തെ എക്സ്ട്രാ ടൈം എടുത്തല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ. കുറഞ്ഞത് 45 മിനിറ്റ് നടക്കണമെന്നാണ്, അത് വീട്ടിൽ നിന്ന് പോയി തിരിച്ച് വരുന്ന 45 മിനിറ്റ്. അത് അത്രയെങ്കിലും നടന്നാലേ നടക്കുന്നതിനോട് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 3 മാസം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്തു നോക്കിയൊക്കെ എല്ലാം നോർമലായിരിക്കും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ പറ്റില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രീതി പറയുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉള്ള സ്ട്രെസ് കുറഞ്ഞു കിട്ടും. ഓക്കെ, ശരി, താങ്ക് യു
2: വിളിച്ചതിന്. നന്ദി മാഡം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറിനും മൊബൈലിനും മുന്നിലും ഇതുപോലെ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ നമ്മൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ 3/4 ഭാഗത്തോളം അതിന് മുന്നിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ശ്രോതാവിനെ പോലെയുള്ള മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ ഡിജിറ്റൽ യൂസ് ഭയങ്കര കൂടുതലാണ് മാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഇപ്പോൾ അടുത്ത് വരുന്ന യങ്സ്റ്റേഴ്സ്, അതായത് പ്രത്യേകിച്ച് ഈ ഒരു സ്കൂൾ ഗോയിങ് കോളേജ് ഗോയിങ് കുട്ടികൾ കാണുന്നതിന് പാനിക് അറ്റാക്ക്. അവർ വിചാരിക്കും ടെൻഷൻ സ്ട്രെസ് കൊണ്ടുവരുന്നതാണ്, പക്ഷേ ഇത് അതല്ല. കാരണം ഇത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ എണീറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന ഫോൺ എടുത്ത് വാട്സപ്പ് നോക്കും ഭൂരിഭാഗം പേര്. അത് കഴിഞ്ഞ് നേരെ അത് ഇൻസ്റ്റയിലോട്ട് പോകും. സോ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബ്രെയിൻ ഒന്നും ക്യാച്ചപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കേട്ടുകൊണ്ട് കുറച്ച് നേരം ഇരുന്നാലേ അത് ബ്രെയിൻ സെൻസ് ചെയ്തെടുക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇൻസ്റ്റയായിരുന്നാലും ഏതിരുന്നാലും ഇപ്പം യൂട്യൂബാണെങ്കിൽ നമ്മൾ ഫോർവേഡ് അടിച്ചാൽ കാണുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബ്രെയിനിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ബ്രെയിന് നമ്മളുടെ സന്തോഷ ഹോർമോണോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഹോർമോൺസൊക്കെ ഉണ്ടാക്കുന്നത് കുറയും, റിലീസ് ചെയ്യുന്നത് കുറയും. അതാണ് ഈ പാനിക് അറ്റാക്കിലേക്ക് വരുന്നത്. ഇതിന് നമുക്കൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ് ബാത്റൂമിലോ അല്ലെങ്കിൽ പല്ല് തേക്കുന്നതിനോ മുന്നോടിയായിട്ട്, അതായത് കട്ടിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്, കൈ ഫിംഗേഴ്സ് വെച്ചിട്ടുള്ളതാണ്. അതിന് ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് എന്ന് പറയും. അത് നമ്മൾ ചെയ്യണം ഒരു 10 മിനിറ്റ്.

0: എന്നിട്ട് മാത്രമേ പല്ല് തേക്കാവൂ. അതിനുശേഷം മാത്രമേ നമുക്ക് നോക്കണം, ജോലി സംബന്ധമായിട്ട് വാട്സപ്പ് മെസ്സേജാണ് ഇപ്പോൾ എല്ലാവരും ഇടുന്നത്, കാരണം നമ്മൾ രാവിലെ കാണണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞിട്ടേ നമ്മൾ പതുക്കെ അതിലേക്ക് പോകാവൂ. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും.
1: ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ളതാണ്?
0: സിമ്പിൾ ഫിംഗർ എക്സസൈസ് ആണ്. അതായത് ഒന്നുമില്ല മാം, നമ്മൾ തള്ളവിരൽ കൊണ്ട് എല്ലാ വിരലിനെ ചൂണ്ടുവിരൽ തൊടുക. പക്ഷെ അത് തൊടുന്ന വളരെ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ ഈ ചൂണ്ടുവിരൽ തൊട്ട അറിയണം, സെൻസ് ചെയ്യണം. അടുത്ത നടുവിരൽ തൊടുന്നു എന്ന് സെൻസ് ചെയ്യണം. മോതിരവിൽ തൊടുന്ന സെൻസ് ചെയ്യണം. ചെറുവിൽ തൊടുന്ന സെൻസ് ചെയ്യണം. ഇത് വലത്തെ കൈയിൽ ചെയ്യുന്ന അതേ സമയത്ത് ഇടത്തെ കൈയിലും ചെയ്യണം. സെയിം ഫിംഗേഴ്സ് ആയിരിക്കണം. അത് സിമ്പിൾ എക്സാമ്പിൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വിരലിലൊക്കെ കുറെ വെട്ട് കണ്ടില്ലേ, അപ്പോൾ ഒരു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം, നടുഭാഗം, കീഴ്ഭാഗം കൗണ്ട് ചെയ്യുന്ന പോലെ. അപ്പം രണ്ട് കൈയിലും ഒരേ സമയത്ത് നമ്മൾ ചെയ്യുക ഒരേ രീതിയിൽ. ഇതൊരു സിമ്പിൾ എക്സസൈസാണ്. അപ്പോൾ ഇത് ഇതുപോലെ കുറേ എക്സസൈസസ് ഉണ്ട് നമുക്ക്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ.
2: ഹലോ മാഡം,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ആലപ്പുഴയിൽ നിന്ന് രാജേഷ് ആണ്.
1: ആ നമസ്കാരം, ഡോക്ടറായിട്ട് സംസാരിച്ചോ?
0: നമസ്കാരം രാജേഷ്.
2: ആ മാഡം
0: പറയണം.
2: ആ എനിക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്, അതായത് ക്രോൺസ് ഡിസീസ് എന്നുള്ള അസുഖം, ഐബിഡി. അത് നമ്മുടെ വായ് മുതൽ എത്ര വരെയുള്ള ഭാഗങ്ങൾ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം എനിക്ക് കുടലിന് ശക്തി കിട്ടുന്ന അല്ലെങ്കിൽ എന്താ അതിന് പറ്റുന്ന യോഗയായിട്ട് എന്താണ് ഉള്ളതായിട്ട്?
0: ഇത് ആക്ച്വലി ഒരു ഇൻഫ്ലമേഷൻ ഡിസീസ് ആണ്. അപ്പോൾ ഇതിന് പർട്ടിക്കുലർ ആയിട്ട് നമുക്കൊരു സ്പെസിഫിക് ആസനാസ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിലെ ഈ അഗ്നി, അതായത് വൻകുടലിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അഗ്നിയുണ്ട്, ഡൈജസ്റ്റീവ് ഫയർ ഇല്ലേ, അത് ഇമ്പ്രൂവ് ആകും. അപ്പോൾ അത് നമ്മളുടെ കണ്ടീഷന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗിക്പരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുക. അതായത് ഇപ്പം കുമ്പളങ്ങ ജ്യൂസ് പോലെയൊക്കെയുള്ള പി എച്ച് കുറഞ്ഞ ആൽക്കലൈൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാകും. അതായത് നമുക്ക് ഈ കുമ്പളങ്ങ ജ്യൂസ്, മാതളങ്ങ ജ്യൂസ്, വെള്ളരിക്ക ജ്യൂസ്, അങ്ങനെയുള്ള ജ്യൂസുകൾ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കൂളിംഗ് പ്രാണായാമാസമുണ്ട്. അതായത് പല്ലുകൾ കടിച്ചു പിടിച്ചിട്ട് ഈ പല്ലിൻ്റെ ഇടയിൽ കൂടെ ശ്വാസം എടുത്ത് മൂക്കിൽ കൂടെ ശ്വാസം വിടുന്ന ശീത് സദന്ത, അല്ലെങ്കിൽ ശീത്കാരി എന്ന് പറയും അതിനെ. പിന്നെ ഈ നാക്കിനെ മേലോട്ട് മടക്കി രണ്ട് സൈഡിൽ കൂടെയുള്ള ദ്വാരത്തിൽ കൂടെ ശ്വാസം എടുക്കും. അപ്പോൾ അത് മൂക്കിൽ കൂടെ ശ്വാസം വിടും. ഇത് രണ്ടും കൂളിംഗ് പ്രാണായാമയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന, കാരണം എക്സസ് ആയിട്ടുള്ള ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ് വൺ ഓഫ് ദ റീസൺ ഈ അസുഖം വരുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്.
2: അല്ലാതെ ഈ കുടലിന്റെ അകത്ത് ആയതിനൊന്നും നമുക്ക് വേറെ എന്തെങ്കിലും ശ്വസന പ്രക്രിയയിലൂടെ എന്തെങ്കിലും ചെയ്യാനായിട്ടല്ലോ?
0: ഇല്ല ഇല്ല, കാരണം ശ്വസനത്തിന്റെ കൂടെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന നശിച്ചു പോയ കോശങ്ങളിലേക്ക് പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ്. അത് ശ്വാസത്തിൽ കൂടെയാണ് ഈ ഓക്സിജൻ നമ്മളെ ശരീരത്തിൽ വരുന്നത്. ആ ശ്വാസത്തിൽ കൂടെ വന്ന് അത് ബ്ലഡിലുമായിട്ട് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് ഈ ഓരോ കോശങ്ങളിലായിട്ട് എത്തും. അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. അതിന് പ്രാണായാമയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ശരി, താങ്ക്
1: യു. ആ വിളിച്ചതിന് നന്ദി മാഡം. പലരും യോഗയെ ഒരു ശാരീരിക വ്യായാമം, ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമായിട്ടാണ് കാണുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ യോഗയും സാധാരണ ജിം വർക്കൗട്ടുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒന്ന് പറയാമോ?
0: പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അവയർനെസ്സാണ്. അതായത് നമ്മളിപ്പോൾ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റും അവെയർ ആയിക്കൊണ്ടാണ് ചെയ്യുന്നത്. അസമയം ജിം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇച്ചിരി വെയിറ്റോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടിങ് നമ്പേഴ്സ് കൂടും. അതായത് ഇപ്പം ഇത്ര ഇതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത്ര സെറ്റ് ഓഫ് സീരീസ് ചെയ്യണം എന്നാണ്. പക്ഷെ അതേസമയം യോഗയിൽ അങ്ങനെയല്ല. യോഗയിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ നോക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം മറ്റത് ജിം എക്സസൈസ് കൂടുതലും ചെയ്യുന്ന നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയ്ക്കാനോ ഒക്കെ ആയിരിക്കും. ഇനിഷ്യൽ ഡേയ്സിൽ നല്ലതാണ്, കാരണം നമ്മൾ എക്സസ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ജിം എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ യോഗ എന്ന് പറയുന്നത് അതല്ല. ഓവറോൾ നമ്മുടെ ശരീരത്തിൻ്റെ പുറമേ കാണുന്ന ഈ മസിൽ മാസ് മാത്രമല്ല, ഉള്ളിലുള്ള നമ്മളുടെ അവയവങ്ങളുടെ ആരോഗ്യവും നിലനിർത്താനായിട്ട് നമുക്ക്, ഹൃദയമായാലും ലിവർ ഇതിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ടും നമുക്ക് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും ഈ ഓക്സിജൻ റിലേറ്റഡ് ആണ്, കാരണം ഈ ഓക്സിജനാണ് ഹീലിംഗ്. അത് ശരീരത്തിലെത്തുന്നത് ശ്വാസം വഴിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എല്ലാ പ്രാക്ടീസിലും ബ്രീത്തിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അത് തന്നെയാണ് ഏറ്റവും

0: മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്.
1: അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഓക്സിജൻ ഇൻടേക്കിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ പ്രാണായാമം എന്നുള്ള അല്ലെങ്കിലും ഡീപ്പ് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പറയാമോ?
0: സിമ്പിളാണ്. ഒരു കൈ നമ്മൾ വയറ്റി വയ്ക്കണം, ഒരു കൈ നെഞ്ചി വയ്ക്കണം. നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം അത് കംപ്ലീറ്റ് എല്ലാ ലോബ്സിലും എത്താൻ വേണ്ടിയിട്ട് രണ്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ വയറ് വീർപ്പിച്ചു കൊടുക്കണം. വയറിൻ്റെ അകത്ത് ശ്വാസം പോവില്ല, പക്ഷെ വയറ് വികസിപ്പിക്കുമ്പോൾ ആ ഓർഗൻസ് ചെറിയൊരു തോതിൽ ഒരു ഡയഫ്രം ഒന്ന് താന്നു വരും. അപ്പോൾ ചെസ്റ്റിലെ സ്പേസ് കൂടും, ലങ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടി നമുക്ക് സ്പേസ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, പതുക്കെ വയറ് വികസിപ്പിക്കുന്നു. അടുത്തത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എയർ എടുക്കുന്ന ശ്വാസം ലങ്സിൽ ഫില്ല് ചെയ്യുന്നു, ചെസ്റ്റ് ലിഫ്റ്റപ്പ് ആകുന്നു, ഷോൾഡർ പുറകിലേക്ക് ആകുന്നു. അപ്പോൾ ഫില്ലായി. ശ്വാസം വിടുമ്പോൾ ആദ്യം തോള് റിലീസ് ചെയ്യുക, ചെസ്റ്റ് താക്കുക, വയർ ഉള്ളിലേക്ക് പോവുക. ഇതാണ് ഡീപ്പ് ബ്രീത്തിങ്, ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടുന്നതാണ്. ഇതിനെ നമ്മൾ സുഖ പ്രാണായാമ എന്ന് പറയും.
1: എല്ലാ പ്രായം
0: എല്ലാവർക്കും ഏത് അസുഖത്തിനും ചെയ്യാം.
1: ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം പരിപാടിയിലേക്ക് തിരികെ വരാം.
2: സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
4: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
4: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹേ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
6: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
6: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.

0: ഷേപ്പിൽ വരത്തില്ല. അപ്പോൾ അത്രയും വലിയാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ടെയർ ആൻഡ് വെയർ ആണോ ഉണ്ടായത്, അതെല്ലാം നമ്മളെ ശരീരത്തിലുണ്ടാകും. അത് ഇൻഡയറക്ട്ലി നമ്മളുടെ ഒരു പെർസെപ്ഷൻ, നമ്മളൊരു മാനസിക ലെവലിനെ ബാധിക്കും. കാരണം നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് വന്ന് നമ്മളെ സ്വഭാവം മൊത്തത്തിൽ മാറും. നമ്മൾ പണ്ടത്തെ ഒരു ശാന്തരായിട്ടുള്ള ഒരാളാകില്ല. പക്ഷേ അവിടെയാണ് ഈ യോഗയിലെ ധ്യാനത്തിനും ഈ കോൺസെൻട്രേഷൻ ധാരണ ധ്യാന എന്നൊക്കെ പറയുന്ന ടെക്നിക്കിനുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ ഇപ്പം അത് വളരെ ഒരു ആസനയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. നേരത്തെ മാം പറഞ്ഞല്ലോ, ഒരു ഫിസിക്കൽ പ്രാക്ടീസിലേക്ക് മാത്രം പോവാതെ നിങ്ങളുടെ മെൻ്റൽ, അതായത് ഇപ്പോൾ സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ അത് പ്രാണായാമ ചെയ്ത് റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് ധാരണ ടെക്നിക്സ് കോൺസെൻട്രേഷൻ ടെക്നിക്സ് ഉണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ പൂർണ്ണമായിട്ട് ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സുകൊണ്ടും കുറച്ചൊരു യവനം നമുക്ക് നിലനിർത്താൻ സാധിക്കും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് രവീന്ദ്രൻ.
1: ഓക്കെ, നമ്മുടെ ഇപ്പം ഡോക്ടർ വസുന്ധര വി ആർ ഉണ്ട്, സംസാരിച്ചോളൂ.
0: പറഞ്ഞോണം
2: സാറേ. നമസ്കാരം.
0: നമസ്കാരം
2: സാറേ, ഞാനൊരു ടൈലറാണ്. എനിക്ക് 71 വയസ്സുണ്ട്. ഞാൻ 2020 എനിക്ക് ക്യാൻസർ വന്നായിരുന്നു. അത് അടിവയറ്റിലായിരുന്നു, വൻകുടലിലെ ആ ക്യാൻസർ. അന്നത്തെ ഞാൻ പ്രാണായാമ യോഗയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അത് ഉണങ്ങാൻ താമസിക്കും. പിന്നെ ഈ ഹേർണിയായി. അതും കുഴപ്പമില്ല, ഏതായാലും മരുന്നൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ എനിക്ക് കഴിഞ്ഞ വർഷം ജൂലൈയിൽ എനിക്ക് ഒരു ബ്ലോക്ക് വന്നു, അതിനെ ടെൻഡ് ഇട്ടു. അതിന് ശേഷം ഞാൻ യോഗ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നതിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
0: സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കഠിനമായിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യരുത്. അതായത് ശ്വാസം ചെയ്യരുത്. കാരണം നമുക്ക് വളരെ ലഘുവായിട്ടുള്ള താടാസനം, അർദ്ധകടി ചക്രാസനം, അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ളത് ചെയ്യാവൂ. പിന്നെ ഒരു ആസന കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിലനിർത്തിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മൾ പിടിച്ചു വയ്ക്കത്തില്ലേ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയം കുറയ്ക്കണം. അതൊന്ന്. രണ്ടാമത് പ്രാണായാമം എല്ലാം ചെയ്യാം, പക്ഷേ ശ്വാസം പിടിച്ചു വെച്ച് പ്രാണായാമം ചെയ്യരുത്. കുംഭകം ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ ഇതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പം ഈ വയസ്സും ഈ കണ്ടീഷനും കൂടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിലാക്സേറ്റ് ചെയ്യുന്ന റിലാക്സേറ്റീവ് ആസനങ്ങളുണ്ട്. അതായത് നിലത്ത് നമ്മൾ ശവാസന പോലെയുള്ള പോസ്റ്ററിൽ കിടന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്കുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രാക്ടീസുകൾ കുറച്ച് കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ
2: കുഴപ്പമില്ല.
0: ഇല്ല,
2: എനിക്ക് ക്യാൻസറിന് ശേഷം, ക്യാൻസർ വന്നു അതിന് ശേഷം വന്ന ഹെർണിയയിലൊന്നും ട്രീറ്റ്മെന്റിൽ എനിക്ക് മരുന്ന് ഒന്നുമില്ല. അപ്പൊ അതിനൊന്നും വ്യാഴം വരുന്നില്ല. അതുകൊണ്ട് മുതൽ എനിക്ക് 2025 ജൂലൈയില് ഇതുപോലെ തന്നെ ഈ ബ്ലോക്ക് വന്നപ്പോഴുള്ള അന്നേരം ട്രീറ്റ്മെന്റിന് ശേഷമേ മരുന്നുകൾ കഴിക്കുന്നുള്ളൂ.
0: അല്ല, അത് മരുന്ന് നമുക്ക് ആരോഗ്യാവസ്ഥക്കനുസരിച്ച് ചികിത്സ എടുക്കണം. അതിനോടൊപ്പം കൊണ്ടുപോകേണ്ട ഒരു പ്രാക്ടീസാണ് യോഗ. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ഗുണം, നല്ല ഒരു മാറ്റമുള്ള സന്തോഷകരമായ കാര്യമാണ്. അത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും കൂടെ എടുക്കാൻ നോക്കണം കേട്ടോ.
2: ഞാൻ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നില്ല, പക്ഷേ എനിക്ക് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചത് എനിക്ക് റേഡിയോയുടെ ഉപയോഗം കാരണമാണ്. അതാണ് എനിക്ക് ഈ റേഡിയോ ഡോക്ടറോട് ചോദിക്കാന്നുള്ള പണ്ട് കൃഷ്ണനാഥൻ ഡോക്ടറുടെ ഒരു പ്രഭാഷണം കേട്ട അന്നാ എനിക്ക് സംശയം തോന്നി. ഞാൻ ഈ ചെക്കപ്പ് ഇതിന് മുൻപിടുന്നുണ്ട്. അങ്ങനെ അത് കാരണം എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടി. എനിക്ക് അതുകൊണ്ടാണ് ഇന്നും വിളിച്ച കാര്യം
0: അന്വേഷിച്ചത്.
1: ഇത് തന്നെയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശവും. അപ്പൊ
2: സാറേ, അത് എനിക്ക് എന്നുള്ളത് ഇന്നും ഒന്നല്ല, ഒരു 10-22 വർഷം മുമ്പ് ഞാൻ ഈ ഡോക്ടർ കൃഷ്ണനാഥ് സാർപ്പം മരിച്ചതല്ലേ, അദ്ദേഹത്തിന്റെ ക്യാൻസറിലെ ആർസിസിയിലെ സവാൾ ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് അന്ന് പ്രഭാഷണം പുള്ളിയുടെ ഡോക്ടറെ ചോദിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേട്ടതുകൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മോചനമായത്.
1: ഓക്കെ, അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ശ്രോതാക്കൾക്ക് ആരോഗ്യകരമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ വിഷയങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികളുടെ ഉദ്ദേശം. അത് പ്രയോജനപ്പെടുത്തി എന്നറിയുന്നതിൽ സന്തോഷം. മാഡം, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പം PMOS, തൈറോയിഡ്, ആർത്തവ വിരാമം തുടങ്ങിയ ഘട്ടങ്ങളിൽ യോഗ എങ്ങനെ തുണയാകുന്നു? ഇപ്പം നമ്മൾ PCOS-നെയൊക്കെ റീനെയിം ചെയ്ത് ഇതായാലും ഇപ്പം മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് എങ്ങനെയാണ് യോഗ സഹായകരമാകുന്നത്?
0: ആ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പം PCOMS ആയിരുന്നാലും ഈ ഇറഗുലർ മെൻസ്ട്രേഷൻ ടൈമിങ് ആയാലും എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ലെവൽ, ഒരു സമ്മർദ്ദം, അതൊരു ഇത്. കാരണം പലരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ്.

0: അപ്പോൾ കുടുംബകാര്യവും നോക്കണം, ജോലിക്കാരിയും നോക്കുമ്പോൾ സ്ട്രെസ്സ് കൂടുതലാണ്. അപ്പം പുറമേ നിന്ന് കാണുന്നത്, ഇപ്പം നമ്മളുടെ പാർട്ട്ണറായിരുന്നാലും ഭർത്താവായിരുന്നാലും അവർ പറയുന്നത് ഇതൊരു ചെറിയ ഇഷ്യൂ അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ നമ്മളിൽ കടന്നു പോകുന്ന ആ സ്ട്രെസ് ഹോർമോൺ ചേഞ്ചസ്, കാരണം ഈ ഒരു മാസത്തിൽ 4 പ്രാവശ്യമാണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നത്, ഹോർമോൺസ് ചേഞ്ച് ആകുന്നത്. ആ ഷിഫ്റ്റിംഗ് ഓഫ് ഹോർമോൺസ് കാരണം ഉണ്ടാകുന്ന ഒരു ഇത് ഒരു അവസ്ഥയാണ് ഈ മൂഡ് സ്വിങ്സ് എന്നിപ്പം വളരെ ലഘുവായിട്ട് പറയുന്നത്. അപ്പോൾ ഈ മൂഡ് സ്വിങ്സ് നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ദേഷ്യം വരില്ല, ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതല്ല, വരും. പക്ഷെ ആ വന്ന് അടുത്ത സെക്കൻഡിൽ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് പോകാൻ പറ്റുന്ന അവിടെയാണ് നമ്മളുടെ വിജയം. അതിൽ യോഗയുടെ പ്രാധാന്യം വളരെ കൂടും. ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യമായിരുന്നാലും അതങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ഒരു 40 വയസ്സ് കഴിയുന്ന സമയത്താണ് ഈ മെൻസ്ട്രൽ ചേഞ്ചസിന് ഇത്രയും വലുതായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ യോഗ ചെയ്യുന്ന വ്യക്തിയായിട്ട് കൂടിയും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായി, അത് എനിക്കെപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പേഷ്യൻസ് വന്ന് പറയുന്നതിനെക്കാട്ടി നമ്മൾ സ്വയം വരുമ്പോഴാണല്ലോ മനസ്സ്. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ കൂട്ടുകാരായിരുന്നാലും എനിക്കറിയുന്നവരായിരുന്നാലും അവരോടൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഈ ഭയങ്കരമായിട്ട് ശാശ്വതമായിട്ടൊരു പരിഹാരം നമുക്ക് പറയില്ല, പക്ഷെ അവർ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഈ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അത് മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയില്ല, ഒരു കോൺസെൻട്രേഷൻ പ്ലസ് റിലാക്സേഷനാണ്. ആ ഒരു ടെക്നിക്ക് നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു, പിന്നെ നമ്മൾ തന്നെ നമ്മളുടെ ചോദ്യം ചോദിച്ച് നമ്മൾ തന്നെ അതിൽ ഉത്തരം കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ റിയാക്ട് ചെയ്തു, എന്തുകൊണ്ട് നീ റിയാക്ട് ചെയ്തു, അതൊക്കെ നമ്മളൊരു ഒരു ഒരു പ്രതിപക്ഷ ഭാവനം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് യോഗയ്ക്ക്. ആ ഒരു ഇതാണ്, നമ്മൾ തന്നെ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ തന്നെ ആൻസർ ചെയ്യുന്നു, പിന്നെ നമ്മൾ നമുക്ക് മുമ്പിൽ ഇരിക്കുന്ന ആളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇത് ഇങ്ങനെയാണ്, ഇതിനപ്പുറം നമ്മൾ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല എന്നൊരു ചിന്ത നമുക്ക് വരും. ഇതെല്ലാം നമ്മൾ ഈ യോഗയുടെ പ്രാക്ടീസിൽ കൂടെയാണ് വരുന്നത്. അല്ലെ, യമ നിയമ, അത് ഈ ആസന പ്രാണായാമക്കല്ലാതെ യമ നിയമ എന്ന് പറയുന്ന രണ്ട് സിമ്പിൾ ടെക്നിക്കുണ്ട്. യമ എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻ. നിയമ എന്ന് പറയുന്നത് ആ വ്യക്തി സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു യോഗി കൗൺസിലിങ്ങിന് വരുന്ന ഒരു ഭാഗമാണ് ചിത്തപ്രസാദനം, മെൻ്റൽ ഡെവലപ്പിംഗ് ക്വാളിറ്റി ഓർ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷണ, ഈ 4 ക്വാളിറ്റീസാണ്. ഈ 4 ക്വാളിറ്റീസ് നമ്മൾക്ക് ഏതിനൊക്കെ ചെയ്യണം? സുഖ, ദുഃഖ, പുണ്യ, അപുണ്യ. മൈത്രി എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സുഖമായിട്ടുള്ള, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യവും നീ അക്സെപ്റ്റ് ചെയ്യുക. കരുണ, ഇപ്പം മുമ്പിലിരിക്കുന്ന ഒരാൾ ബുദ്ധിമുട്ടാണ്, നമുക്കറിയുന്നവരാകാം അറിയാത്തവരാകാം, ഇഷ്ടപ്പെട്ടവരാകാം ഇഷ്ടപ്പെടാത്തവരാകാം, തന്നാൽ കഴിയുന്ന രീതി നമുക്ക് ദോഷം വരാത്ത രീതിയിൽ അവരെ പോയി ഹെൽപ്പ് ചെയ്യുക. എമ്പതി, കരുണ, എമ്പതി. മുദിത, ഒരാൾ നല്ല കാര്യം ചെയ്താൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അവിടെ ഒരു ജലസി ഒന്നും ഈഗോയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്ട്രെസ്സായി, ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാക്കും. ഉപേക്ഷണം, നല്ല കൂട്ടുകാരനായിരിക്കും, ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും, അച്ഛനാകാം, അമ്മയാകാം, ഹസ്ബൻഡാകാം, മക്കളാകാം, പക്ഷെ അവരിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ എന്തെങ്കിലും ഒരു ശീലമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യണം, ഉപേക്ഷിക്കുക. ഈ 4 ക്വാളിറ്റി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഓരോ അവസരത്തിലും ഓരോ ഭക്ഷണത്തിലും ചിന്തിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു പരിധി വരെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: മാഡം, ചന്ദ്രൻ നായർ പേയാട്.
1: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംശയം ചോദിച്ചോളൂ.
2: ഡോക്ടർ നമസ്തേ.
0: നമസ്തേ
2: ഡോക്ടർ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതരം അസുഖങ്ങൾ കടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ആകാശവാണിയും മാഡവും ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിൽ വളരെയേറെ അഭിനന്ദനങ്ങളാണ്. ഒപ്പം എനിക്കൊരു ആദ്യം കൂടെ പറയാനുണ്ട് മാഡം. പരമാവധി ശ്രമിച്ചിട്ട് പോലും ഒരു യോഗ ക്ലാസ്സിലേക്ക് 4 വൃദ്ധന്മാരെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, എന്നിട്ടത് വേണ്ടെന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതായത് തിരുവനന്തപുരം നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ യോഗ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ സീനിയർ സിറ്റിസിന്റെ പെർസെന്റേജ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് മാഡം. അതെന്താണ്, അതിനെന്താന്ന് വെച്ചാൽ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ മാഡത്തിന്റെ വിലയേറിയ അഭിപ്രായം കൂടെ ഒന്ന് പറയണമെന്നാണ് എന്റെ അഭിപ്രായം.
0: ആക്ച്വലി സീനിയർ സിറ്റിസൻസിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതായത് ഇങ്ങനെയുള്ള മുതിർന്ന പൗരന്മാരിലെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്ത് വരിക എന്നുള്ളതാണ്. കാരണം ഒന്നുകിൽ സ്വയം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വരും, അല്ലെങ്കിൽ അവരാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ അവർ നിൽക്കുന്ന അവർക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂട്ടായ്മയായിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും

0: ഇല്ല, നമ്മളാൽ പറ്റുമെങ്കിൽ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പോൾ അതാണ് പ്രൈമറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടി അറേഞ്ച് ചെയ്യുക, നമുക്ക് ധനനഷ്ടം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം, അതിൽ കൂടുതൽ വേണ്ട, അവരെ തന്നെ നിങ്ങളൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മൾ വന്ന് ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാം. നിങ്ങളുടെ തന്നെ ഏതെങ്കിലും വീട്ട് മുറ്റത്തോ ടെറസിലോ നിങ്ങളെല്ലാവരും കൂടെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു 100 വീടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു 10-20 പേർക്ക് കൂടാൻ പറ്റുന്ന ഒരു വീടിൽ കൂടുക. നമ്മളായിട്ട് പോയി ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ വരും. അതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്.
1: മാഡം, ഈ പ്രായത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്താഗതിക്കാരും കൂടെ ഇതിനകത്തുണ്ട് മാഡം. മാഡം പറഞ്ഞ കാര്യം ശരി തന്നെയാണ്, അവർക്ക് യാത്ര ചെയ്ത് എത്താനുള്ള ബുദ്ധിമുട്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരിസരത്ത് തന്നെയാണ് മാഡം ഞങ്ങൾ എന്നു വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. റെസിഡൻസ് ഏരിയയിൽ റെസിഡൻസിന്റെ കെട്ടണം, അപ്പൊ എന്ന് വെച്ചാൽ വന്നു പോകാമല്ലോ. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ അതിലേക്ക് വേണമോ?
0: അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന യോഗ, കാരണം എല്ലാവർക്കും പറയും യോഗ ഒരുമിൻ്റെ തലകുത്തി നിൽക്കുക അല്ലെങ്കിൽ മാറ്റിൽ ഇരുന്നൊക്കെ ചിരുന്നൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്ക് നമ്മളൊരു ഫ്രീ ആയിട്ട്, ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, ഒരു ജനറലായിട്ട് ഒരു ക്ലാസ്, അതായത് ഈ രീതിയിലും നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. കാരണം കുറേ വേരിയേഷനിൽ നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അതിൽ പ്രാവീണ്യമുള്ള ഒരു യോഗ ഇൻസ്ട്രക്ടറിനെ അല്ലെങ്കിൽ യോഗ ഗുരുവിനെ കൊണ്ടുവന്ന് അവർക്ക് ആ രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, കസേരയിൽ ഇരുന്ന് ചെയ്യാം, തറയിൽ തന്നെ ഇരിക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് കുറച്ചും കൂടെ എന്തോ പറയുന്നത് അസ്വീകാര്യത കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്ലാസ്സിൽ വരും.
1: ശരി മാഡം, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല മാഡം. ഓക്കെ,
2: താങ്ക് യു വിളിച്ചതിന്. നന്ദി മാഡം. കൃത്യമായ യോഗ പരിശീലനത്തിലൂടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വെയിറ്റ് ലോസ് എന്നുള്ളൊരു ലക്ഷ്യത്തിലോട്ടാണല്ലോ ആൾക്കാർ കൂടുതൽ പേരും ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നു. അപ്പോൾ പല ആൾക്കാരുടെയും ധാരണയോ തെറ്റിദ്ധാരണയോ ആണ് യോഗയിലൂടെ നമുക്ക് വെയിറ്റ് ലോസ് അങ്ങനെ അധികം സംഭവിക്കുന്നില്ല, ഫ്ലെക്സിബിലിറ്റിയാണ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഒക്കെയാണ് അതിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിലെ സത്യാവസ്ഥ എന്താണ്?
0: യോഗയിൽ കൂടി നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമാണ്. കാരണം നമുക്ക് ഒരു BMI റേറ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മളുടെ BMI ഓവർ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവരും. ഈ കൊണ്ടുവരുമ്പം തന്നെ മറ്റ് വ്യായാമ മുറയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് ടോൺ ചെയ്ത് കൊണ്ടുവരും, കൂടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ മസിലോ മാസോ അങ്ങനെയൊന്നും കാണത്തില്ല, പക്ഷെ നമ്മൾക്ക് മറ്റുള്ള ആളെക്കാട്ടിയും നമ്മൾ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, സ്റ്റാമിന കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞ്, ഇപ്പോൾ എനിക്കൊരു 60 കിലോ ആണ് എൻ്റെ വെയിറ്റ്, എൻ്റെ നോർമൽ വെയിറ്റ് എങ്കിൽ ഞാനൊരു 70 പോയി, 60 വരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ 60 നിന്ന് അത് താഴത്തില്ല. കാരണം വെച്ചാൽ വെയിറ്റ് വളരെ മെലിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല, അത് യോഗയിൽ കൂടെ സാധ്യവുമല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ അവർ ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നതാണ്, ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്ത് ചെയ്യുന്നവരാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ടോൺസിറ്റി ഓഫ് ദി ബോഡി, സ്റ്റാമിന ആൻഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക, എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഫ്ലെക്സിബിലിറ്റി. ഈ ഫ്ലെക്സിബിലിറ്റീൻ്റെ വേറൊരു പേരാണ് ഈ സ്റ്റാമിനയും സ്ട്രെങ്തും എന്ന് പറയുന്നത്. ആ വെയിറ്റ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ എനിക്കൊരു 60 കിലോയാണ്, ഇതിൽ നിന്ന് എനിക്ക് 50 കിലോയിലേക്ക് പോകാം, അങ്ങനെ പറ്റത്തില്ല. ഞാൻ പട്ടിണി കിടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്, എവിടെ നിന്നാണ്?
3: പത്തനംതിട്ട ജില്ലയിലെ അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, 76 വയസ്സുള്ള സുകുമാരി.
2: ഓക്കെ, സംസാരിച്ചോ,
0: പറയണം.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പറയണം.
3: ആ, എനിക്ക് 76 വയസ്സുണ്ട്. രണ്ട് ഒരു 18 കൊല്ലം കൊണ്ട് എന്റെ കാലിന് രണ്ട് കാലിനെ മുട്ടിന് വേദന ഇപ്പൊ തേയ്മാനമുണ്ട്. ഞാൻ ഈ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് കഷായവും അവിടുത്തെ ചികിത്സയിലൊക്കെ ഇരിക്കുക, എന്നിട്ടൊന്നും വലിയ കുറവൊന്നും കാണുന്നില്ല. ഇപ്പൊ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാലിന്റെ, ഒരു കാലെടുത്ത് വെച്ച് വേറൊരു കാലം അങ്ങോട്ട് മാറ്റി വെക്കാൻ പ്രയാസം. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു യോഗ ചെയ്യാനുണ്ടോ?
0: നീരുണ്ടോ മുട്ടിന്?
3: നീരില്ല.
0: നീരില്ല, തേയ്മാനമാണോ?
3: ഇല്ല, തേയ്മാനോ.
0: രാവിലെ എണീക്കുമ്പോ നല്ല വേദന ഉണ്ടോ? മുട്ടുവേദനയൊക്കെ നന്നായിട്ടുണ്ടോ?
3: രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് നടക്കുമ്പോ വലിയ വേദനയില്ല, ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോ കാലെടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഒരു 1/2 അടി താഴത്തിലോട്ട് ചെപ്പയിൽ അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഈ പുറകെ ഇരിക്കുന്ന കാല് മടങ്ങുന്ന കാലിന് ഭയങ്കര വേദന.
0: അത് മുട്ടിന് തേയ്മാനം നന്നായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മുട്ടിന്റെ മുകളിൽ, അതായത് നമ്മളെ തൊടഭാഗത്തും നമ്മളെ കാഫ് മസിൽ ഭാഗം ഇല്ലേ, അവിടെയുള്ള ഈ മുട്ടിനെ പിടിച്ചു വയ്ക്കുന്ന ലിഗമെൻസ് ഉണ്ട്, മസിലിനോട്ട് കണക്ട് ചെയ്ത് ലിഗമെൻസ് ഉണ്ട്, അത് ഭയങ്കര വീക്കാണ്. അതുകൊണ്ടാണ് ഈ വേദന ഭയങ്കരമായിട്ട് നമുക്ക് ഈ നടക്കുമ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ ഈ വേദന ഭയങ്കരമായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ പറയുന്ന മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മുട്ട് എക്സസൈസുകളുണ്ട്. അത് യോഗ അല്ല, ശരിക്കും അതൊരു മുട്ടിൻ്റെ എക്സസൈസാണ്. നമ്മൾ ടവൽ ചുരുട്ടി മുട്ടിൻ്റെ അടിയിൽ വച്ചിട്ട് കാലും മേലോട്ട്, അത് ഉപ്പൂറ്റി മേലോട്ട് ഉയർത്തണം. അപ്പോൾ തൊടഭാഗത്ത് നന്നായിട്ട് ടൈറ്റ് ആവും. അങ്ങനെയുള്ള എക്സസൈസാണ് ചെയ്യേണ്ടത്. യോഗ ഇതിന് ഇതിക്കണം നല്ല തേയ്മാനവും. നമ്മൾ സാധാരണ ഒരു ടവലോ അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയോ റോൾ ചെയ്തെടുക്കണം, ചുരുട്ടണം. എന്നിട്ട് അത് നമ്മൾ മുട്ടിന്റെ അടിയിൽ വെക്കണം. എന്നിട്ടപ്പോൾ മുട്ട് ഇപ്പൊ ഇച്ചിരി ഉപ്പൂറ്റി താന്നിരിക്കും, മുട്ട് പൊങ്ങിയിരിക്കും, തൊടഭാഗം താന്നിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തറയിരുന്ന് ചെയ്യണ്ട, കട്ടിലിരുന്ന് ചെയ്താൽ മതി. എന്നിട്ട് ഈ തറയെ തൊട്ടിരിക്കുന്ന ഈ ഉപ്പൂറ്റിനെ പതുക്കെ മെല്ലെ മേലോട്ട് ഉയർത്തണം. അപ്പൊ എന്ത് പറ്റും, നമ്മളുടെ കാൽമുട്ട് ഈ ഈ ടവലിലോട്ട് ഇങ്ങനെ പ്രസ്സാവും. അപ്പൊ നമുക്കൊരു ചെറിയൊരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ കൺട്രാക്ടിങ് പെയിൻ തോന്നും. അത് ഒരു 5 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് വെക്കണം, ഇങ്ങനെ പിടിച്ചു വെക്കണം. അതിനുശേഷം പതുക്കെ ഉപ്പൂറ്റി താഴ്ത്തി വെക്കണം. അങ്ങനെ ഒരു 3-4 റൗണ്ട് ചെയ്യുക, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം. ഇത് ഫസ്റ്റ് സീരീസ് ആണ്. ഇത് ചെയ്യുമ്പോൾ ആ തേയ്മാനവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മസിലുകളുണ്ടല്ലോ, മുട്ടിൻ്റെ മസിലുകൾ, അപ്പൊ ആ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. ശരിയാ,
2: ഓക്കെ, വിളിച്ചതിന് നന്ദി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
3: ആത്മസമ്മാൻ ബഡ്ജാത്താ അപ്നാ വർത്തമാൻ സുധാരണയ്ക്ക് സാഥി ബെഹ്തർ ഭവിഷ്യത്തെ ബാരേമേ സോച്നെ ലഗ്താ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് MRT-ന്റെ വാങ്ങും.
5: അതെ ഏട്ടാ,
4: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
5: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
4: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
7: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
6: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ്കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
7: ആത്മസമ്മാൻ ബഡ് ജാത്ത വർത്തമാൻ സുധാരണ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
2: പിന്നെ എനിക്ക് ആ അത്രയും ഭാഗത്ത് എനിക്ക് വേദന ഇപ്പോഴും ഉണ്ടെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ഭാഗത്ത് വേദനയുണ്ട്. കുറച്ച് അല്ല, താഴെക്കുള്ള വേദന ഇല്ല. ഇപ്പൊ എനിക്ക് യോഗ ഞാൻ ചെയ്യാൻ തുടങ്ങി ഇവിടെ. അപ്പം പിന്നെ സ്ട്രെയിൻ നടുവിന് ചെയ്യുന്ന സ്ട്രെയിൻ ഉള്ള യോഗയൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് പേടിയാണ് വളയാൻ, ബെൻഡിയാണ് എനിക്ക് പേടിയാണ് വളയാൻ. അപ്പൊ ഞാൻ ഏതുതരം യോഗ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന്
3: നടുവിന് വേദന എന്ന് പറയുമ്പോൾ L4-L5 ബൾജിങ് പറഞ്ഞില്ലേ, അത് പുറമേ ഉള്ള ബൾജാണോ ഉള്ളിലുള്ള ബൾജായിരുന്നോ? ആ ഉള്ളിലാണ് ബൾജിങ് എങ്കിൽ ഫോർവേഡ് ബെൻഡിങ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലാണോ ബൾജ്? വെളിയിലല്ല. അതൊന്ന് നോക്കണം. കാണുന്ന വെച്ചുകഴിഞ്ഞാ അത് ഫസ്റ്റ് ആ ശരി. അപ്പൊ അതൊന്ന് നോക്കണം. നമുക്കതിൽ ആന്റീരിയർ പോസ്റ്റീരിയർ എന്ന് എഴുതിയിരിക്കും ബൾജ്. അത് ആന്റീരിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ, അതായത് ആ നട്ടലിന്റെ ഫ്രണ്ടിൽ, അതപ്പോൾ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ വരും. പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ നട്ടലിന്റെ ബാക്കിൽ, അപ്പൊ നമ്മളെ ശരീരത്തിന്റെ മുതുകു ഭാഗത്ത് വരും. അപ്പൊ ഫ്രണ്ടിലാണ് ബൾജെങ്കിൽ നമ്മൾ ഫോർവേഡ് ബെൻഡിങ് ചെയ്തുകൂടുക, ബാക്കിലാണ് ബൾജെങ്കിൽ ഫോർവേഡ് ബെൻഡിങ് ചെയ്യാം. ആന്റീരിയർ പോസ്റ്റീരിയർ അതൊന്നൊന്ന് കൺഫേം ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം അതനുസരിച്ച് വേണം ചെയ്യാൻ. കാരണം ഇപ്പോഴും അവിടെ വേദന ഉണ്ടെങ്കിൽ ഇപ്പോഴും അവിടെ കംപ്രഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ആ കംപ്രഷൻ നമ്മൾ വിടണം. അപ്പൊ അന്ന് ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ അവർ റിലീസ് ചെയ്ത് വിട്ട് കാണും. അതുകൊണ്ടാണ് കാലിലോട്ടുള്ള റേഡിയേറ്റിംഗ് പോയത്. അതെ തന്നെ. അപ്പൊ നീരും മാറണം. ഇപ്പം നീരുണ്ടെങ്കിൽ നീര് മാറിയ ശേഷം മാത്രമേ ആസനങ്ങൾ ചെയ്യാവൂ, അല്ലെങ്കിൽ നീര് കൂടും. പിന്നെ ഇതൊന്ന് കൺഫേം ചെയ്യണം, ഫ്രണ്ടാണോ ബാക്കാണോ, ആന്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ. എന്നിട്ട് അതനുസരിച്ചിട്ട് ആ യോഗ
2: ആന്റീരിയർ
3: ആണെങ്കിൽ ബെൻഡ് ചെയ്യാൻ പറ്റൂല. കാരണം വളയും ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും കംപ്രസ്സാവും. അപ്പൊ ബാക്ക്വേർഡ് ബെൻഡിങ്ങേ പറ്റുള്ളൂ. പോസ്റ്റീരിയർ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അത് റിലീസ് ചെയ്യും. അങ്ങനെ അത് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ബെസ്റ്റ് ഞാൻ പറയട്ടെ, നിലത്ത് ബുദ്ധിമുട്ടില്ലാത്തത് പവനമുക്താസനമാണ്. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ നിവർന്ന് കിടക്കുക, മുതുക് മൊത്തം തറയിൽ തൊടിയിക്കണം, സ്പർശിക്കണം. എന്നിട്ട് നോർമലി പവനമുക്താസനം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാലും ഒരുമിച്ച് മേലോട്ട് ഉയർത്തും 90 ഡിഗ്രി. താങ്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ രണ്ട് കാലും മുട്ടുമടക്കണം. മുട്ടുമടക്കുമ്പോൾ പാദം നേരെ നമ്മളുടെ ബട്ടക്സിനോട്, ഹിപ്പിനോട് ചേർന്ന് വരും. ആ മടക്കണം, അതായത് കാല് മേലോട്ട് ഉയർത്താതെ മുട്ട് മടക്കിയാൽ മതി. അപ്പൊ പാദം ഹിപ്പിനോട് വരും. അപ്പൊ എത്തി കൈ ഒന്ന് ഒരു കാലേ ചെയ്യാവൂ. എത്തി കൈ കൊണ്ട് ഒരു കാല് പിടിച്ച് എത്രത്തോളം നമ്മൾ നെഞ്ചിലോട്ട് ചേർക്കാൻ പറ്റുമോ അത്രയും പറ്റുന്ന പോലെ. ഈ കാലും നെഞ്ചിലോട്ട് വരുന്ന സമയത്ത് മറ്റേ കാലും മടങ്ങിയിരിക്കുമല്ലേ, അതിനെ ഫ്രണ്ടിലോട്ട് നീട്ടണം. ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരും. വലിയ ബുദ്ധിമുട്ട് വരൂല. കാരണം നിലത്ത് തൊടിയിച്ചിരിക്കുന്നതുകൊണ്ട് നട്ടല് ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ വളയൂല. ശരിയാ. പിന്നെ കാല് മേലോട്ട് ഉയർത്തുന്നത് കൊണ്ട് നട്ടലിന് വലിയ ബുദ്ധിമുട്ട് വരില്ല. മുട്ട് മടക്കി തന്നെ ചെയ്യുക. റിലീസ് ചെയ്യുമ്പോഴും ഇതേപോലെ മുട്ട് മടക്കി തന്നെ റിലീസ് ചെയ്യുക. ഒരിക്കലും കാല് 90 ഡിഗ്രി ഉയർത്തണ്ട. ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണം, വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ശരിയാ.
4: ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. യോഗ ഇപ്പോൾ ഒരുപാട് പേർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പ്രോപ്പറായിട്ടൊരു

0: ഗുരുവിൻ്റെ അടുത്ത് പോയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയോ ഒന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം അത്തരം ആൾക്കാർ സ്വയം പുസ്തകങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടോ ഒക്കെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് സുരക്ഷിതമാണോ, ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം എത്രത്തോളം പ്രധാനമാണ്?
1: ആക്ച്വലി ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയി തന്നെ പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ പവന മുക്താസനം നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും കാല് പൊക്കണം എന്നില്ല. പക്ഷെ അവർക്ക് അല്ലാതെ ഇത് പോലുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും ടീച്ചറിന്. ഇപ്പം നമ്മൾ വീഡിയോസോ ബുക്കോ കാണുമ്പോൾ അവർ ആ സ്റ്റെപ്പ് മാത്രമേ എഴുതുള്ളൂ, അവിടെ വേരിയേഷൻ എഴുതത്തില്ല. ഒരു 3 മാസമെങ്കിലും നമ്മൾ ഡയറക്റ്റ് പഠിച്ചതിന് ശേഷം, ഇപ്പം നേരിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഓൺലൈനിലുണ്ട്, അപ്പോൾ ഓൺലൈനിൽ പിന്നെയും നമുക്ക് കുറേയൊക്കെ കറക്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പം നേരിട്ട് ചെയ്ത് അത്രയും നല്ലത്, കാരണം ടീച്ചർ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഓൺലൈനിൽ അതും പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് നാൾ 3 മാസമെങ്കിലും നമ്മൾ പഠിക്കണം. ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന 1 മാസം പഠിക്കുന്ന, 1 മാസം കൊണ്ട് നമ്മളെ ശരീരം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരത്തേ ഉള്ളൂ, നമ്മൾ പഠിക്കത്തില്ല. അത് ഒരു സമയം എടുക്കും, ഒരു 3 മാസമെങ്കിലും മിനിമം എടുക്കും നമുക്കിതൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പോൾ നേരിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ 2-ാമത്തെ ഓപ്ഷൻ ഓൺലൈനാണ്.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ, നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
2: അത് കണ്ണൂർ ജില്ലയിൽ കുഞ്ഞിമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പടിഞ്ഞാറ്റയിൽ രമേശ് എന്ന് പറയുന്ന ആളാ വിളിക്കുന്നത്.
0: ഓക്കെ, സംസാരിച്ചോളൂ. നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് ചോദിക്കണേ.
2: ഓക്കെ ഡോക്ടർ, നമസ്കാരം.
1: നമസ്കാരം, പറയണം.
2: ആ, ഞാൻ മുമ്പേ യോഗ ചെയ്ത ഒരാളാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് യോഗ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് എന്നാന്ന് പറഞ്ഞാല്, എന്റെ ഒരു മൂക്കടപ്പ് എന്ന് പറഞ്ഞ പാലം വളഞ്ഞിട്ടില്ല മൂക്കിന്. അപ്പോ ഈ ശ്വാസക്രമം തന്നെ ആദ്യം തന്നെ എടുക്കേണ്ട ശ്വാസക്രമം തന്നെ നമുക്ക് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ഇതിന് ചെയ്യേണ്ടത്?
1: ഈ പാലം വളഞ്ഞത് നേരത്തെ ഉള്ളതാണോ? ജന്മന അങ്ങനെയാണോ?
2: അതല്ല, ജന്മനായിട്ടല്ല.
1: അല്ല, എന്ത് പറ്റിയതാ? അസുഖമായിട്ട് വന്നതാണോ അത്?
2: അല്ല, അത് എന്താണ് പാലം എന്തുകൊണ്ടാ വന്നത് എന്ന് അറിയില്ല. പിന്നെ ഡോക്ടറോട് ഇന്റീരിയർ ഡോക്ടറിനെ ചോദിച്ചാലും പറഞ്ഞാൽ അവരുടെ പൊടി മാറിയിട്ട് നിന്റെ പണിയായിട്ട് ബന്ധപ്പെട്ട് പൊടി മാറിയിട്ടല്ലാണ് ഇല്ല, ഇതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ പാലം പണിയെന്നാ പറഞ്ഞത്.
1: ആണോ? അല്ല, സാധാരണ എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ വരുമ്പോഴാണ് മൂക്കിന്റെ പാലം ഇങ്ങനെ ആകുന്നത്. ഡസ്റ്റ് അലർജി കൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവ്, അല്ലെങ്കിൽ ജന്മനാ വരും. അപ്പോൾ ഒന്നൊരു കാര്യം ചെയ്താൽ മതി, ശ്വാസം എടുത്ത് വിടുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ മൂക്കുവിൽ കൂടെ ചെയ്യുന്നുണ്ട് അനുലോമ വിലോമ സിംഗിൾ നോസ്ട്രൽ ബ്രീത്തിങ്, അത് ചെയ്യുക. നമ്മൾ ഈ നാഡിശുദ്ധിക്കൊക്കെ പോകുന്നതിന് മുന്നേ ഈ ഒരു ബേസിക് ആയിട്ടുള്ളത് ചെയ്യുക, അപ്പം തന്നെ കുറേ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ജലനീതി പോലെയുള്ള ടെക്നിക്സും കൂടെ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മളെ ശ്വാസം എടുത്ത് വിടുന്നതിന് ഹെൽപ്പ് ചെയ്യും.
2: അപ്പോ ഇത് ഞാൻ ചീറ്റലും ഇതെല്ലാം ചെയ്യാറുണ്ട്, പിന്നെ ശ്വാസക്രമം ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പം ആ വീറ ശ്വാസം എടുക്കുന്ന സമയത്ത് മൂക്കിട്ട് പിന്നെ മുകളിലോട്ട് എടുക്കാൻ കഴിയില്ല. തൈറോട്ടെ വിടുമ്പോഴും ഒരു സൈഡ് മാത്രമേ ഇത്, ഒരു സൈഡ്, രണ്ട് സൈഡും അല്ല, മറ്റേ സൈഡാണ് ഇപ്പൊ ഈ മൂക്ക് പാലം വളവായിട്ടില്ലത്.
1: ആണല്ലേ? ഇപ്പം അല്ല, ഇതിപ്പോ പതുക്കെ പതുക്കെ ചെയ്ത് നോക്കണം. ഓരോ മൂക്കിൻ്റെതായിട്ട് ചെയ്ത് നോക്കുമ്പോ പതുക്കെ പതുക്കെ ശരിയാവും. ശരിയാ? കാരണം ഇതെന്തെങ്കിലും അസുഖം കൊണ്ടാണ് വന്നെങ്കിൽ അത് അതിൻ്റെതായ സമയം എടുക്കും. കേട്ടോ?
0: വിളിച്ചതിന് നന്ദി മാഡം. യോഗയെ ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇന്ന് ഇന്ത്യയിലുള്ള ഉപരിപഠന സാധ്യതകളും അവസരങ്ങളും എന്തൊക്കെയാണ്?
1: മിക്ക കോളേജുകളിലും ഡിഗ്രി കോഴ്സസ് ഉണ്ട്. ബി എസ് സി, ഇപ്പം ബി എസ് സി കെമിസ്ട്രി ഫിസിക്സ് പോലെ ബി എസ് സി യോഗ, ബി എ യോഗ ഉണ്ട്. അത് എം എസ് സി എം എ ലെവലുണ്ട്. അത് നമുക്ക് ലിറ്ററേച്ചർ എടുക്കണമെങ്കിൽ എം എ പോവാം, തെറാപ്പി എടുക്കണമെങ്കിൽ നമുക്ക് എം എസ് സി പോവാം. എം എസ് സി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അത് പി എച്ച് ഡി. പിന്നെ എം എസ് സി കഴിയുമ്പം തന്നെ ഈ ജെറ്റ് നെറ്റ് എഴുതി കഴിഞ്ഞാൽ കോളേജ് ലെവലിൽ ടീച്ചിങ് പോസ്റ്റസ് ഉണ്ട്. അപ്പോൾ അവർ നെറ്റ് എടുത്തിട്ട് ജെ ആർ എഫ് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നേരത്തെ തന്നെ പി എച്ച് ഡിക്ക് മുന്നേ തന്നെ നമുക്ക് കോളേജിൽ കിട്ടും. ഒരുവിധപ്പെട്ട മിക്ക കോളേജുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും യോഗ ടീച്ചിങ് പോസ്റ്റ് ഉണ്ട്. അപ്പം സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന യോഗ ഇൻസ്ട്രക്ടർ കോഴ്സാണ്. അത് 1 മന്ത് ചെയ്ത് അത് നമ്മൾ സാധാരണ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അത് മതിയാവും. അതെല്ലാം നമുക്ക് തെറാപ്പിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അസുഖമാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ വെറുതെ ഒരു പഠിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരാൾ ഒരു അസുഖം പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള അത്രയും ധാരണയുള്ള ഒരാളായിരിക്കണം. അപ്പോൾ തെറാപ്പി എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ തെറാപ്പി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു മെഡിക്കൽ ഡോക്ടറിൻ്റെ കീഴിൽ വേണം തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത്. തെറാപ്പിസ്റ്റ് കോഴ്സുകളും ഉണ്ട്.
0: സാധാരണ ജനങ്ങൾ ഇപ്പോൾ യോഗ പ്രാക്ടീസ് തുടങ്ങണം, അപ്പം വീടിനടുത്തൊക്കെയുള്ള യോഗ സെൻറ്റേഴ്സ് ആരെങ്കിലുമൊക്കെ പരിശീലനം കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ റിലയബിൾ ആണോ അല്ലെങ്കിൽ പ്രോപ്പർലി അവർ ട്രെയിൻഡ് ആണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും?
1: ആക്ച്വലി സർട്ടിഫിക്കേഷൻ നോക്കണം, കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അങ്ങനെ നോക്കാതെ പോയി ക്ലാസ്സിൽ കയറും. പക്ഷെ നമ്മളുടെ എല്ലാ ആയുർവേദ ഡിസ്പെൻസറികളിലും എല്ലാ വാർഡുകളിലും ഉണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള നാച്ചുറോപ്പതി ഡോക്ടേഴ്സും ആയുർവേദ ഡോക്ടേഴ്സും തന്നെയാണ് യോഗ ഇൻസ്ട്രക്ടേഴ്സായിട്ട്
0: ഇരിക്കുന്നത്.
1: പി എസ് സിയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പം അല്ല അപ്പം ഗവൺമെൻറ് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുമ്പോൾ അത്രയും ഇതായിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ നിന്ന് എടുക്കുകയുള്ളൂ. അതുപോലെ അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ടേഴ്സും എടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു റിലേബൽ സോഴ്സ്. അതല്ല നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് പോവുകയാണെങ്കിൽ നമ്മൾ ചോദിക്കണം, നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. എന്നാൽ മാത്രമേ ഇതൊരു, അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് തുടങ്ങാം എന്നുള്ള ഒരു ധാരണ മാറി കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അത് കാരണമാണ് അസുഖങ്ങൾ മാറാത്തതും. അവർ ഇപ്പം പുതിയ ഇതാണ് തെറാപ്പി, അവർ പറയും ഞാൻ തെറാപ്പിസ്റ്റ് ആണെന്ന് പറയും. അപ്പം നമ്മളിവരെ വിശ്വസിച്ച് നമ്മളെ ശരീരമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ മോശമാക്കി തിരിച്ചു തരും. അപ്പം നമ്മൾ എന്നെ പോകുന്നവർ എന്നെ ചോദിക്കണം, നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്, എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഗൂഗിൾ ഉണ്ടല്ലോ, അത് അംഗീകൃതമായൊരു കോഴ്സാണോ എത്ര നാളത്തെ കോഴ്സാണ് നോക്കുക. എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിന് പോകുന്നതിനെക്കാട്ടിയും ഒരു ഫ്രീ ക്ലാസ്സോ വല്ലതും നമ്മൾ എടുക്കണം. അവരെ പഠിപ്പിക്കുന്നത് കറക്റ്റാണോ, അവർ ഓക്കെ ആണോ എന്ന് നമ്മൾ മനസ്സിലായ ശേഷം മാത്രം നമ്മൾ അതിൽ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യാം.
0: അതുപോലെ തന്നെ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ടല്ലോ, ഇപ്പം യോഗയ്ക്ക് ഇടയ്ക്ക് ഇപ്പം എന്ത് എക്സസൈസ് ആണെങ്കിലും ഒരു പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ യോഗയെ സംബന്ധിച്ചിടത്തോളം സേഫ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം.
1: നമുക്ക് കുറേ സപ്പോർട്ടിംഗ് സിസ്റ്റംസ് ഉണ്ട്, അതിന് തന്നെ പ്രോപ്സ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും കുനിയണം പറ്റണം എന്നില്ല. അപ്പം അത് ഓവർ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് ഈ ബാക്കൊക്കെ കയറി വലിയുന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരു എൻ്റെ കണങ്കാല് വരെ എനിക്ക് കയ്യെത്തുമെങ്കിൽ ആ കണങ്കാല് ഹൈറ്റിന് നമുക്ക് ബ്ലോക്ക്സ് വെക്കാൻ പറ്റും. ഇപ്പം അത് ബ്ലോക്ക് തന്നെ ആവണം എന്നില്ല, അതിലുള്ള എന്തെങ്കിലും സാധനം. അപ്പം അങ്ങനെ ബ്ലോക്ക്സ് വെക്കുക, അപ്പം നമ്മളെ ബോഡി സപ്പോർട്ടിംഗ് ആണ്. പിന്നെ പ്രായമായവർക്ക് കസേരയിൽ ഇരുന്ന് ചെയ്യാം, പിന്നെ അസുഖമുള്ളൊരു വാൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ പരിക്കുകൾ ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ അഡ്വാൻസ് ആസനാസ് ചെയ്യുന്നവരുണ്ട്, ചില കോമ്പറ്റീഷൻസിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പം വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരെ യോഗാസന കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യും. അങ്ങനെ വരുന്ന പരിക്കുകൾക്ക് നമ്മൾ സ്പോർട്സ് ഇഞ്ചുറി ആ ചികിത്സ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്.
0: അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിയർ ആണ്. ഒരുപാട് സംശയങ്ങൾ ആൾക്കാരുടെ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പം പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ശ്രോതാക്കളുമായിട്ട് സംവദിച്ച ഡോക്ടറിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയോട് നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണവും യോഗയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് എം എസ് ആശ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, ഡി മനോജ്, ഒപ്പം ശോഭ ബി ടി, അനുപമ ആർ കെ.

ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:30 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ്. സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495563321, മറ്റൊരു നമ്പർ 9495596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30 മുതൽ 12 മണിവരെ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മഹാരാജ റാണ പ്രതാപിന്റെ ജന്മവാർഷിക ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആദരാഞ്ജലികൾ അർപ്പിച്ചു. മഹാറാണ പ്രതാപിന്റെ ജീവിതം, അചഞ്ചലമായ ആത്മാഭിമാനം, സ്വാതന്ത്ര്യം, ദേശഭക്തി എന്നിവയുടെ അനശ്വരമായ ഇതിഹാസമാണെന്ന് സാമൂഹ്യമാധ്യമത്തിൽ ബിർള കുറിച്ചു. നിയമസഭാ സാമാജികരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും നന്നായി നിയമസഭാ സമ്മേളനം ചേരുന്നത് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി. പുതിയ നിയമസഭാ സാമാജികർ ജീവിതത്തിലെ വലിയ നിയോഗമായി പരിശീലന പരിപാടിയെ കാണണമെന്നും VD സതീശൻ നിർദ്ദേശിച്ചു. ജനങ്ങളുടെ പൊതു താൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. MLA മാരുടെ പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. വിഷയങ്ങൾ വിശദമായി പഠിച്ച് MLA മാർ നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സഭാ കാലയളവിൽ MLA മാർ സഭയ്ക്കകത്ത് എപ്പോഴും ഉണ്ടാകണമെന്നും മന്ത്രിമാർ സ്വന്തം ഉത്തരവാദിത്വങ്ങൾ സഭയിൽ മറ്റു മന്ത്രിമാരെ ഏൽപ്പിച്ചു പോകുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും പിണറായി വിജയൻ നിർദ്ദേശിച്ചു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് SBI കാനറ ബാങ്കുകൾ വഴി തുക വിതരണം പുനരാരംഭിച്ചതായി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ. PRS വായ്പ പരിധി ഗവൺമെന്റ് ഉയർത്തിയ സാഹചര്യത്തിലാണ് സപ്ലൈകോ വിതരണം പുനരാരംഭിച്ചത്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് അധ്യാപകൻ മരിച്ചു. താഴേക്കോട് PTM HSS അധ്യാപകൻ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം അമരവിളയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് ഒരാൾ മരിച്ചു. നെയ്യാറ്റിൻകര ചായക്കോട്ടുകോണം സ്വദേശി അരുൺ കൃഷ്ണയാണ് മരിച്ചത്. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി ഒരു മണിക്ക്.

0: കൂട്ടുകാരി. എല്ലാവർക്കും ഇന്നത്തെ കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. നാളെയുടെ കരുത്താവേണ്ട കുട്ടികൾ സുരക്ഷിതരായി വളരേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ ചൂഷണങ്ങളും അതിക്രമങ്ങളും ഇല്ലാത്ത ഒരു സുരക്ഷിത ബാല്യം ഇന്ന് കുട്ടികൾക്ക് പലപ്പോഴും നിഷേധിക്കപ്പെടുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? അവരെ സംരക്ഷിക്കാൻ നമ്മുടെ നിയമങ്ങൾ ഏതെല്ലാമാണ്? ഇതേക്കുറിച്ച് ഇന്ന് കൂട്ടുകാരിയിൽ സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് ധ്രുവ പി സി.
1: കുട്ടികൾ ഒരു രാജ്യത്തിന്റെ ഭാവിയാണ്. അവർ നാളെയുടെ പൌരന്മാരും നേതാക്കളും ശാസ്ത്രജ്ഞരും അധ്യാപകരും സാമൂഹിക പ്രവർത്തകരുമാണ്. അതിനാൽ കുട്ടികളുടെ ക്ഷേമവും സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുക എന്നത് നമ്മുടെ അടിസ്ഥാന ഉത്തരവാദിത്വമാണ്. എന്നാൽ കുട്ടികൾക്ക് പ്രായപൂർത്തിയായവരെ പോലെ സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടുതന്നെ അവർക്ക് പ്രത്യേക പരിഗണനയും നിയമപരമായ സംരക്ഷണവും ആവശ്യമാണ്. കുട്ടികൾക്ക് ലഭിക്കേണ്ട ഇത്തരം പ്രത്യേക അവകാശങ്ങളെയാണ് ബാലാവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. 18 വയസ്സിൽ താഴെയുള്ള എല്ലാ വ്യക്തികൾക്കും ലഭിക്കേണ്ട അടിസ്ഥാന മനുഷ്യാവകാശങ്ങളാണ് ബാലാവകാശങ്ങൾ. കുട്ടികളുടെ ശാരീരികവും മാനസികവും ബൌദ്ധികവും

0: സാമൂഹികവും വൈകാരികവുമായ വളർച്ച ഉറപ്പാക്കുക എന്നതാണ് ബാലാവകാശങ്ങളുടെ പ്രധാന ലക്ഷ്യം. ബാലാവകാശങ്ങൾ മനുഷ്യാവകാശങ്ങളുടെ അവിഭാജ്യ ഘടകമാണ്. ബാലാവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ബാലാവകാശ കൺവെൻഷനെക്കുറിച്ച് പരാമർശിക്കാതെ കഴിയില്ല. 1989 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ദി ചൈൽഡ് അഥവാ UNCRC കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര രേഖയാണ്. ഇന്ത്യ 1992 ഈ കൺവെൻഷൻ അംഗീകരിച്ചു. ലോകത്തിലെ മിക്ക രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്ന ഈ കൺവെൻഷൻ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് ആഗോള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു. UNCRC 4 അടിസ്ഥാന തത്വങ്ങളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഒന്നാമതായി, വിവേചനരാഹിത്യം. മതം, ജാതി, ലിംഗം, ഭാഷ, സാമ്പത്തിക സ്ഥിതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കുട്ടിയോടും വിവേചനം കാണിക്കരുത്. രണ്ടാമതായി, കുട്ടിയുടെ ഉത്തമ താൽപര്യം. കുട്ടികളെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും അവരുടെ ക്ഷേമവും താൽപര്യവുമാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. മൂന്നാമതായി, ജീവിക്കാനും വികസിക്കുവാനുമുള്ള അവകാശം. ഓരോ കുട്ടിക്കും ആരോഗ്യത്തോടെയും സുരക്ഷയോടെയും വളരാനുള്ള അവകാശമുണ്ട്. നാലാമതായി, കുട്ടിയുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നതാണ്. കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ബഹുമാനിക്കുകയും വേണം. ബാലാവകാശങ്ങളെ പ്രധാനമായും 4 വിഭാഗങ്ങളായി തരംതിരിക്കാം. ആദ്യത്തേത് ജീവിക്കാനുള്ള അവകാശമാണ്. ഓരോ കുട്ടിക്കും ജീവൻ, ആരോഗ്യ പരിരക്ഷ, പോഷകാഹാരം, ശുദ്ധജലം, സുരക്ഷിതമായ പാർപ്പിടം എന്നിവ ലഭിക്കാനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തേത് വികസനത്തിനുള്ള അവകാശമാണ്. വിദ്യാഭ്യാസം, കളി, വിനോദം, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കൽ എന്നിവ കുട്ടിയുടെ സമഗ്ര വികസനത്തിന് അനിവാര്യമാണ്. മൂന്നാമത്തേത് സംരക്ഷണത്തിനുള്ള അവകാശമാണ്. ബാലത്തൊഴിൽ, ബാലവിവാഹം, ലൈംഗിക ചൂഷണം, മനുഷ്യക്കടത്ത്, പീഡനം, അവഗണന എന്നിവയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നാലാമത്തേത് പങ്കാളിത്തത്തിനുള്ള അവകാശമാണ്. സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും തീരുമാനങ്ങളെടുക്കുന്ന പ്രക്രിയകളിൽ പങ്കാളികളാകാനും കുട്ടികൾക്ക് അവസരം ലഭിക്കണം. ഇന്ത്യൻ ഭരണഘടന കുട്ടികളുടെ അവകാശങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ഭരണഘടനയിലെ അനുച്ഛേദം 21A 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൌജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. അനുച്ഛേദം 24 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അപകടകരമായ തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നത് നിരോധിക്കുന്നു. അനുച്ഛേദം 15(3) അവർക്കായി പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ സംസ്ഥാനത്തെ അധികാരപ്പെടുത്തുന്നു. അനുച്ഛേദങ്ങൾ 39(ഇ 39(എഫ് കുട്ടികളുടെ സംരക്ഷണവും ആരോഗ്യകരമായ വളർച്ചയും ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഭരണഘടനയ്ക്ക് പുറമെ അവരുടെ സംരക്ഷണത്തിനായി നിരവധി നിയമങ്ങളും ഇന്ത്യയിൽ നിലവിലുണ്ട്. 2009 നിലവിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 21A യാഥാർത്ഥ്യമാക്കുന്നതിനായി കൊണ്ടുവന്ന സുപ്രധാന നിയമമാണ്. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൌജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഈ നിയമം ഉറപ്പു നൽകുന്നു. സാമ്പത്തികമോ സാമൂഹികവുമായ പിന്നോക്കാവസ്ഥ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമാകരുതെന്നാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. സ്കൂളുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ, യോഗ്യതയുള്ള അധ്യാപകർ, വിവേചനരഹിതമായ പ്രവേശനം എന്നിവ ഉറപ്പാക്കാനും ഈ നിയമം പ്രാധാന്യം നൽകുന്നു. വിദ്യാഭ്യാസം കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും അനിവാര്യമാണെന്ന ആശയമാണ് ഈ നിയമത്തിന്റെ അടിത്തറ. അടുത്തതായി 2012 നിലവിൽ വന്ന പോക്സോ നിയമത്തെക്കുറിച്ച് പരിശോധിക്കാം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പോക്സോ നിയമം നിലവിൽ വന്നത്. ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, അശ്ലീല ചിത്രീകരണം, ഓൺലൈൻ ലൈംഗിക ചൂഷണം തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുകയാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. കുറ്റകൃത്യങ്ങളുടെ വ്യക്തമായ നിർവചനവും കർശനമായ ശിക്ഷയും ഈ നിയമം ഉറപ്പു നൽകുന്നു. സൌഹൃദമായ അന്വേഷണവും വിചാരണ നടപടികളും ഉറപ്പാക്കുന്നതിലൂടെ കുട്ടിക്ക് കൂടുതൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ നിയമം ശ്രദ്ധിക്കുന്നു. കുട്ടികളുടെ അന്തസ്സും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിലും പോക്സോ നിയമം നിർണായക പങ്ക് വഹിക്കുന്നു. അടുത്തതായി, ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 അഥവാ JJ Act. സംരക്ഷണവും പരിചരണവും ആവശ്യമായ കുട്ടികൾക്കും നിയമലംഘനവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കും വേണ്ടിയുള്ള സമഗ്ര നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015. അനാഥർ, ഉപേക്ഷിക്കപ്പെട്ടവർ, തെരുവുകൾ കഴിയുന്നവർ, ചൂഷണത്തിനിരയായവർ തുടങ്ങിയ കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കുട്ടികളുടെ ക്ഷേമസമിതികളും ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകളും രൂപീകരിച്ച് അവർക്കായി ആവശ്യമായ നിയമപരവും സാമൂഹികവുമായ പിന്തുണ നൽകുന്നു. ദത്തെടുക്കൽ നടപടികൾ കൂടുതൽ സുതാര്യവും അവരുടെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമാക്കുന്നതിലും ഈ നിയമം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അടുത്തതായി ബാലവിവാഹ നിരോധന നിയമം 2006. ബാലവിവാഹം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാമൂഹിക തിന്മയാണ്. ഈ പ്രശ്നം തടയുന്നതിനായി കൊണ്ടുവന്ന നിയമമാണ് ബാലവിവാഹ നിരോധന നിയമം 2006. പെൺകുട്ടികൾക്ക് 18 വയസ്സും ആൺകുട്ടികൾക്ക് 21 വയസ്സും പൂർത്തിയാകുന്നതിനു മുൻപ് വിവാഹം നടത്തുന്നത് ഈ നിയമപ്രകാരം കുറ്റകരമാണ്. ബാലവിവാഹം സംഘടിപ്പിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും ശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയും ഇതിലുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യക്തിത്വ വികസനം എന്നിവ സംരക്ഷിക്കുന്നതിലൂടെ സമൂഹത്തിൽ ലിംഗസമത്വവും സാമൂഹിക നീതിയും ഉറപ്പാക്കാൻ ഈ നിയമം സഹായിക്കുന്നു. അടുത്തതായി ബാലതൊഴിൽ നിരോധന നിയന്ത്രണ നിയമം. ബാലതൊഴിൽ കുട്ടികളുടെ ബാല്യവും വിദ്യാഭ്യാസവും ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണ്. ഇതിനെ തടയുന്നതിനായി ബാലതൊഴിൽ നിരോധന നിയന്ത്രണ നിയമം നടപ്പിലാക്കി. അപകടകരമായ വ്യവസായങ്ങളിലും തൊഴിൽ മേഖലകളിലും കുട്ടികളെ ജോലിക്കെടുക്കുന്നത് ഈ നിയമം കർശനമായി നിരോധിക്കുന്നു. കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനും അവരുടെ ശാരീരികവും മാനസികവുമായ വികസനം ഉറപ്പാക്കാനുമാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത്. ബാലതൊഴിൽ ഉപയോഗിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികളും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കുട്ടികൾക്ക് സുരക്ഷിതവും മാന്യവുമായ ബാല്യം ഉറപ്പാക്കുന്നതിൽ ഈ നിയമം നിർണായകമാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് കേസിൽ വിദ്യാഭ്യാസം ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. MC മെഹത്ത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു കേസിൽ ബാലതൊഴിൽ നിർമ്മാർജ്ജനത്തിനായി സുപ്രധാന നിർദ്ദേശങ്ങൾ സുപ്രീംകോടതി നൽകി. ഷീല ബാർസെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായി മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ചു. ബച്പൻ ബച്ചാവോ ആന്തോളൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ കാണാതാകുന്ന കുട്ടികളെയും മനുഷ്യക്കടത്തിനിരയാകുന്ന കുട്ടികളെയും സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകി. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പരാതികൾ സ്വീകരിക്കുകയും അന്വേഷിക്കുകയും അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് ഇവരുടെ പ്രധാന ചുമതലയാണ്. നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇന്നും നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നു. ബാലതൊഴിൽ, ബാലവിവാഹം, ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ്, മനുഷ്യക്കടത്ത്, ലൈംഗിക ചൂഷണം, സ്കൂൾ പഠനം ഉപേക്ഷിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അനേകം കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ, ഓൺലൈൻ ചൂഷണം, സൈബർ ബുള്ളിയിംഗ്, സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം തുടങ്ങിയ പുതിയ വെല്ലുവിളികളും ഉയർന്നുവരുന്നുണ്ട്. ഈ വെല്ലുവിളികളെ നേരിടാൻ നിയമങ്ങളുടെ ഫലപ്രദമായ നടപ്പാക്കൽ അനിവാര്യമാണ്. അതോടൊപ്പം ബോധവൽക്കരണ പരിപാടികൾ ശക്തിപ്പെടുത്തുകയും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും വേണം. സർക്കാർ, കുടുംബം, വിദ്യാലയങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സമൂഹം എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴേ ബാലാവകാശങ്ങളുടെ യഥാർത്ഥ സംരക്ഷണം സാധ്യമാകും. ബാലാവകാശങ്ങൾ കുട്ടികളുടെ സമഗ്ര വികസനത്തിനും മാന്യമായ ജീവിതത്തിനും അനിവാര്യമാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും സാമൂഹികവും ധാർമ്മികവുമായ കടമയാണ്. ഓരോ കുട്ടിക്കും സുരക്ഷിതവും സന്തോഷകരവും അന്തസ്സുള്ളതുമായ ജീവിതം ഉറപ്പാക്കുമ്പോഴാണ് ഒരു സമൂഹം യഥാർത്ഥാർത്ഥത്തിൽ പുരോഗമിച്ചതായി പറയാൻ കഴിയുക. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ. അതിനാൽ അവർ ഓരോരുത്തരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയും നമുക്ക് പരിശ്രമിക്കാം.
1: കുട്ടികളുടെ അവകാശങ്ങളെയും സംരക്ഷണം നൽകുന്ന നിയമങ്ങളെയും കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ധ്രുവ PC.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കേ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കേ മാംലേ മേ ഭാരത് ദുനിയക്കെ ടോപ്പ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
3: അദ്ദേഹം ഈ ഹ്യൂമർ പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഹ്യൂമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എഞ്ചിൻ അദ്ദേഹത്തിനുള്ളിലുണ്ടെന്ന് രസകരമായി ഞങ്ങൾ ക്ലാസ് റൂമിൽ പറയാറുണ്ട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9495563321.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാലും നിഖിൽ മാത്യുവും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: പറങ്കിമല എന്ന ചിത്രത്തിനുവേണ്ടി നജീം അർഷാദും മൃദുല വാര്യരും പാടിയത്. മുരുകൻ കാട്ടാക്കടയുടെ വരികൾ, അഫ്സൽ യൂസഫിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
4: ഫോൺ 9633-86333.
1: പയൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയ്ക്കുള്ള ഹോമിയോ ചികിത്സാവിധികൾ ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുന്നു.
5: മൂലവ്യാധികൾ അഥവാ എനൽ കംപ്ലയിൻസ് അല്ലെങ്കിൽ മലദ്വാര സംബന്ധമായിട്ട് രോഗങ്ങളെക്കുറിച്ച് പൊതുവിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പൈൽസാണ്. മലദ്വാര സംബന്ധമായിട്ട് മിക്ക രോഗങ്ങളും എനിക്ക് പൈൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രോഗികൾ ഡോക്ടറുടെ അടുത്തേക്ക് കടന്നു ചെല്ലാറ്. പക്ഷേ എല്ലാ മലദ്വാര രോഗങ്ങളും പൈൽസ് അല്ല. അപ്പം പ്രധാനമായിട്ട് കണ്ടുവരുന്ന രോഗങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. ഒന്ന്, പൈൽസ് അഥവാ ഹെമറോയിഡ്സ് തന്നെയാണ് മൂലക്കുരു. രണ്ടാമത് കാണുന്നത് എനൽ ഫിസ്റ്റുല. മൂന്നാമത് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് എനൽ ഫിഷർ. പിന്നെ മലദ്വാര സംബന്ധമായ ആപ്സസ്, പഴുപ്പ് വരിക, അല്ലെങ്കിൽ എനൽ ക്യാൻസേഴ്സ് വരിക, ഇങ്ങനെയുള്ള രോഗങ്ങളും കണ്ടുവരുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ പൈൽസിനെ കുറിച്ച് തന്നെ പറയാം. പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിന്റെ ചുറ്റുമുള്ള ഞരമ്പുകൾ തടിച്ചു വീർക്കുന്നതിനാണ്. നമ്മൾ കണ്ടു കാണും ആളുകളുടെ കാലിൽ ഞരമ്പ് തടിച്ച് നമ്മൾ വേരിക്കോസിറ്റി കാണാറുണ്ട് പലരുടെയും. ഈ വേരിക്കോസിറ്റി പോലെ തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ഞരമ്പുകൾ തടിച്ചു വരുന്നതാണ് പൈൽസ്. പൈൽസ് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ്, ഇന്റേണൽ പൈൽസും ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നത് നമുക്ക് പല സ്റ്റേജസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനീഷ്യലി കാണുന്നത് പറഞ്ഞാൽ ഇന്റേണൽ പൈൽസ് മലദ്വാരത്തിനുള്ളിലായിരിക്കും സ്റ്റേജ് 1 എന്ന് പറയുന്നത്. അത് രോഗികൾ പലപ്പോഴും അറിഞ്ഞുകൊള്ളുന്നില്ല, മലം പോകാനുള്ള പ്രശ്നങ്ങളും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ ചിലപ്പോൾ ചെറിയ ബ്ലീഡിംഗ് കണ്ടേക്കാം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മലദ്വാരത്തിന്റെ അടുത്തുനിന്ന് ഈ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു തടിപ്പ് പുറത്തേക്ക് വരികയും മലവിസർജനം കഴിഞ്ഞിട്ട് അത് അകത്തേക്ക് തിരിച്ച് വലിഞ്ഞ് കയറി പോകുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 2. സ്റ്റേജ് 3 വരികയാണെങ്കിൽ ഈ പുറത്തേക്ക് വരുന്ന തടിപ്പ് മലവിസർജനം കഴിഞ്ഞ ശേഷം തള്ളി അകത്തേക്ക് വെക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. അത് 4 സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ മലവിസർജനം കഴിഞ്ഞ് ഈ തടിപ്പ് തിരിച്ച് അകത്തേക്ക് തള്ളി വെച്ചാൽ പോലും വീണ്ടും പുറത്തേക്ക് ചാടുന്ന, അതിന്റെ എലാസ്റ്റിസിറ്റി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ട സ്റ്റേജസ് ആണ്. അപ്പോൾ ഈ 4 സ്റ്റേജാണ് ഇന്റേണൽ ഹെമറോയിഡ്സിനുള്ളത്. പിന്നെ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് എപ്പോഴും മലദ്വാരത്തിന്റെ പുറത്ത് തന്നെ കാണുന്ന ഞരമ്പിന്റെ വീക്കത്തെയാണ്. അപ്പോൾ പൈൽസിൽ എന്താണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ? വേദന പൈൽസിൽ വളരെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, മറിച്ച് പൈൽസിൽ മോഷൻ പോകാനുള്ള പ്രയാസം, ഒരു തടസ്സമുണ്ടാകും. അവിടെ ഒരു തടിപ്പ് നിൽക്കുന്നുണ്ട്, മോഷൻ പുറത്തേക്ക് പോകാനുള്ള തടസ്സമുണ്ടാകും. അതുപോലെ ബ്ലഡ് പോകും. മലദ്വാരത്തിൽ നിന്ന് വരുന്ന രക്തത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മുടെ കൈയെല്ലാം മുറിഞ്ഞു വരുന്ന രക്തം പോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആയിട്ടുള്ള രക്തമായിരിക്കും. മലദ്വാരത്തിന്റെ കുറച്ച് മുകളിൽ നിന്ന് വരുന്ന ബ്ലഡ് ആണെങ്കിൽ താഴത്തേക്ക് വരുമ്പോഴേക്കും അതൊരു ഡാർക്കർ കളറായി മാറിയിട്ടുണ്ടാകും. പക്ഷേ മലദ്വാരത്തിന്റെ ചുറ്റും ഏറ്റവും എക്സ്റ്റേണൽ ആയിട്ടുള്ള സർഫസിൽ നിന്ന് വരുന്ന ബ്ലഡ് ആണെങ്കിൽ നല്ല ബ്രൈറ്റ് റെഡ് ബ്ലഡ് ആയിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗം. അതുപോലെ പൈൽസിൽ ചൊറിച്ചിലുണ്ടാകാം. അതുപോലെ ഇതിനോടനുബന്ധിച്ച് പല പ്രശ്നങ്ങൾ, നടുവേദന ചില രോഗികളിലെങ്കിലും, പിന്നെ മോഷൻ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡിസ്ചാർജ്, ഒരു ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചിലപ്പോൾ ചില ആളുകളിൽ കണ്ടേക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പൈൽസിനുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഫിഷർ. ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിനുണ്ടാകുന്ന ക്രാക്സ് ആണ്, മലദ്വാരത്തിന്റെ സൈഡിലുണ്ടാകുന്ന ക്രാക്സ്. മലദ്വാരം വികസിക്കാതാവുമ്പോൾ അല്ലെങ്കിൽ മോഷൻ പുറത്തേക്ക് വരുമ്പോൾ അവിടെ സ്ഥലമില്ലെങ്കിൽ, എനൽ ഓപ്പണിംഗ് വികസിക്കുന്നില്ലെങ്കിൽ എഡ്ജസ് പൊട്ടാൻ സാധ്യതയുണ്ട്, ക്രാക്സ് വരാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് ഫിഷർ എന്ന് പറഞ്ഞത്. ഫിഷറിൽ പ്രധാനമായിട്ട് ഏറ്റവും ഉള്ളത് വേദനയാണ്. രോഗിക്ക് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാകും. ഈ വേദന പലപ്പോഴും മോഷൻ പോകുന്ന സമയത്തും മോഷൻ പോയി കഴിഞ്ഞിട്ട് മണിക്കൂറുകളോളം, ചിലവർക്ക് ആ ഒരു ദിവസം മുഴുവൻ വേദന നീണ്ടു നിൽക്കുന്ന അവസ്ഥയും ഫിഷറിനുണ്ടാകും. അത്രയും ശക്തമായിട്ടുള്ള വേദനയാണ് ഫിഷറിനുള്ളത്. ഫിഷറിന് ബ്ലഡ് കൂടെ പോകാം, ബ്ലീഡിംഗ് ഫിഷറിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സിംപ്റ്റം ആണ്. പക്ഷെ പ്രധാനമായിട്ടും പെയിനാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിന്റെ കൂടെ തന്നെ ഫിഷറിൽ ചൊറിച്ചിലുണ്ടാകാം, ഒരു തടിപ്പ്, ഒരു ചെറിയ സ്കിൻ ടാഗ് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തൊലിക്കഷ്ണം പോലെ ചെറിയൊരു തടിപ്പുകൾ ഉണ്ടാകാം. അത് മുൻപ് ഏതെങ്കിലും ഫിഷർ വന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്കാർ ടിഷ്യൂ പോലെ, അല്ലെങ്കിൽ അത് മാറിയതിന്റെ ബാക്കിയായിട്ട് ഒരു ചെറിയ തടിപ്പോ സ്കിൻ ടാഗ് പോലുള്ള സാധനങ്ങളും ഫിഷറിൽ കണ്ടേക്കാം. അപ്പം പൈൽസും ഫിഷറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ വെച്ചാൽ, ഫിഷറിലായിരിക്കും വേദന കൂടുതൽ, ബ്ലീഡിംഗ് രണ്ടിലും കാണാം, എന്നാൽ പൈൽസിലാണ് ബ്ലീഡിംഗ് കുറച്ചുകൂടെ കൂടുതൽ കാണാം.

0: പിന്നെ ഉള്ളതാണ് ഏനൽ ഫിസ്റ്റുല, റെക്ടൽ ഫിസ്റ്റുല എന്ന് പറയും. ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ നിന്ന് മലദ്വാരത്തിന്റെ വശങ്ങളിൽ സൈഡിലേക്ക് പുതിയതായിട്ടൊരു ട്രാക്ട് അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് രൂപാന്തരപ്പെട്ട് കുടലിൽ നിന്ന് മലദ്വാരത്തിലേക്ക് വരുന്ന കണ്ടൻസ് അല്ലെങ്കിൽ മലവിസർജനത്തിൽ ഉണ്ടാകുന്ന കണ്ടൻസ് ചെറുതായിട്ട് ഈ ബൈപ്പാസിലൂടെ പുറത്തേക്ക് ലീക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ ഫിസ്റ്റുല മലദ്വാരത്തിന്റെ ചുറ്റും ഏത് വശത്ത് വേണമെങ്കിലും ആകാം. മലദ്വാരത്തിൽ നിന്ന് ഒരല്പം വിട്ടിട്ടായിരിക്കും ഫിസ്റ്റുല ഉണ്ടാകുക. ആദ്യമായിട്ട് രോഗികൾ കാണുക പലപ്പോഴും ഒരു ചെറിയ തടിപ്പ് പോലെ വന്ന് ആ തടിപ്പിൽ ഒരു വേദനയും ചൊറിച്ചിലുമൊക്കെ ഉണ്ടായി, ആ ചൊറിച്ചിൽ അവിടെ മാന്തി പൊട്ടുകയും അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ബ്രൌണിഷ് ലിക്വിഡോ അല്ലെങ്കിൽ നേർത്ത കളർലെസ് ലിക്വിഡോ ഊസ് ഔട്ട് ചെയ്യുന്നതായിട്ട് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. അത് ആ ഫിസ്റ്റുലയുടെ വലിപ്പം അനുസരിച്ച്, ആ ടണലിന്റെ വലിപ്പം അനുസരിച്ചാണ് അതിനകത്തുനിന്ന് എന്ത് കണ്ടന്റ് ആണ് പുറത്തേക്ക് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട എനൽ കംപ്ലയിന്റ്സ്. പിന്നെ ഈ പറഞ്ഞ രോഗങ്ങളുടെ അത്രയും സാധാരണമല്ലെങ്കിലും ഇപ്പോൾ വളരെയധികം കണ്ടുവരുന്ന ഒരു രോഗമാണ് പെരിയേനൽ ആബ്സസ്. പെരിയേനൽ ആബ്സസ് എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിന്റെയോ രക്തത്തിന്റെ ഭാഗത്ത് ഒരു പസ് കളക്ഷൻസ് ഉണ്ടാകുന്ന ടിഷ്യൂ രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. ആ ടിഷ്യൂവിനകത്ത് പസ് കളക്ട് ചെയ്യുക. അപ്പം പെരിയേനൽ ആബ്സസ് ഉണ്ടാവുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, ഏറ്റവും കൂടുതൽ അവിടെ വേദന ഉണ്ടാകാം, രോഗിക്ക് പനി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, മോഷൻ പോകാനുള്ള പ്രയാസം ഉണ്ടാകാം. പൊതുവെ പെരിയേനൽ ആബ്സസ് സർജിക്കലായിട്ടുള്ള രോഗാവസ്ഥയാണെങ്കിലും സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും മെഡിസിൻസ് കൊടുത്ത് നമുക്ക് മാറ്റാനുള്ള സ്കോപ്പ് ഉണ്ട്. റെക്ടൽ ക്യാൻസേഴ്സ് ആണ് പിന്നെ കണ്ടുവരുന്ന രോഗങ്ങൾ. അത് നേരത്തെ പറഞ്ഞ രോഗങ്ങളുടെ അത്രയും സാധാരണമല്ലെങ്കിലും റെക്ടൽ ക്യാൻസേഴ്സിന്റെ പ്രിലവൻസ് ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഏനൽ പ്രോബ്ലംസിൽ, മലദ്വാര സംബന്ധമായ രോഗങ്ങളിൽ ഹോമിയോപ്പതിയുടെ പങ്ക് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹോമിയോപ്പതിക്ക് ഇപ്പോൾ പൈൽസ് ആയാലും ഫിഷർ ആയാലും ഫിസ്റ്റുല ആയാലും ഏനൽ ആബ്സസ് ആയാലും ക്യാൻസേഴ്സ് ആയാലും നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ലൈൻ ഓഫ് മെഡിസിൻസ് ഉണ്ട്. കാരണം ഏകദേശം ഒരു 70-80 മെഡിസിൻസ് ഇപ്പോൾ പൈൽസിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഹോമിയോപ്പതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഹോമിയോപ്പതി ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റേണൽ പൈൽസിന്റെ ആദ്യത്തെ 3 സ്റ്റേജസും ഹോമിയോപ്പതിക് മെഡിസിൻസും ഉണ്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പൈൽസ് ഒരു പ്യുവർലി സർജിക്കൽ കേസസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഹോമിയോപ്പതിക് മെഡിസിൻസ് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് വളരെയധികം നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. തേർഡ് സ്റ്റേജ് ആയാലും നമുക്ക് ഒരു നല്ല പരിധി വരെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഫോർത്ത് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സർജിക്കൽ ഇതിലേക്ക് നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും. ഫിഷർ നമുക്ക് ലോങ് ടേം ട്രീറ്റ്മെന്റ് കൊണ്ട് നല്ല ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സർജിക്കൽ ഇന്റർവെൻഷൻസ് ചെയ്തു കഴിഞ്ഞാലും ഇത് പിന്നെയും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അവരുടെ ശരീരത്തിൽ ഇത് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ആ ഒരു ശരീര പ്രവണതയുണ്ട്. ആ പ്രവണത നമുക്ക് ഒരിക്കലും ഒരു സർജറി കൊണ്ടൊന്നും മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് മിക്കവാറും രണ്ടാമത് വരുന്നതായിട്ടാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഹോമിയോപ്പതി ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ട് വരുന്നത്. ഹോമിയോപ്പതിക് മെഡിസിൻ കഴിച്ചത് ശാശ്വതമായിട്ടുള്ളൊരു റിലീഫാണ് പൈൽസ് ആയാലും ഫിഷർ ആയാലും ഫിസ്റ്റുല ആയാലും നമുക്ക് ഓഫർ ചെയ്യാനുള്ളത്. ഫിഷറിലെ കാര്യത്തിൽ പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. അതായത് ശക്തമായിട്ട് വേദനയായിട്ടാണ് ഈ രോഗികൾ വരിക. അപ്പോൾ ആദ്യം തന്നെ വേദന കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുക. അക്യൂട്ട് ടോട്ടാലിറ്റി നോക്കിയിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുക. വേദന കുറഞ്ഞ ശേഷം ഇതിന്റെ റിക്കറൻസ് വരാതിരിക്കാനും പൂർണ്ണമായിട്ട് മാറിപ്പോകാനുള്ള രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് നെക്സ്റ്റ് ഫേസിൽ പേഷ്യൻസ് നമ്മൾ ഹോമിയോപ്പതിയിൽ കൊടുക്കുക. അതുപോലെ ഫിസ്റ്റുല പലപ്പോഴും ആളുകളുടെ ഒരു ധാരണ ഇതൊരു സർജിക്കൽ ഡിസീസ് ആണെന്നുള്ളതാണ്. അങ്ങനെയല്ല, ഹോമിയോപ്പതിയിൽ ഇതിന് നല്ല മെഡിസിൻസ് പ്രതിപാദിക്കുന്നുണ്ട്, വളരെ നല്ല ഹൈ റിസൾട്ട്സ് ക്ലിനിക്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നാൽ ഫിസ്റ്റുലയ്ക്ക് ഹോമിയോപ്പതിയിൽ നല്ല മെഡിസിൻസ് ഉണ്ട്. അപ്പം ഹോമിയോപ്പതി എങ്ങനെയാണ് ഈ രോഗികളെ കാണുന്നത്, രോഗികളെ സമീപിക്കുന്നത്, മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്? ഹോമിയോപ്പതി ഒരു ഹോളിസ്റ്റിക് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ രോഗിയുടെ രോഗലക്ഷണങ്ങൾ, ശാരീരികവും മാനസികവുമായ എല്ലാ രോഗലക്ഷണങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് ആ രോഗിയുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മെഡിസിൻസ് കൊടുക്കുക, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല, ഒരു ശാശ്വതമായ പരിഹാരം ഹോമിയോപ്പതിയോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പം പൈൽസിന്റെ പെയിൻ കൂടുതലായിട്ട് വന്നു, അല്ലെങ്കിൽ പൈൽസ് കൊണ്ടുവരുന്ന ബ്ലീഡിംഗ് കൂടുതലായിട്ട് വന്നു, ഫിഷറിന്റെ പെയിൻ കൂടുതലായിട്ട് വന്നു, ഫിസ്റ്റുല പെയിൻ വളരെ ശക്തമായിട്ടുണ്ട്, ഇത് കുറയ്ക്കണം, അങ്ങനെ അക്യൂട്ട് സ്റ്റേജിൽ പോലും ഹോമിയോപ്പതിക് മെഡിസിൻസിന് നല്ല നല്ല ഓഫേഴ്സ് നൽകാനുണ്ട്.
1: പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയ്ക്കുള്ള ഹോമിയോ ചികിത്സാവിധികൾ ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.
3: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ അഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
4: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്ര യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹസൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ശരത്തും പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ, ശരത്തിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഖനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ട് പോകാനാണ് UDF ഗവൺമെന്റിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായിരിക്കുകയാണെന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മൊണോക്കോയിലെ പ്രിൻസ് ആൽബർട്ട് രണ്ടാമനെ സന്ദർശിച്ചു. ഇന്ത്യ മൊണോക്കോ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി ഗോയൽ സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. EPF ഓർഗനൈസേഷൻ കോഴിക്കോട് റീജിയണൽ ഓഫീസ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന ആനുകൂല്യ വിതരണം സംഘടിപ്പിക്കും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടിയെന്നും റീജിയണൽ കമ്മീഷണർ മുഹമ്മദ് മജാസ് അറിയിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ഈ മാസം 19 മുതൽ July 7 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ പയ്യന്നൂരിൽ എഴുത്തുകാരൻ അംബിക സുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായി KM സാബു മാത്യൂസ് ചുമതലയേറ്റു. മുൻപ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. കൊല്ലം പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ കാണാനെത്തിയയാൾ അക്രമാസക്തനായി. ഇൻസ്പെക്ടർ ജെ സന്തോഷ് കുമാറിന് പരിക്കേറ്റു. വാറൻ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ സുഹൃത്താണ് അക്രമം നടത്തിയത്. സ്വർണവില പവന് 200 രൂപ കുറഞ്ഞ് 1,10,800 രൂപയായി. 13,850 രൂപയാണ് ഗ്രാമിന്. ഫിഫ ലോകകപ്പിൽ രാവിലെ ഓസ്ട്രിയ ജോർദാനെ പരാജയപ്പെടുത്തി. 1-3 ഗോളിനാണ് ഓസ്ട്രിയയുടെ ജയം. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 2 മണിക്ക്.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി.
1: ആവേശം വാനോളമുയർത്തി ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമായിരിക്കുകയാണല്ലോ അല്ലേ ശ്രോതാക്കളെ? പച്ചപ്പുൽ മൈതാനങ്ങളിൽ കാൽപന്തുകൊണ്ട് വിസ്മയം തീർത്ത ഇതിഹാസങ്ങളുടെയും കോടിക്കണക്കിന് നെഞ്ചകങ്ങളിൽ ഒരേ താളത്തിൽ മിടിച്ച അവിസ്മരണീയ നിമിഷങ്ങളുടെയും കഥ പറയുന്ന ഫിഫ ലോകകപ്പ് പ്രത്യേക ഇതാ ഒരു ചോദ്യത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
2: സ്വാഗതം. ആദ്യം ശരിയുത്തരം അയക്കുന്ന 5 പേരുടെ പേരുകൾ നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
1: അതെ,
2: ശരിയുത്തരം അയക്കുമ്പോൾ പേരും സ്ഥലവും പ്രത്യേകം ടൈപ്പ് ചെയ്ത് അയക്കാൻ മറക്കരുത്. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ പറയണ്ടേ?
1: പറയാം.
2: 8281402305.
1: അതെ, അപ്പോൾ ഫുട്ബോൾ ലഹരിയിലേക്ക് മുഴുങ്ങാൻ നിങ്ങൾ ഒരുങ്ങിക്കോളൂ. നമുക്കറിയാം, ഇപ്പൊ രാവിലെ മെസ്സിയുടെ ഗോള്, ബ്രസീലിന്റെ തിരിച്ചുവരവ് ഒക്കെ പ്രതീക്ഷയോടെ ഓരോ സ്പന്ദനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രോതാക്കളാണ് നമ്മുടേത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് മൂർച്ച കൂട്ടി ഇതാ ഇന്നത്തെ നമ്മുടെ ഇതാ ഒരു ചോദ്യത്തെ ആദ്യത്തെ ചോദ്യം.
2: ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം അരങ്ങേറിയത് ചരിത്രപ്രസിദ്ധമായ ഒരു സ്റ്റേഡിയത്തിലാണ്. ലോകകപ്പ് ചരിത്രത്തിൽ 3 തവണ ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാകുന്ന ലോകത്തിലെ ആദ്യത്തെ സ്റ്റേഡിയം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഈ സ്റ്റേഡിയം ഏതാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ലോകകപ്പ് ചരിത്രത്തിൽ 3 തവണ ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാകുന്ന ലോകത്തെ ആദ്യത്തെ സ്റ്റേഡിയം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഈ സ്റ്റേഡിയം ഏതാണ്? സ്റ്റേഡിയത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരങ്ങൾ വേഗം അയച്ചോളൂ. അതുവരെ നമുക്കൊരു
2: ഗാനം കേൾക്കാം.

0: ഇതൊരു ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ 3 തവണ ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാകുന്ന ലോകത്തിലെ ആദ്യത്തെ സ്റ്റേഡിയം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഈ സ്റ്റേഡിയം ഏതാണ്?
1: അതെ, ഉത്തരം പറഞ്ഞോളൂ.
0: ശരി ഉത്തരം, മെക്സിക്കോ സിറ്റി സ്റ്റേഡിയം, എസ്റ്റാഡിയോ അസ്റ്റക്ക.
1: അതെ, മെക്സിക്കോ സിറ്റിയിലെ കൊയോവാക്കൻ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് എസ്റ്റാഡിയോ അസ്റ്റേക്ക. സ്പോൺസർഷിപ്പ് കരാറുകൾ പ്രകാരം ഇത് എസ്റ്റാഡിയോ ബെനോട്ടെ എന്നും ഫിഫ ലോകകപ്പിനായി മെക്സിക്കോ സിറ്റി സ്റ്റേഡിയം എന്നുമാണ് അറിയപ്പെടുന്നത്. പെലെ, മറഡോണ എന്നിവർ ലോകകപ്പ് കിരീടത്തിലേക്ക് പന്ത് തട്ടി കയറിയത് ഈ സ്റ്റേഡിയത്തിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്ത സ്റ്റേഡിയങ്ങളിലൊന്നായ ഇതിനെ ഫുട്ബോളിന്റെ ആരാധനാലയം അഥവാ ടെമ്പിൾ ഓർ കത്തീഡ്രൽ ഓഫ് ഫുട്ബോൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. 3 ഫിഫ ലോകകപ്പുകൾക്ക്, അതായത് 1970, 86, ഇപ്പൊ 2026 എന്നിവയ്ക്ക് വേദിയാകുന്ന ഏക സ്റ്റേഡിയമാണ് ഇത്. അപ്പോ ഈ ഉത്തരം കൃത്യമായി നമുക്ക് അയച്ചത് ഒരുപാട് ശ്രോതാക്കളുണ്ട്. അതിൽ തന്നെ ആദ്യത്തെ 5 പേരുടെ പേരുകൾ നമുക്ക് ഇവിടെ പറയാം.
0: വിഷ്ണു മഹേഷ് AS തൃപ്പാദപുരം,
1: ലീനാദേവി നാവായിക്കുളം,
0: ഷീല തൃക്കടവൂർ,
1: എലിസബത്ത് വെള്ളനാട്,
0: രുക്കു ഊരുട്ടമ്പലം.
1: അപ്പോ എല്ലാവരും അടുത്ത ചോദ്യത്തിനായി കാത്തിരിക്കുകയാവും അല്ലേ?
0: അതെ, നമ്മുടെ സ്റ്റേഡിയം ഇപ്പൊ 2026 ചരിത്രം കുറിക്കാനായി പോവുകയാണല്ലേ.
1: അതെ അതെ,
0: നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഇത്തവണത്തെ ഫുട്ബോൾ മാമാങ്കത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെ, ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ മാറ്റുരയ്ക്കുന്ന കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നീ 3 രാജ്യങ്ങൾ ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന ഈ 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് അല്ലേ?
1: അതെ അതെ, 2026 ജൂലൈ 19 അല്ലേ?
0: അതെ, ഈ ചരിത്ര ഫൈനൽ അന്നാണ്. അപ്പൊ ടീമുകളുടെ എണ്ണം 48 ഉയർന്നതോടെ ഇത്തവണ മത്സരങ്ങളുടെ എണ്ണത്തിലും വലിയ റെക്കോർഡാണ് വീണിരിക്കുന്നത് അല്ലേ?
1: അതെ,
0: 1 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഈ ലോകകപ്പിൽ ആകെ എത്ര മത്സരങ്ങളാണ് നടക്കുന്നത്? ഇതാണ് ചോദ്യം.
1: അപ്പോ ചോദ്യം ഇത്രയും നമ്മുടെ കാര്യങ്ങളൊക്കെ ആണ്. ഫിഫ ലോക പ്രത്യേക ഇതാ ഒരു ചോദ്യമാണല്ലോ. അപ്പൊ ശ്രോതാക്കൾക്ക് ലോകകപ്പിനെ കുറിച്ച് പറഞ്ഞു തരിക എന്നുള്ളൊരു ദൗത്യം കൂടി നമുക്കുണ്ട്.
0: തീർച്ചയായും.
1: അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ചോദ്യം അവസാനമാണ് ധന്യ പറഞ്ഞത്. ചോദ്യം ഇതാണ്, 2026 ഫിഫ ലോകകപ്പിൽ ആകെ എത്ര മത്സരങ്ങളാണ് നടക്കുന്നത്?
0: ശരി, ഉത്തരം വേഗത്തിൽ അയച്ചോളൂ. വാട്സപ്പ് നമ്പർ പറയാം, 8281 4203 05.

0: ഫിഫ ലോകകപ്പ് പ്രത്യേക ഇതാ ഒരു ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, 2026 ഫിഫ ലോകകപ്പിൽ ആകെ എത്ര മത്സരങ്ങളാണ് നടക്കുന്നത്?
1: അതെ,
0: ശരി ഉത്തരം എന്താണ്?
1: പറഞ്ഞോളൂ.
0: ഉത്തരം 104 മത്സരങ്ങൾ.
1: അതെ, ടൂർണമെന്റിന്റെ തുടക്കത്തിലുള്ള ഗ്രൂപ്പ് ഘട്ടത്തിൽ 72 മത്സരങ്ങൾ, തുടർന്ന് നോക്കൌട്ട് റൗണ്ടുകളിലേക്ക് കടക്കുമ്പോൾ റൗണ്ട് ഓഫിൽ 32 16 മത്സരങ്ങൾ, റൗണ്ട് ഓഫ് 16 8 മത്സരങ്ങൾ, ക്വാർട്ടർ ഫൈനലിൽ 4 മത്സരങ്ങൾ, സെമി ഫൈനലിൽ 2 മത്സരങ്ങളും, അവസാനമായി മൂന്നാം സ്ഥാനക്കാരെ നിശ്ചയിക്കുന്നതിനുള്ള ഒരു മത്സരവും ലോക കിരീടം ആര് നേടുമെന്ന് തീരുമാനിക്കുന്ന ഫൈനൽ മത്സരവും ഉൾപ്പെടെയാണ് ഈ 104 മത്സരങ്ങൾ. നേരത്തെ പഴയ പതിപ്പിലൊക്കെ ഇത് 64 മത്സരങ്ങളായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ 104 എന്നുള്ള ശരി ഉത്തരം തന്നെയാണ് അയച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 5 പേരെ നമുക്ക് നോക്കാം അല്ലേ?
0: അതെ. ആശ, അരുൺ രാജ്, കട്ടച്ചൽക്കുഴി,
1: വിമല തോമസ്, പൂഴനാട്,
0: ബെന്നി, വയനാട്,
1: ഉണ്ണി, പൗടിക്കോണം,
0: ജയപ്രകാശ്, മരുതൂർ.
1: അതെ,
0: ഇത്രയും ശ്രോതാക്കളാണ് ആദ്യം ശരിയുത്തരം അയച്ചത്. ഇനിയും ഇത്രയും ആവേശത്തോടെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കൂ. ഒരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
1: ഓക്കെ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് വൃത്തം.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ?
6: പോവാം.
5: ചോദ്യം ഇതാണ്, ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ എന്ന റെക്കോർഡ് നിലവിൽ ആരുടെ പേരിലാണ്?
6: ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ എന്ന റെക്കോർഡ് നിലവിൽ ആരുടെ പേരിലാണ്? എല്ലാവർക്കും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്.
5: ആരാധകരെല്ലാം കണ്ണും പൂട്ടി ഉത്തരം പറയും.
6: അതെ, അപ്പോ അവർക്ക് ആ ഒരു ഉത്തരങ്ങൾ അയക്കാനുള്ള സമയം നൽകിക്കൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം.
5: ശരി, ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281 4203 05.

0: ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ എന്ന റെക്കോർഡ് നിലവിൽ ആരുടെ പേരിലാണ് എന്നതായിരുന്നു ചോദ്യം.
1: അതെ,
0: ശരിയുത്തരം ഒത്തിരി പേര് അയച്ചിട്ടുണ്ടല്ലേ.
1: ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത പേരാണ്.
0: അതെ, ഉത്തരം ശരിയുത്തരം പറയട്ടെ.
1: പറയാം.
0: അർജന്റീന താരം ലയണൽ മെസ്സി.
1: അതെ, പ്രൊഫഷണൽ ഫുട്ബോൾ ചരിത്രത്തിൽ 46 ടീം ട്രോഫികളുമായി ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ താരവും ലയണൽ മെസ്സിയാണ്. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ, അതായത് 91 ഗോളുകൾ, ലാലിഗയിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ട, അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന റെക്കോർഡുകളിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഫിഫ ലോകകപ്പിലും കോപ്പ അമേരിക്കയിലും ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തം ഉള്ള കളിക്കാരനും മെസ്സിയാണ്. അപ്പോൾ മെസ്സി എന്നുള്ള കൃത്യമായ ഉത്തരം അയച്ച അനവധി ശ്രോതാക്കളിൽ നിന്നും ആദ്യത്തെ 5 പേര് നമുക്കിവിടെ ഉണ്ട്. അവരുടെ പേരുകൾ പറയാം.
0: അനന്യ ഡി ജോൺ മാവിലക്കടവ്,
1: അശ്വതി കണ്ണൻ കല്ലമ്പലം,
0: വൈഷ്ണവി നെടുമങ്ങാട്,
1: റംസ കഴക്കൂട്ടം,
0: സുധീഷ് റാവു മയ്യനാട്.
1: അതെ, അപ്പോൾ ഇവർക്കെല്ലാം അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകും മുമ്പ് ഒരു ഇടവേള അല്ലേ.
0: അതെ,
2: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ഡേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
3: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇതാ ഒരു ചോദ്യത്തിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ.
2: പോവാം.
1: നമുക്കെല്ലാം അറിയാം 1930 ഉറുഗ്വയിലാണ് ആദ്യ ലോകകപ്പ് നടന്നത്. ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഗോൾ നേടിയ ആ ഭാഗ്യവാൻ ആരാണ്?
2: അതെ, ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഗോൾ നേടിയ ഭാഗ്യവാന്റെ പേരാണ് നമ്മൾ ചോദിക്കുന്നത്. എത്രയും വേഗം ആ പേരയച്ചോളൂ.
1: ചരിത്രങ്ങൾ അയക്കുമ്പോൾ
2: പേരും സ്ഥലവും
1: ടൈപ്പ് ചെയ്ത് അയക്കാൻ മറക്കരുത്. നമ്പർ പറയാം, 8281 4203 05.

0: ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഗോൾ നേടിയ ആ ഭാഗ്യവാൻ ആരാണ് എന്നതായിരുന്നു ചോദ്യം. ശരി ഉത്തരം, ഫ്രാൻസിന്റെ ലൂസിയൻ ലോറന്റ്.
1: അതെ, 1930 ജൂലൈ 13 മെക്സിക്കോക്കെതിരെ നടന്ന മത്സരത്തിന്റെ 19th minute ഈ ചരിത്ര ഗോൾ പിറന്നത്. ഈ മത്സരത്തിൽ 1-4 ഫ്രാൻസ് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ലൂസിയൻ ലോറന്റ് എന്ന ശരിയുത്തരം അയച്ച ആദ്യത്തെ 5 നോക്കാം.
0: രാജശ്രീ എസ്, പ്രശാന്ത് നഗർ,
1: ദിവ്യ മുതുവിള,
0: വൈഷ്ണവി നെടുമങ്ങാട്,
1: മാളു ധനുവച്ചപുരം,
0: വൈഷ്ണവ് കെ വർക്കല. ഈ 5 ശ്രോതാക്കളാണ് ആദ്യം ശരിയുത്തരം അയച്ചത്. അപ്പോൾ അടുത്ത ചോദ്യം കേട്ടോളൂ, ശരിയുത്തരം വേഗത്തിൽ അയച്ചോളൂ. ചോദ്യം ചോദിക്കട്ടെ?
1: ചോദിച്ചോളൂ.
0: ഇതാ ഒരു ചോദ്യത്തിലെ 5 ചോദ്യം. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ രാജ്യം ഏതാണ്? എത്ര തവണ?
1: ചോദ്യം ഒരിക്കൽ കൂടി. ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ രാജ്യം ഏതാണ്? എത്ര തവണ? ഈ 2 ചോദ്യത്തിനും ഉത്തരം വേണം കേട്ടോ.
0: അതെ, രാജ്യവും എത്ര തവണ എന്നുള്ളതിനും ആൻസർ വേണം.
1: അത്രയ്ക്ക് നമ്മൾ സിമ്പിൾ ആക്കാനും പാടില്ലല്ലോ അല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പോ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നമ്മൾ അയക്കുന്നിടം വരെ ഒരു പാട്ട് കേൾക്കാം.

0: ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ രാജ്യം ഏതാണ്, എത്ര തവണ, ഇതായിരുന്നില്ലേ ചോദ്യം?
1: അതെ,
0: അത് മറ്റാരുമല്ല ബ്രസീലാണ്. ആകെ 5 തവണ അവർ കപ്പടിച്ചിട്ടുണ്ട്.
1: അതെ, അർജന്റീന എന്നൊക്കെ നമുക്ക് ഉത്തരം വന്നു, ആഗ്രഹമായിരിക്കാം, പക്ഷേ ബ്രസീലാണ് അല്ലേ?
0: അതെ അതെ.
1: 1958, 62, 70, 94, 2002 എന്നീ വർഷങ്ങളിലാണ് ബ്രസീൽ കിരീടം നേടിയത്. ഫിഫ പുരുഷ ലോകകപ്പ് ചരിത്രത്തിൽ 5 തവണയാണ് ഇവര് കിരീടം ചൂടിയത്. നമ്മൾ പറഞ്ഞ പോലെ 1930 ടൂർണമെന്റ് ആരംഭിച്ചത് മുതൽ ഇതുവരെ ആകെ 8 രാജ്യങ്ങൾ മാത്രമാണ് ഈ കിരീടം നേടിയിട്ടുള്ളത്. ബ്രസീൽ 5 തവണ, ജർമ്മനിയും 5 തവണ, അല്ല ജർമ്മനി 4 തവണ, 1954, 74, 90, 2014. ഇറ്റലി 4 തവണ, 1934, 38, 82, 2006 അല്ലെ. പിന്നെ അർജന്റീന 5 3 തവണ, 1978, 86, 2022 എന്നിവ. കൂടാതെ ഉറുഗ്വേ, ഫ്രാൻസ് 2 തവണ വീതവും, ഇംഗ്ലണ്ട്, സ്പെയിൻ എന്നിവ ഓരോ തവണയും ലോകകപ്പ് കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ചുരുക്കം ഇത്രേ ഉള്ളൂ, 5 തവണ ബ്രസീൽ കിരീടം നേടിയിട്ടുണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ 5 ശ്രോതാക്കളെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ശരി ഉത്തരം അയച്ച
0: കൃഷ്ണജി നമ്പൂതിരി, വെസ്ഫോർട്ട്;
1: രാധാകൃഷ്ണൻ എസ്, ഇടപഴഞ്ഞി;
0: പത്മ, സൗത്ത് പരവൂർ;
1: സുൽഫിയ സുധീർ, നെടുമങ്ങാട്;
0: നീതു ശ്രീകുമാർ, മലയങ്കീഴ്. ഈ 5 പേരാണല്ലേ ആദ്യമായിട്ട് ശരി ഉത്തരം അയച്ചത്. നമുക്ക് അടുത്ത 2026 ലോകകപ്പിന്റെ ആവേശങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇതാ ഒരു ചോദ്യം ഒരു ഇടവേളയ്ക്ക് ശേഷം തുടങ്ങിയാലോ?
1: ആയിക്കോട്ടെ,
0: ഇനി ഒരു ഇടവേള.
2: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
3: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല.
4: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല. വിളിക്കൂ 8590946200.
5: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
6: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
7: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇനി നമ്മൾ ഇതാ ഒരു ചോദ്യത്തിന്റെ 6-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ചോദിക്കട്ടെ?
1: ചോദിക്കാം.
0: ഒരു സിംഗിൾ

0: വേൾഡ് കപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുകൂട്ടിയ റെക്കോർഡ് ഒരു ഫ്രഞ്ച് താരത്തിന്റെ പേരിലാണ്. 1958 ലോകകപ്പിൽ 13 ഗോളുകൾ അടിച്ച ആ താരം ആരാണ്?
1: അതെ, ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. സിംഗിൾ വേൾഡ് കപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുകൂട്ടിയ റെക്കോർഡ് ഒരു ഫ്രഞ്ച് താരത്തിന്റെ പേരിലാണ്. 1958 ലോകകപ്പിൽ 13 ഗോളുകൾ അടിച്ച ആ താരത്തിന്റെ പേരാണ് ചോദ്യം.
0: നമ്മളൊരു ക്ലൂ കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രഞ്ച് താരമാണ് അല്ലേ?
1: അതെ അതെ, ഫ്രഞ്ച് താരം, സിംഗിൾ എഡിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോ ശരി ഉത്തരം പെട്ടെന്ന് അയച്ചോളൂ.
0: വാട്സപ്പ് നമ്പർ 8281 4203 05.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൌകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: നോർത്ത് ഈസ്റ്റ്
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഒരു സിംഗിൾ വേൾഡ് കപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുകൂട്ടിയ ഫ്രഞ്ച് താരം ആരാണെന്നതായിരുന്നു ചോദ്യം.
2: അതെ,
1: ശരി ഉത്തരം പറയട്ടെ. ഫ്രാൻസിന്റെ ജെസ് ഫോണ്ടെയ്ൻ.
2: 1958 സ്വീഡനിൽ നടന്ന ലോകകപ്പിൽ വെറും 6 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകളാണ് അദ്ദേഹം അടിച്ചത്. ഫുട്ബോൾ ചരിത്രത്തിൽ ഇത് തകർക്കാൻ ഏറ്റവും പ്രയാസമുള്ള റെക്കോർഡുകളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടിയ ഫോണ്ടെയ്ൻ്റെ ഈ മികച്ച പ്രകടനമാണ് 1958 ഫ്രാൻസിനെ ടൂർണമെന്റിൽ 3rd സ്ഥാനത്ത് എത്തിച്ചതും.
1: 6 മത്സരങ്ങളിൽ 13 ഗോൾ അല്ലേ, കൺസിസ്റ്റൻസി ഉള്ള കളി.
2: അതെ. അപ്പോ ഈ ഉത്തരം അയച്ച ആദ്യത്തെ 5 പേരെ നമുക്ക് നോക്കാം.
1: റോഷൻ ഫ്രാങ്ക്ലിൻ പാളയം,
2: സന്ധ്യ ലാലു തിരുവനന്തപുരം,
1: രതീഷ് കണിയാപുരം,
2: ശിവപ്രസാദ്. പക്ഷേ ശിവപ്രസാദ് സ്ഥലം വെച്ചിട്ടില്ല, നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട് സ്ഥലവും പേരും വെക്കണേ.
1: കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്, മലപ്പുറം. ഇത്രയും പേരാണ് ശരിയുത്തരം, ആദ്യം ശരിയുത്തരം അയച്ചത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം ഡീഗോ മറഡോണയെ കുറിച്ചാണ്.
2: എല്ലാരും കാത്തിരുന്നത് ഒരു ചോദ്യം, കാരണം ലോകകപ്പിൽ എനിക്ക് തോന്നുന്നു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേരാണ് മറഡോണയുടേത്. ചോദ്യം ചോദിക്കാം.
1: ഇതാ ഒരു ചോദ്യത്തിലെ 7th ചോദ്യം. 1986 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ 5 ഡിഫൻഡർമാരെയും ഗോൾ കീപ്പറെയും വെട്ടിച്ച് ഡീഗോ മറഡോണ നേടിയ ആ ഗോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്?
2: എനിക്കൊന്ന് ഫുട്ബോൾ പ്രേമികളോട് ഉറക്കത്തിൽ പോലും ചോദിച്ചാൽ
1: മാന്ത്രിക ഗോളിനെ കുറിച്ച്
2: ചോദ്യം ഉത്തരം പറയുന്ന ഒരു ചോദ്യമാണിത്. എന്നിരുന്നാലും ചോദ്യം ആവർത്തിക്കാം. 1986 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ 5 ഡിഫൻഡർമാരെയും ഗോൾ കീപ്പറെയും വെട്ടിച്ച് ഡീഗോ മറഡോണ നേടിയ ആ ഗോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്?
1: നമുക്ക് ശരിയുത്തരം അയക്കേണ്ട വാട്സപ്പ് നമ്പർ പറയാം. 8281 4204 05. വേഗത്തിൽ അയച്ചോളൂ. അതുവരെ ഈ പാട്ട് കേൾക്കാം.

0: 1986 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ 5 ഡിഫൻഡർമാരെയും ഗോൾ കീപ്പറെയും വെട്ടിച്ച് ഡീഗോ മർഡോണ നേടിയ ആ ഗോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നതായിരുന്നു ചോദ്യം.
1: അതെ,
0: ശരിയുത്തരം നൂറ്റാണ്ടിന്റെ ഗോൾ എന്നതാണ്.
1: ഗോൾ ഓഫ് ദ സെഞ്ചുറി. ആ മത്സരത്തിൽ മറഡോണ നേടിയ മറ്റൊരു ഗോളാണ് ദൈവത്തിന്റെ കൈ.
0: അങ്ങനെയും ഉത്തരങ്ങൾ വന്നിട്ടുണ്ടല്ലോ.
1: അതെ അതെ, കൂടുതൽ ഉത്തരങ്ങളും എനിക്ക് തോന്നുന്നു ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് ആ മത്സരത്തിൽ നേടിയ മറ്റൊരു ഗോളിന് അറിയപ്പെടുന്നതാണ്. അങ്ങനെ 1986 ജൂൺ 22 മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് വിജയിച്ച അർജന്റീന പിന്നീട് ആ ലോകകപ്പ് കിരീടവും സ്വന്തമാക്കി എന്നുള്ളതാണ് മറ്റൊരു ചരിത്രം. അപ്പോ ശരിയുത്തരം അയച്ച ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണ് ഈ ഉത്തരം അയച്ചത്. പക്ഷെ ഹാൻഡ് ഓഫ് ഗോഡ് മറ്റൊരു ഗോളായിരുന്നു. ഇതാണ് ഈ 4 ഹാൻഡ് ഓഫ് ഗോഡ് നടന്നതിന് ശേഷം, ശരിക്കും 4 മിനിറ്റിന് ശേഷമാണ് ഗോൾ ഓഫ് ദ സെഞ്ചുറി പിറക്കുന്നത്. അപ്പോ ശരിയുത്തരം അയച്ച ഗോൾ ഓഫ് ദ സെഞ്ചുറി എന്ന ശരിയുത്തരം അയച്ച 4 പേരെ മാത്രമാണ് നമുക്ക് ഇതുവരെ ലഭിച്ചത്. ആ 4 പേരെ നമുക്ക് പറയാം അല്ലേ.
0: ആതിര പുളിമാത്ത്,
1: നിഖിൽ പാളയം,
0: ജി ജി രതീഷ് ചിറക്കൽ കോവിൽ വിളാകം,
1: മാളു നെടിയങ്കോട്.
0: 4 പേരല്ലേ. ശരിയുത്തരം വേഗം അയച്ചോളൂ.
1: ഈ കൺഫ്യൂഷൻ എനിക്കൊന്ന് ശ്രോതാക്കൾക്ക് മാറിക്കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ചോദ്യത്തിലൂടെ. അപ്പോ നമുക്ക് നിങ്ങളുടെ പേരുകൾ ഇനി അടുത്ത ചോദ്യത്തിൽ വരാം. അതുകൊണ്ട് പിൻവാങ്ങേണ്ട, അടുത്ത ചോദ്യം കേട്ടോളൂ.
0: ഇതാ ഒരു ചോദ്യത്തിലെ അടുത്ത ചോദ്യം ഇതാ വരുന്നു. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലോകകപ്പ് കിരീടം നേടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് ആർക്കാണ്? ഒരു ക്ലൂ ഉണ്ട്, തന്റെ 17 വയസ്സിലാണ് ഈ താരം ലോകകപ്പ് നേടിയത്.
1: ചോദ്യം ആവർത്തിക്കാം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലോകകപ്പ് കിരീടം നേടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ഉത്തരങ്ങൾ വേഗം അയച്ചോളൂ.
0: നമ്പർ 8281-4203-05.

0: ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലോകകപ്പ് കിരീടം നേടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ശരി ഉത്തരം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ?
1: അതെ,
0: പെലെ.
1: ഫിഫ ലോകകപ്പ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ബ്രസീലിന്റെ ഇതിഹാസ താരം പെലെയാണ്.
0: ബ്രസീലിന്റെ കറുത്ത മുത്ത്.
1: അതെ, 1958 ബ്രസീൽ തങ്ങളുടെ ആദ്യത്തെ ലോകകപ്പ് കിരീടം സ്വന്തമാക്കുമ്പോൾ പെലെയ്ക്ക് വെറും 17 വയസ്സും 249 ദിവസവും മാത്രമായിരുന്നു പ്രായം. ആതിഥേയരായ സ്വീഡനെതിരെയുള്ള ഫൈനൽ മത്സരത്തിൽ പെലെ നേടിയ രണ്ട് നിർണായക ഗോളുകളാണ് ബ്രസീലിനെ ചരിത്രപരമായ ആ വിജയത്തിലേക്ക്
0: നയിച്ചതും.
1: നോക്കാം, ജോൺ ബിനോയ് പതിവ് പോലെ സ്ഥലം വെച്ചിട്ടില്ല. നമ്മൾ കുറച്ചു മുമ്പേയും പറഞ്ഞു അല്ലേ സ്ഥലം വെക്കണം എന്നുള്ളത്, അപ്പോൾ അത് ഇനിയും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു.
0: രജീഷ് കല്ലിയൂർ,
1: ശിവപ്രസാദ് പള്ളിപ്പുറം,
0: വിനയ് പ്രസാദ് പേട്ട,
1: മല്ലിക മുംബൈ,
0: ഈ അഞ്ചുപേരാണ് ആദ്യം ശരിയുത്തരം അയച്ചത്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ?
1: ഒരു പക്ഷേ അവസാനത്തെ ചോദ്യമാവാം അല്ലേ ഇന്നത്തെ പരിപാടിയുടെ.
0: ആ സമയം ഏതാണ്ട് പൂർത്തിയാവാറായി, 2 മണിവരെയാണ് പരിപാടിയുടെ സമയം. അപ്പൊ എല്ലാവരും സജീവമായി അടുത്ത ചോദ്യം അതിൽ പങ്കെടുക്കുക, ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. ഫുട്ബോൾ ആവേശം നെഞ്ചിലേറ്റുന്ന നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കായുള്ള ഇതാ ഒരു ചോദ്യത്തിന്റെ അടുത്ത ചോദ്യം ഇതാ വരുന്നു. ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്?
1: അതെ, ചോദ്യം ഒരിക്കൽ കൂടി, ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്?
0: ശരിയുത്തരം വേഗം 8281 4203 05 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ. അതുവരെ ഈ ഗാനം കേൾക്കാം.

0: ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ശരിയുത്തരം അത് മറ്റാരുമല്ല, നമ്മുടെ ദക്ഷിണ കൊറിയയാണ്.
1: അതെ, ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം എന്ന റെക്കോർഡ് ദക്ഷിണ കൊറിയയുടെ പേരിലാണ്. 2002 ജപ്പാനൊപ്പം സംയുക്തമായി ലോകകപ്പ് ആതിഥേയത്വം വഹിച്ചപ്പോൾ അവർ സെമി ഫൈനൽ വരെ എത്തി. അതേസമയം ലോകകപ്പിൽ പങ്കെടുത്ത ഏറ്റവും ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. 1938 ലോകകപ്പിൽ ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിലാണ് അവർ മത്സരിച്ചത്. അപ്പോൾ ഇപ്പോൾ ദക്ഷിണ കൊറിയ എന്ന ശരിയുത്തരം അയച്ച ആദ്യത്തെ അഞ്ചുപേരെ നമുക്ക് നോക്കാം.
0: നിഷ കാട്ടാക്കട,
1: രമ ആറ്റിങ്ങൽ,
0: അശോക് ശങ്കർ പാരിപ്പള്ളി,
1: ശ്രീറാം ചെറുനിയൂർ,
0: രാജീസ് കാഞ്ഞിരമ്പാറ.
1: അതെ, അപ്പോ ഇത്രയും നേരം നമ്മോടൊപ്പം ഈ ലോകകപ്പ് പ്രത്യേക ഇതാ ഒരു ചോദ്യത്തിൽ പങ്കെടുത്ത ഏവർക്കും നമ്മെ ശ്രവിച്ചവർക്കും ആകാശവാണിയുടെ നന്ദി.
0: അതെ, ഇതൊരു തുടക്കം മാത്രം, വരും ദിനങ്ങളിൽ വിസ്മയ പോരാട്ടങ്ങളാണല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്.
1: ഒരിക്കലും അടങ്ങുന്നില്ല.
0: അതെ, ലോകത്തെ ഒരൊറ്റ പന്തിലേക്ക് ചുരുക്കുന്ന ഫുട്ബോൾ മാന്ത്രികതയെ നമുക്ക് ഒന്നിച്ച് നെഞ്ചിലേറ്റാം. ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി എത്തിയ ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിൽ പങ്കെടുത്ത് ശരിയുത്തരം അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദിയും അഭിനന്ദനങ്ങളും. നിങ്ങളുടെ സജീവമായ പങ്കാളിത്തമാണ് ഈ പരിപാടിയുടെ ഊർജ്ജം. ഇന്ന് ഇതാ ഒരു ചോദ്യവുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റൂബി, ധന്യരാജ്.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ദേവസ്വം ബോർഡിലെ വിവാദ പ്ലീഡർ നിയമനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെറ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തിരുത്തിയിട്ടുണ്ടെന്നും പലരും നൽകിയ ശുപാർശയിലാണ് നിയമനം നടത്തിയതെന്നും വക്കീലർമാർ ആർക്കൊക്കെ ഹാജരാക്കുമെന്ന് നോക്കാനാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കെഎസ്ആർടിസി 3,200 കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ടെന്ന് മന്ത്രി സി പി ജോൺ. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയാണെന്നും ബജറ്റ് ടൂറിസം പദ്ധതിയും ഗ്രാമവണ്ടിയും തുടരുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പി എം ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, റോജി എം ജോൺ, പി സി വിഷ്ണുനാഥ്, എം ലിജു എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. പി എം ശ്രീ പദ്ധതിയിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ഒപ്പിട്ടെന്ന് മുഖ്യമന്ത്രി വി ഡി

സതീശന്റെ ആരോപണം തെറ്റെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട SSK ഫണ്ടാണ് LDF ഗവൺമെന്റ് വാങ്ങിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ നടപ്പായത് നീതിയാണെന്ന് ഷാഫി പറമ്പിൽ MP. സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത് CPIM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും സത്യം പുറത്തുവരാതിരിക്കാനാണ് പ്രതികളെ DYFI സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് ആരോപിച്ചു. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കഴിഞ്ഞ വെള്ളിയാഴ്ച വീണയോട് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുൻപ് വിദ്യാർത്ഥികളിൽ സമ്മർദ്ദമുണ്ടാക്കാനാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്ന് BJP വക്താവ് സുധാൻഷു ത്രിവേദി. പൂർണ്ണ സംവേദനക്ഷമതയോടെയും ജാഗ്രതയോടെയും പരീക്ഷ നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം പാർട്ടി ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗൽ കോംഗോ കിൻഷാസയെ നേരിടും. രാത്രി 10:30 മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 5 മണിക്ക്.

0: കുറ്റകൃത്യം എന്നത് മനഃപൂർവം ശാരീരികമായോ മാനസികമായോ ഉപദ്രവം, നാശനഷ്ടം അല്ലെങ്കിൽ സ്വത്തുനഷ്ടം എന്നിവയുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് നിയമവിരുദ്ധവുമാണ്. കുറ്റകൃത്യങ്ങൾ സമാധാനവും സുരക്ഷിതത്വവും ഇല്ലാതാക്കുകയും സമൂഹങ്ങൾക്കുള്ളിലെ വിശ്വാസം ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു.
1: കുറ്റകൃത്യങ്ങളുടെ നിർവചനത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.
2: കൃത്യങ്ങൾ രണ്ടു തരത്തിലാണ്. അറിഞ്ഞുകൊണ്ടും അറിയാതെയുമാണ് കൃത്യങ്ങൾ ചെയ്യുക. അത് ഒരാൾക്ക് വേദന ജനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ മരണം ഉറപ്പുവരുത്തണമെന്നൊരു ഉദ്ദേശത്തോട് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വസ്തുവകകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നതോ ആവുമ്പോൾ അത് കുറ്റകൃത്യമാവും. കുറ്റകൃത്യത്തിന് ഏറ്റവും പ്രധാനമായി ക്രിമിനൽ നിയമസംഹിത പറയുന്നത് മെൻസ്രിയ അല്ലെങ്കിൽ ഉദ്ദേശം എന്നാണ് കാര്യമാണ്. ക്രിമിനൽ ഉദ്ദേശം, വിത്ത് ആൻ ഇന്റൻഷൻ ടു ഡു സംതിങ് എന്ന് പറയുന്നത്. ഇന്റൻഷൻ മെൻസ്രിയ ഉണ്ടെങ്കിലാണ് അതൊരു കുറ്റകൃത്യമായി പരിഗണിക്കപ്പെടുക. ഒരാളെ ഉപദ്രവിക്കുക, ഒരടി കൊടുക്കുമ്പോൾ തന്നെ അത് വേദനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് എങ്കിൽ അത് ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. ഒരു വർഷം തടവോ 1000 രൂപ പിഴയോ ആണ് അതിന് പരമാവധി ശിക്ഷ. എന്നാൽ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. ഒരു ചെറിയ പൊറലേറ്റാൽ അതും കുറച്ചുകൂടി ഗൗരവമായ കുറ്റമാണ്. പിന്നെ ആ പരിക്ക് ഗുരുതരമാകുന്നെങ്കിലോ അത് ആയുധം ഉപയോഗിച്ച് ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ എന്ന കുറ്റമാകും. പരമാവധി 7 വർഷം വരെ തടവ് നൽകാവുന്ന ഒരു കുറ്റമാണിത്. പരിക്കേൽപ്പിച്ചത് വസ്തു തട്ടിപ്പറിക്കാനാണ് എങ്കിൽ കുറ്റത്തിന്റെ ഗൗരവം കൂടുകയും ചെയ്യും. അപ്പൊ കുറ്റകൃത്യങ്ങൾക്ക് സമാനമായ അതിന്റെ ഏറ്റവും വലിയ എക്സ്റ്റെന്റ് അനുസരിച്ച് അതിന് വ്യത്യാസങ്ങൾ വരും, അതിന്റെ ശിക്ഷയ്ക്കും വ്യത്യാസങ്ങൾ വരും. ഏറ്റവും പ്രധാനമായി പറയുന്നത് മെൻസ്രിയ അല്ലെങ്കിൽ ക്രിമിനൽ ഉദ്ദേശത്തോടുകൂടി ഒരാൾക്ക് വേദന ഏൽപ്പിക്കുകയോ വസ്തുവകകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ മാനഹാനി വരുത്തുകയോ മരണം ഉറപ്പാക്കുകയോ ചെയ്യുന്ന ഒരു കൃത്യത്തെയാണ് കുറ്റകൃത്യമെന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായ എലമെന്റ് എന്ന് പറയുന്നത് മെൻസ്രിയ എന്ന് പറയുന്നു. അപ്പൊ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതും ശിക്ഷാർഹമാകുന്നത് ഇനി പറയും പ്രകാരമാണ്. ഇപ്പൊ മനുഷ്യ ജീവിതത്തിൽ അപകടകരമായ

0: മറ്റിൽ അഥവാ മറ്റൊരാൾക്ക് പരിക്ക് പറ്റുന്ന മറ്റിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് അത് ദേഷ്യം ഉണ്ടാകണമെന്നില്ല. എന്നാൽ അതിന് ഒരു കുറ്റകൃത്യമായി പരിഗണിക്കുന്നതുകൊണ്ട് ഒരു കൊലപാതകം ചെയ്യുന്നത് സംബന്ധിച്ച് ചിലപ്പോ അതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന രീതിയിലും നിൽക്കുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ക്രിമിനൽ നിയമ സംഹിതയിൽ എങ്ങനെയാണ് വേർതിരിച്ചെടുക്കേണ്ടതിനെ പറ്റി പരാമർശവും ഈ കാര്യം ഇപ്പൊ ആത്മരക്ഷയ്ക്കായി ചെയ്യുന്ന ഒരു കാര്യം ഒരു കൃത്യം അത് കുറ്റകരമാകണമെന്നും നിർബന്ധമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറ്റകൃത്യമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിൽ ഒരു ധാരണ ഉണ്ടാക്കാവുന്നതാണ്.
1: കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങളിൽ പലപ്പോഴും ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസക്കുറവ്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം, സമപ്രായക്കാരുടെ സമ്മർദ്ദം, കുടുംബ തകർച്ച, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ സ്വാധീനം എന്നിവ ഉൾപ്പെടുന്നു. സാമൂഹിക അസമത്വങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.

കുറ്റകൃത്യത്തിന്റെ ആഘാതം ഇരയെ മാത്രമല്ല സമൂഹത്തെയും ഒന്നടങ്കം ബാധിക്കുന്ന ഒന്നാണ്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയായി മാറുകയും സാമ്പത്തിക വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്നു ഇത്. ഡിജിറ്റൽ യുഗത്തിൽ വ്യക്തികളെയും ബിസിനസ്സുകളെയും സർക്കാർ സംവിധാനങ്ങളെപ്പോലും ലക്ഷ്യം വച്ചുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഒരു പ്രധാന ഭീഷണിയായി ഉയർന്നു വന്നിട്ടുണ്ട്.

0: കമ്മ്യൂണിറ്റി പോലീസിംഗ് മെച്ചപ്പെടുത്തൽ, വേഗത്തിലുള്ള നീതി ഉറപ്പാക്കൽ, അവബോധം സൃഷ്ടിക്കൽ എന്നിവ പ്രതിരോധ നടപടികളിൽ ഉൾപ്പെടുന്നു. കുറ്റകൃത്യ നിരക്ക് കുറയ്ക്കുന്നതിൽ വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, കുറ്റവാളികളുടെ പുനരധിവാസം എന്നിവ പ്രധാന പങ്കുവഹിക്കുന്നു. സിസിടിവി നിരീക്ഷണം, സൈബർ നിരീക്ഷണം, ഫോറൻസിക് പുരോഗതി തുടങ്ങിയ സാങ്കേതിക ഇടപെടലുകളും ആധുനിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ നിർണായകമാണ്. ആത്യന്തികമായി കുറ്റകൃത്യങ്ങൾ ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമല്ല, ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും സർക്കാരുകളുടെയും കൂട്ടായ ശ്രമത്തിന് മാത്രമേ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുത്താനാവൂ.
1: സാർ, ഗോമസ്തരകൻ സാറല്ലേ?
2: അതെ, അതെ കുട്ടി, ആരാ? മനസ്സിലായില്ലല്ലോ.
1: സാർ, ഞാൻ ശാലിനി, ഡൽഹിയിൽ സാറിന്റെ വിദ്യാർത്ഥിനിയായിരുന്നു. എന്നെ ഓർമ്മയില്ലേ സാറിന്? സാറെന്നെ ക്രിമിനോളജി പഠിപ്പിച്ചിട്ടുണ്ട്.
2: ഓ, ആ ശരി കുട്ടി, ഓർമ്മ അത്രയ്ക്ക് ശരിയാവുന്നില്ല. എത്ര കുട്ടികളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നു. അധിക ദിവസങ്ങളിലും മൂന്നും നാലും വിദ്യാർത്ഥികൾ വിളിക്കും. ചില കുട്ടികളെ മനസ്സിലാവും, ചിലരെ മനസ്സിലാവില്ല. 10-65 വയസ്സായില്ലേ? ആ, അത് പോകട്ടെ. ശാലിനി എന്താ ഈ യൂണിവേഴ്സിറ്റിയിൽ?
1: സാർ, ഞാൻ ക്രിമിനോളജിയിൽ റിസർച്ച് ചെയ്യുന്നത് ഈ യൂണിവേഴ്സിറ്റിയിലാണ്.
2: ഓഹോ, നല്ല കാര്യം. എന്താ ഗവേഷണ വിഷയം?
1: സാർ, ഓരോ ദിവസം ചെല്ലുംതോറും നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയല്ലേ?
2: അതെ അതെ.
1: ഈ കുറ്റകൃത്യങ്ങളുടെയൊക്കെ കാരണങ്ങളാണ് എന്റെ റിസർച്ച് സബ്ജക്ട്.
2: ആ, നല്ല സബ്ജക്റ്റാണ് ശാലിനി സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ വിഷയം കുറച്ച് സങ്കീർണവുമാണ്.
1: അതെ സാർ, അറിയാം.
2: എന്തായാലും ശാലിനി ഇവിടെ ഇരിക്കൂ, നമുക്കല്പം സംസാരിക്കാം. എന്റെ പഴയ ഒരു സുഹൃത്ത് ഈ ക്യാമ്പസിലുണ്ട്, അവനെ കാണാൻ വേണ്ടിയാ ഞാനിവിടെ വന്നത്. അവന്റെ ഫോൺ കോൾ വരുന്നതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം.
1: ശരി സാർ, വളരെ സന്തോഷം. താങ്ക് യു.
2: ശാലിനി, നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ?
1: അതെ.
2: എത്ര കുട്ടികളാണ് നമ്മുടെ ഖനികളിലും മറ്റു വിഷമം നിറഞ്ഞ തൊഴിലിടങ്ങളിലും വളരെ ബുദ്ധിമുട്ടനുഭവിച്ച് ജോലി ചെയ്യുന്നത്?
1: അതെ സാർ, എങ്ങനെയാണെന്നറിയില്ല ഈ കുട്ടികളൊക്കെ ഇത്രയും ദുരിതപൂർണമായ തൊഴിലിടങ്ങളിൽ എത്തിപ്പെടുന്നത്. അതിന് വ്യക്തമായ കാരണമുണ്ടാവുമല്ലോ അല്ലേ സാർ?
2: തീർച്ചയായും, വളരെ സുപ്രധാനമായ ഒരു കാരണം അതിനുണ്ടല്ലോ. കുട്ടികൾക്ക് മാതൃകയോ വഴികാട്ടികളോ ആവേണ്ട മാതാപിതാക്കൾ അവർക്ക് മുന്നിൽ വെച്ച് കടുത്ത പ്രശ്നങ്ങൾക്കും അക്രമങ്ങൾക്കും തയ്യാറാകുന്നത് മാനസികാരോഗ്യമുള്ള ഒരു തലമുറയുടെ വളർച്ചയ്ക്ക് തടസ്സമാവുന്നുണ്ടല്ലോ.
1: അതാണ് സാർ, ശരിയാണ്. മാത്രമല്ല, തകരുന്ന കുടുംബങ്ങളും കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാത്തതുമൊക്കെ കുട്ടികളെ ബാലവേലയിലേക്ക് തള്ളിവിടുന്നു അല്ലേ?
2: ആ അതെ, ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് 1986. 2016 ഈ നിയമത്തിന് ഒരു ഭേദഗതി നിലവിൽ വന്നു. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകണമെന്ന് ഈ ആക്ടിൽ വ്യവസ്ഥയുണ്ട്. ഈ അടുത്ത കാലത്ത് പുറത്തുവന്ന ഒരു സർവേ ചാനി വായിച്ചിട്ടുണ്ടോ? ഏകദേശം 160 മില്യൺ കുട്ടികൾ ലോകത്താകമാനം ബാലവേല ചെയ്യുന്നു എന്നും അതിൽ തന്നെ 79 മില്യൺ കുട്ടികൾ അപകടകരമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ആ സർവേ.
1: അതെ സാർ, ഞാനത് വായിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായും ദാരിദ്ര്യവും വിദ്യാഭ്യാസമില്ലായ്മയും ദൂരീകരിച്ചാൽ തന്നെ ബാലവേല നമുക്ക് നിർമാർജനം ചെയ്യാനാകും അല്ലേ സാർ?
2: ഷുവർ, അതാണ് ഇതിനുള്ള പരിഹാരം. അതിനുവേണ്ടി പരിശ്രമിക്കാം.

അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം സുസ്ഥിര വികസന ലക്ഷ്യം 8-7 പ്രകാരം ബാലവേല അവസാനിപ്പിക്കുക എന്ന 2025 ലക്ഷ്യം കൈവരിക്കാൻ ലോകം പാടുപെടുമ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്.

0: ബാലവേലയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടം യഥാർത്ഥ മാറ്റം സാധ്യമാണെന്ന് തെളിയിക്കുന്നതാണ്. ശക്തമായ നിയമ നടപടി, സാമൂഹിക പിന്തുണ, പിക്കറ്റ് തന്ത്രം എന്നിവയിലൂടെ രാജ്യം ആഗോളതലത്തിൽ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ്.
1: ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് അഗ്നിപ്രകാശ്. നഗരത്തിൽ വൻ സൈബർ തട്ടിപ്പ്, 7 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തവനൂർ സ്വദേശിയായ വീട്ടുടമയ്ക്ക് 30 തവണകളായി നഷ്ടമായത് 32.97 ലക്ഷം രൂപ.
2: ശാലിനി, ഈ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? നഗരത്തിൽ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല. വിദ്യാസമ്പന്നരായ ആളുകളാണ് കൂടുതലും ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയരാകുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരവും കൗതുകകരവും.

0: സൈബർ ഇടങ്ങളിലെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് കേരള പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം എസ് പി അങ്കിത് അശോക്.
1: സാമ്പത്തിക തട്ടിപ്പുകൾ, ഫിനാൻഷ്യൽ ഫ്രോഡുകൾ നടക്കുന്നത് മോസ്റ്റ്ലി നമ്മുടെ ഡേറ്റ നമ്മൾ പുറത്തേക്ക് എവിടെയെങ്കിലും കൊടുത്തിരിക്കുന്നത് യൂസ് ചെയ്തിട്ട് ആ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുക, ആ അക്കൗണ്ടുകൾ യൂസ് ചെയ്യുക, അതിനകത്ത് നിന്ന് പണമിടപാടുകൾ നടത്തുക ഒന്ന്. രണ്ടാമത്തത് നമുക്ക് ഒ ടി പി എടുത്തിട്ട് അവർ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യിക്കുക. രണ്ടാമത്തത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ളൊരു ഒരു ലാഭമോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ ഒക്കെ കിട്ടുമോ എന്ന് പറഞ്ഞ് നമ്മളെ മോഹിപ്പിച്ച് അതിനകത്തേക്ക് പൈസ തട്ടിച്ചുകൊണ്ട് പോകും. ഇപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് കാറ്റഗറിയാണ് ഒരു ജനറൽ ആയിട്ട് നോക്കുന്നത്. ഇതിനകത്തെല്ലാം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസ് ഓഫ് അർജൻസി എപ്പോഴും ഈ ഫ്രോഡ്സ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലായിപ്പോഴും, ഇപ്പം നിങ്ങളെ കറണ്ട് കട്ട് ചെയ്യും, ഇപ്പം ബാങ്ക് ഉദ്യോഗസ്ഥർ ഇത് അടച്ചു വയ്ക്കും. ആ സെൻസ് ഓഫ് അർജൻസിയിൽ, ആ പേടിയിലാണ് ഈ പൊതുജനങ്ങളെ കൊണ്ട് ആൾക്കാരെ, വിക്ടിംസിനെ കൊണ്ട് ഇവര് പൈസ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നതും ക്രെഡൻഷ്യൽസ് എല്ലാം കൈമാറ്റം ചെയ്യുന്നതും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു കാര്യം വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഫ്രോഡുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1930 എന്ന് പറയുന്ന ഒരു ഹെൽപ്പ്

0: നമ്പറുണ്ട്. 1930യിലേക്ക് ജനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് പറയാം. ഫോൺ നമ്പർ ആയിക്കോട്ടെ, ലിങ്ക് വഴിയായിട്ടുള്ള ഫിനാൻഷ്യൽ സ്കാം ആയിക്കോട്ടെ, ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് ആ ഫോൺ നമ്പേഴ്സ് ഡിസ്കണക്ട് ചെയ്യാനും ആ ലിങ്കുകൾ ടേക്ക് ഡൗൺ ചെയ്യാനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനുമുള്ള നടപടിക്രമങ്ങളുണ്ട്. അത് കേരള പോലീസും സൈബർ ഡിവിഷനും ചെയ്തു വരുന്നുണ്ട്.
1: സാർ, എന്താണ് ഈ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നതിന് പിന്നിലെ കാരണം? അത് തീർച്ചയായും മനുഷ്യന്റെ പണത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹം തന്നെയല്ലേ സാർ?
2: എന്താ സംശയം? മനുഷ്യന്റെ അത്യാഗ്രഹം തന്നെ, അധ്വാനിക്കാതെ പണം സമ്പാദിക്കാനുള്ള അത്യാഗ്രഹം തന്നെ. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതി വഴിയാണ് ഇവർക്കെല്ലാം പണം നഷ്ടപ്പെട്ടത്. നിരവധി തവണകളായി അക്കൗണ്ട് വഴിയാണ് ഇവർ പണം നൽകിയത്. ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് വിരുദ്ധന്മാർ പണം കവർന്നത്.
1: എന്തൊരു കഷ്ടം തന്നെയാണ്! എത്ര കണ്ടാലും കൊണ്ടാലും ഇവരൊന്നും പഠിക്കുന്നില്ലല്ലോ സാർ.
2: അതെ ശാലിനി, മനുഷ്യനല്ലേ, അവന്റെ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. 16-ാം നൂറ്റാണ്ടിൽ ഭക്തകവി പൂന്താനം രചിച്ച ജ്ഞാനപാന ഇപ്പോഴും പ്രസക്തമായി നിലനിൽക്കുകയല്ലേ ഇവിടെ. 10 കിട്ടുകിൽ 100 മതിയെന്നും 100,000 സഹസ്രം മതിയെന്നും. അമിത ലാഭത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ആഗ്രഹം നിലച്ചാൽ മാത്രമേ ഇത്തരം സൈബർ തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ.

0: സർ, ചായ കഴിക്കില്ലേ?
1: യെസ്, പറഞ്ഞോളൂ.
0: ചേട്ടാ, രണ്ട് ചായ. സർ, ഒരു സംശയം. ഈ ഫിഷിംഗ് എന്ന വാക്ക് എന്താണത്?
1: ആ, അത് പറയാം. വെറും ഫിഷിംഗ് അല്ല, ഫിഷിംഗ് ഇന്റർനെറ്റ് എന്നാണ് ആ വാക്ക്. വ്യാജ ഇമെയിലുകൾ, സന്ദേശങ്ങൾ എന്നിവ വഴി സെൻസിറ്റീവ് വിവരങ്ങൾ, ഉദാഹരണത്തിന് പാസ്വേഡ്, ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവയെല്ലാം തട്ടിയെടുക്കുന്നതിനെയാണ് ഫിഷിംഗ് ഇന്റർനെറ്റ് എന്നർത്ഥമാക്കുന്നത്. കൂടാതെ ഫേക്ക് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ആപ്പുകൾ വഴി പ്രതികൾ പണം കവരുന്നു. അതിനുവേണ്ടി ഫേക്ക് ഷോപ്പിംഗ് സൈറ്റുകൾ ഉണ്ടാക്കുന്നു.
0: ഇവരുടെ മറ്റൊരു രീതി വ്യാജ പ്രൊഫൈലുകൾ വഴി വിശ്വാസം നേടിയ ശേഷം വ്യക്തിഗത വിവരങ്ങളും പാസ്വേഡുകളും ചോർത്തുകയാണ് അല്ലേ സർ? ഇത്തരത്തിൽ ഇരയാക്കപ്പെടാതിരിക്കാൻ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് സർ?
1: ആ, അത് പറയാം. ഒന്നാമത്തെ കാര്യം, OTP, ബാങ്ക് ഡീറ്റെയിൽസ്, പാസ്വേഡ് എന്നിവ മറ്റൊരാളുമായി പങ്കുവയ്ക്കാതിരിക്കുക എന്നതാണ്. രണ്ടാമത്തെ മുൻകരുതൽ, പൊതു വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന അവസരത്തിൽ ധനകാര്യ ഇടപാടുകൾ ഒഴിവാക്കുക എന്നതാണ്. കൂടാതെ അനധികൃത ആപ്ലിക്കേഷനുകളും വ്യാജ ലിങ്കുകളും ഒഴിവാക്കുക എന്നതും പ്രധാനപ്പെട്ട മുൻകരുതലാണ്.
0: സർ, ചില സമയങ്ങളിൽ അബദ്ധവശാൽ നമ്മൾ ഈ സൈബർ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പ്രാഥമികമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്?
1: ആ, ഇങ്ങനെ തട്ടിപ്പിന് ഇരയാവുന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് 1930 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് സഹായം ആവശ്യപ്പെടുക എന്നതാണ്. രണ്ടാമതായി, ബാങ്കിനെ വിവരമറിയിച്ച് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്യുക എന്നതാണ്. കൂടാതെ cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ പരാതി നൽകുകയും ചെയ്യുക.
2: മൊബൈൽ ഫോൺ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം? കേരള പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP അങ്കിത് അശോകിന്റെ വാക്കുകളിലേക്ക്.
3: അപ്പോ ഒരു അക്കൗണ്ട് നമ്പർ ബ്രേക്ക് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു ID ബ്രേക്ക് ചെയ്യണമെങ്കിലോ, ഫ്രോഡ്സ്റ്റേഴ്സും സ്കാംസ്റ്റേഴ്സും ആദ്യം നമ്മുടെ ഈ പുറത്തേക്ക് കൊടുത്ത പേഴ്സണൽ ഇൻഫർമേഷൻ തന്നെ ഉപയോഗിച്ച് സോഫ്റ്റ്വെയറിലിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം അത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. പാസ്വേഡിന്റെ കാര്യത്തിൽ ഒട്ടും പ്രെഡിക്റ്റബിൾ ആയിരിക്കരുത്. അതായത് എന്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് പാസ്വേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് കൊടുക്കുന്ന ആ ഇൻഫർമേഷൻ കാരണം എല്ലാവർക്കും കൊടുക്കാൻ പറ്റും അത്. സോ ഒട്ടും പ്രെഡിക്റ്റബിൾ ആയിരിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ടുള്ള ആൽഫാന്യൂമറിക്ക് മാത്രമല്ലാതെ സ്പെഷ്യൽ കേസസും അതുമെല്ലാം ഉപയോഗിച്ച് തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യണം. പിന്നെ ഇത് ചില ആൾക്കാർ ഇപ്പം

0: ആപ്പുകളുടെയും ടെക്നോളജിയുടെയും പ്ലാറ്റ്ഫോമുകളുടെയും ഒരു അതിപ്രസരമായതുകൊണ്ട് നമുക്ക് തന്നെ ചിലപ്പം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതുകൊണ്ട് ആൾക്കാർ പലപ്പോഴും സിമ്പിൾ പാസ്വേഡ്സ് എല്ലാ പ്ലാറ്റ്ഫോമിലും ഒന്ന് തന്നെ ഉപയോഗിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ ബാങ്കിൽ ലോഗിൻ ചെയ്തു, ഒരു മാസം കഴിഞ്ഞ് ലോഗിൻ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചാൽ മതി, ടു ഫാക്ടർ ഒതന്റിക്കേഷൻ വെച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വഴിയായി മാറും.
1: ഹലോ മൂർത്തി, ഞാൻ നിന്റെ ക്യാമ്പസിൽ തന്നെയുണ്ട്. ഇതാ ഇവിടെ ഈ മെയ് ഫ്ലവറിന്റെ അരികിൽ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് വരുമല്ലോ. ഓക്കെ ഓക്കെ, ശരി. അപ്പോ ശാലിനി, നിന്നെ കണ്ടതുകൊണ്ട് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എന്റെ സുഹൃത്താണ് വിളിച്ചത്. ഇതാ എന്റെ വിസിറ്റിംഗ് കാർഡ്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളൂ.
2: ഓക്കെ സർ, താങ്ക് യു സോ മച്ച്.
1: ഓക്കെ,
2: സാറിനെ എന്തായാലും കണ്ടതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ശരി സാർ, ബൈ.
1: ഓക്കെ ബൈ.
3: സൈബർ സുരക്ഷ നിങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എല്ലായ്പ്പോഴും ശക്തമായ പാസ്വേഡുകളും OTPകളോ ബാങ്ക് വിശദാംശങ്ങളോ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കിടരുത്. ഔദ്യോഗിക ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഡൌൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഏറ്റവും പ്രധാനമായി നിങ്ങൾ തട്ടിപ്പ് നേരിടുകയാണെങ്കിൽ പരിഭ്രാന്തരാകരുത്. 1930 എന്ന നമ്പറിൽ ഉടൻ ഡയൽ ചെയ്യുക. ഓർമ്മിക്കുക, പെട്ടെന്നുള്ള നടപടി നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത പണം സുരക്ഷിതമാക്കാൻ സഹായിക്കും. ഡിജിറ്റൽ ലോകം അവസരങ്ങളാൽ നിറഞ്ഞതാണ്. എന്നാൽ രാത്രിയിൽ നമ്മൾ വാതിലുകൾ പൂട്ടുന്നത് പോലെ നമ്മുടെ ഓൺലൈൻ ജീവിതവും സുരക്ഷിതമാക്കണം. സൈബർ കുറ്റകൃത്യം വ്യക്തികൾക്കെതിരായ ഒരു കുറ്റകൃത്യം മാത്രമല്ല, ഇത് നമ്മുടെ ഡിജിറ്റൽ ഭാവിയിലുള്ള വിശ്വാസത്തിനെതിരായ ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് നമുക്ക് ജാഗ്രത പാലിക്കാം, അവബോധമുള്ളവരായിരിക്കാം. ഇന്റർനെറ്റിനെ എല്ലാവർക്കും സുരക്ഷിതമായ ഇടമാക്കി മാറ്റാം. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നിരക്ഷരതയും പോലെയുള്ള സാമൂഹിക സാമ്പത്തിക സമ്മർദ്ദങ്ങൾ പല കുറ്റകൃത്യങ്ങൾക്കും കാരണമാകുന്നു. പ്രത്യേകിച്ച് അവികസിത ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ പാൻഡമിക്കിനു ശേഷമുള്ള ഡിജിറ്റൽ പരിവർത്തനം ഡിജിറ്റൽ നിരക്ഷരരായ ഇരകളെ ലക്ഷ്യം വച്ചുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കി. ഐഡന്റിറ്റി മോഷണം, സാമ്പത്തിക തട്ടിപ്പ്, വ്യാജ അറസ്റ്റുകൾ എന്നിവ ഉൾപ്പെടുന്ന തട്ടിപ്പുകൾക്കായി സംഘടിത കുറ്റകൃത്യ സൂചിക ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. പ്രധാന തീരുമാനങ്ങളും നയപരമായ പരിഗണനകളും സൈബർ ഫോറൻസിക് ശേഷി വർദ്ധിപ്പിക്കൽ, കൃത്രിമ

സമൂഹവും കുറ്റകൃത്യങ്ങളും ചിത്രീകരണം സമാപിക്കുന്നു. രചന ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ. ശബ്ദസാന്നിധ്യം കുരിപ്പുഴ സജീവ്, സെവിൽ ജിഹാൻ, എൻ ജെ ജോഷിലാൽ, ജയലക്ഷ്മി. നിർവഹണ സഹായം സുനിത ആനന്ദ്.

0: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
1: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946321, മറ്റൊരു നമ്പർ 9495946321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദാദാ സാഹിബ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രം പാടിയത് യൂസഫലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: ഇങ്ങനെ ഒരു നിലാപക്ഷി ഈ ചിത്രത്തിനുവേണ്ടി യൂസഫലി കേച്ചേരി രചിച്ച് യേശുദാസ് പാടിയത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: യൂസഫലി കേച്ചരുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. ചിത്രപാടിയത് ചിത്രം ജോക്കർ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിൽ ആദ്യം രാജ കയ്യവച്ച എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: തിരപ്പുക്കളിൽ അടുത്ത ഗാനം SP ബാലസുബ്രഹ്മണ്യം പാടിയത്, ചിത്രം അമ്മൻ കോവിൽ കിഴക്കാലേ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ തിരയിപ്പുക്കൾ സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 3 മണി. സഞ്ചാരി.
1: സഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ എല്ലാരും? ഭാഷയെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഭാഷയുടെ വികാസ പരിണാമങ്ങളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ ഇപ്പൊ തന്നെ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോരാം. കോട്ടയം നാട്ടകത്തുള്ള അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിലേക്ക്.

0: ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞുതരാൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ മുൻ സെക്രട്ടറി അജിത് കെ ശ്രീധർ സാർ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. സാർ, ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
1: സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി സർക്കാരിന്റെ തന്നെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഇങ്ങനൊരു അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിർമ്മിക്കാൻ ആശയം ഉടലെടുത്തത് 2020 ഫെബ്രുവരി മാസത്തിലാണ്. അതിന് കാരണമായത് അക്ഷരം നഗരിയാണ് കോട്ടയം. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും എല്ലാം വളർച്ചയുടെ കാതലായ മലയാളം അച്ചടിയുടെ ആരംഭം കോട്ടയത്താണ്. മലയാള ലിപികൾ ഇപ്പം നമ്മൾക്ക് കാണുന്ന തരത്തിലുള്ള അച്ചടിയിലെ സാങ്കേതിക വിദ്യയിലേക്ക് കടന്നത് കോട്ടയത്താണ്. അക്ഷരനഗരി എന്ന പേര് കോട്ടയത്തിനുണ്ട്. അതുകൊണ്ട് കോട്ടയത്ത് ഭാഷയുമായി ബന്ധപ്പെട്ടും സാഹിത്യവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ, ആദ്യത്തെ കോളേജ്, പ്രധാനപ്പെട്ട മലയാളത്തിലെ പഴയ രണ്ട് പത്രങ്ങള്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, നിരവധി പബ്ലിഷിക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഭാഷയുമായി ബന്ധപ്പെട്ട് അപൂർവമായ ഒരു മ്യൂസിയം കോട്ടയത്ത് നിർമ്മിക്കണമെന്ന് സംസ്ഥാന സർക്കാരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഏറ്റെടുക്കണമെന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രി അതുപോലെ മുഖ്യമന്ത്രി സംഘത്തോട് നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം ചുമതല ഏറ്റെടുത്തത്. നമ്മുടെ ഭാഷയുടെ വളർച്ച, അതെങ്ങനെ നമ്മള് സംവേദനത്തിന് വേണ്ടി വാമൊഴിയായിരുന്നു എങ്ങനെ വരമൊഴിയിലേക്ക് കൊണ്ടുവന്നു, നമ്മളുടെ മലയാള ലിപി എങ്ങനെ വികസിച്ചു വന്നു എന്നതും, നമ്മുടെ ഭാഷ എങ്ങനെ വികസിച്ചു വന്നു എന്നതുമാണ്, അച്ചടിയിലേക്ക് എങ്ങനെ പരിവർത്തനപ്പെട്ടു എന്നും, അത് എങ്ങനെ ആധുനികമായ രീതിയിൽ ഇപ്പം യൂണിക്കോഡിലേക്ക് എങ്ങനെ നമ്മുടെ ഭാഷ ഉപയോഗിക്കുന്ന തരത്തിൽ ക്ഷമതയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതുമാണ് ഈ മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നത്. അതോടൊപ്പം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഈ മ്യൂസിയം നിർമ്മാണം ഏറ്റെടുത്ത സംഘത്തിന്റെ ചരിത്രം ഇവിടെ ഒരു ഗ്യാലറിയിൽ വിവരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 2, 3, 4 എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിലൂടെ ശേഷിക്കുകയാണ്. അത് ഉടനെ തന്നെ പൂർത്തിയാക്കാൻ, ഒരു വർഷത്തിനകം പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആ ഘട്ടങ്ങളിൽ പൂർത്തിയാകുമ്പോൾ ലോകത്തെ ഭാഷകളിൽ 48 ഭാഷകൾ, പ്രാചീന ഭാഷകളുടെ ലിപികൾ എങ്ങനെ വളർന്നു വന്നുവെന്നും, മലയാളത്തിന്റെ സാഹിത്യം, കവിതാ സാഹിത്യം, ഗദ്യസാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നിവ എങ്ങനെയാണ് വളർന്നു വന്നതെന്നും ഒക്കെ രേഖപ്പെടുത്തുന്ന 8 ഗ്യാലറികൾ ഇനി വരാനുണ്ട്. അതോടൊപ്പം നമ്മുടെ ഗോത്രഭാഷകൾ, ഇപ്പം കേരളത്തിലെ 36 ഗോത്രഭാഷകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെ ഗോത്രഭാഷകളെ കൂടെ അടയാളപ്പെടുത്തുക എന്നുള്ളതും കൂടെ ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ 22 ദ്രാവിഡ ഭാഷകളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഇതെല്ലാം വരുംകാലത്ത് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനൊരു ഗുണകരമാകുന്ന ഒരു ലൈബ്രറി, അതുപോലെ ഒരു റിസർച്ച് സെന്റർ, ഇതെല്ലാം ഈ പ്രോജക്ടിന്റെ ഭാഗമാണ്. ഇതെല്ലാം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ഭാഷയ്ക്ക് ഇങ്ങനൊരു മ്യൂസിയം.
0: ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചത്, ഇവിടെ മറ്റ് മ്യൂസിയങ്ങളിൽ വ്യത്യസ്തമായിട്ട് കാഴ്ച പരിമിതിയുള്ളവർക്ക് ബ്രെയിലി ലിപിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ചിട്ട് വീഡിയോ ഡ്യൂറേഷൻ ആണെങ്കിലും നോക്കിയാൽ ഒരു 30 സെക്കൻഡ് അങ്ങനെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിലാണ്. അങ്ങനെയുള്ള ഒരു ആശയം അത് ഇവിടെ ഉണ്ടായത്. അങ്ങനെയൊരു
1: ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വസ്തുവാണ് ഭാഷ. ഞങ്ങൾ നിരവധി മ്യൂസിയങ്ങളെ, അതുപോലെ തന്നെ ഇത് ഞങ്ങൾ മുൻഗാമികൾ നടത്തിയിരിക്കുന്ന പല പ്രവർത്തനങ്ങൾ കണ്ടെങ്കിലും എങ്ങനെയാണ് ഇത് മ്യൂസിയമൈസ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു വലിയ ചോദ്യം അല്ലെ ഒരു പ്രഹേളിക ഉണ്ടായിരുന്നത്. ഞങ്ങൾ പരിഹരിച്ചത് ആധുനിക സാങ്കേതിക വിദ്യയിൽ കൂടി ഇത് പ്രദർശിപ്പിക്കാം എന്നുള്ള ഒരു കണ്ടെത്തലോടുകൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ബോർഡുകൾ, അതുപോലെ തന്നെ വീഡിയോസ്, അതുപോലെ തന്നെ 3D ആനിമേഷൻ പിക്ചറുകൾ, അതായത് നമ്മളെ സാധാരണ മ്യൂസിയങ്ങളിൽ ടാഞ്ചിബിളായ മ്യൂസിയങ്ങളാണെങ്കിൽ ഇത് ഇൻടാഞ്ചിബിൾ വസ്തുക്കളെ മുമ്പോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഭാഷ ഉണ്ടായതെന്നുള്ളതിന് ശാസ്ത്രം പറയുന്നത് FOXP2 ജീനിന്റെ ഒരു മ്യൂട്ടേഷൻ ആണ് പറയുന്നത്. അതുകൊണ്ട് 27 ലക്ഷം വർഷം മുമ്പ് തുടങ്ങുന്ന ആ ഒരു വലിയ പ്രവർത്തനമാണ് പറയുന്നത്. അത് നമ്മൾ ഒരു വീഡിയോ ആനിമേഷനിൽ കൂടിയാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ അത് ഭാഷ എങ്ങനെ മ്യൂസിയമൈസ് ചെയ്യുന്നുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഇതിന്റെ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നുള്ളത്. അത് കേരളത്തിലെ മ്യൂസിയങ്ങൾ, ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഈ കേരളത്തിലെ മ്യൂസിയങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഈ മ്യൂസിയം നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ മ്യൂസിയം നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരത്തെയും, വരുന്ന ആളെ തന്നെ അയാളുടെ ഭാഷയും അയാളുടെ സംസ്കാരത്തെയും ഇവിടെ അയാൾ തന്നെ അനുഭവിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ

0: നമ്മളോടൊപ്പം ഈ മ്യൂസിയത്തിന്റെ വിശദമായ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള രതീഷ് സി ഉണ്ട്. നമസ്കാരം.
1: നമസ്കാരം.
0: തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ അക്ഷരം മ്യൂസിയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്?
1: കോട്ടയത്തേക്ക് എത്തുന്നതിന് 4.5 കിലോമീറ്റർ മുമ്പായിട്ടാണ് അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതായത് കോട്ടയം KSRTC നിന്ന് നാട്ടകം അക്ഷര മ്യൂസിയത്തിലേക്ക് ഏകദേശം 4.5 കിലോമീറ്റർ ആണ് ദൂരം. ചങ്ങനാശ്ശേരി കോട്ടയം റോഡ് സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്ന് നോക്കി കാണാൻ പറ്റുന്ന രൂപത്തിലാണ് മ്യൂസിയം നിൽക്കുന്നത്.
0: നമ്മൾ ഈ മ്യൂസിയത്തിലെത്തി അത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എൻട്രൻസിന്റെ കൗണ്ടർ ഉണ്ട്. എത്ര ഫീ ആണ് നമുക്ക് ഇവിടെ ഇതിൽ അകത്തേക്ക് കയറാൻ വേണ്ടി ഈടാക്കുന്നതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം.
1: അക്ഷര മ്യൂസിയത്തിൽ പൊതുവെ ചെറിയ രീതിയിലുള്ള ഒരു ഫീസാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതിൽ മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയും എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് കുട്ടികൾ വരുന്ന സമയത്ത് 20-ൽ കൂടുതൽ കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് ആ 30 രൂപയിൽ നിന്ന് 20% കൂടെ കിഴിവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് 200 രൂപയും അതുപോലെ വിദേശികളായ കുട്ടികൾക്ക് 100 രൂപയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്.
0: അപ്പൊ നമുക്ക് അകത്തോട്ട് പോയാലോ.
1: ആദ്യം തന്നെ നമ്മളൊരു കഥ പറയുന്ന പോലെയാണ് മ്യൂസിയത്തിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് മനുഷ്യ ഭാഷ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും മനുഷ്യന് ഭാഷ സംസാരിക്കാനുള്ള ശേഷി ഏത് ഘട്ടത്തിലാണ് കൈവരുന്നത് എന്നുള്ള ഒരു തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് മ്യൂസിയത്തിലേക്ക് കയറുന്നത്. പൊതുവെ നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചു വരുന്ന പോലെ മനുഷ്യപരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ ആസ്ട്രലോപിത്തേക്കസിൽ നിന്നും ഹോമോ സാപ്പിയൻസ് വരെയുള്ള ഒരു ഘട്ടമുണ്ട്. ഹാബിലീസ്, ഇറക്ടസ്, നിയാൻഡർതാൽസ് ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് മനുഷ്യന് ഭാഷ സംസാരിക്കാനുള്ള ശേഷി കൈവരുന്നത്. മനുഷ്യന്റെ ബ്രെയിൻ ഡെവലപ്മെന്റും വോക്കൽ കോഡ് ഡെവലപ്മെന്റും ഒക്കെ സാധ്യമാവുന്നത് ഈ ഘട്ടത്തിലാണ്. അത് പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യന്റെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അധ്വാനം എന്നുള്ളൊരു ഘടകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഭാഷയുടെ രൂപീകരണത്തിൽ നമ്മൾ ഉള്ളടക്കം ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ FOXP2 ജീൻ എന്നുള്ള ഒരു ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുകയും അത് ആ മ്യൂട്ടേഷൻ ഭാഷാ ജീനായിട്ടുള്ള FOXP2 മ്യൂട്ടേഷൻ പ്രധാനമായും സംസാരശേഷി മനുഷ്യരിൽ കൈവന്ന് ചേരാൻ ഘടകമായി തീരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മനുഷ്യഭാഷയുടെ ഉൽപ്പത്തിയിൽ നിന്നാണ് നമ്മൾ തുടക്കം കയറി വരുന്നത്. അങ്ങനെ അതിന്റെ ഒരു 360 വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുന്നു.
0: ഇനി അപ്പൊ നമുക്ക് ആദ്യത്തെ ഗാലറിയിലേക്ക് പോവാം അല്ലേ.
1: ആദ്യത്തെ ഗാലറി വരുന്നത് ഈ കണ്ടന്റിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഓറൽ ട്രഡീഷനിൽ നിന്ന് എങ്ങനെയാണ് റിട്ടേൺ ട്രഡീഷൻ ആരംഭിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഒമ്മൊഴിയിൽ നിന്ന് വരയിലേക്ക് എന്നുള്ളതാണ് ആ ഗാലറിയുടെ പേര് കൊടുത്തിരിക്കുന്നത്. എഴുത്തിന്റെ ഒരു പ്രാരംഭഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പൊതുവെ പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചു പോരുന്നത് ചിത്രലിപികളെ കുറിച്ചാണെങ്കിൽ ഈ മ്യൂസിയത്തിനകത്ത് ഒന്നും കൂടെ പിറകിലേക്ക് പോയിക്കൊണ്ട് റോക്കാട്ട് അല്ലെങ്കിൽ ചിത്രകല ഗുഹാചിത്രങ്ങൾ എന്ന രൂപത്തിൽ അവിടുന്ന് മുതൽ ഒരു ഏകദേശം 40 വർഷങ്ങൾ മുമ്പ് മുതലുള്ള ഒരു ചരിത്രത്തെയാണ് ഒന്നാം ഗാലറിയിൽ അടയാളപ്പെടുത്തുന്നത്. പ്രധാനമായും ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത് പിക്ടോഗ്രാഫ്, പെട്രോഗ്ലിഫ്, ജിയോഗ്ലിഫ് എന്ന രൂപത്തിലൊക്കെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും പ്രാധാന്യമേറിയതും പഴക്കമേറിയതുമായിട്ടുള്ള ഗുഹാചിത്രമാണ് ഷോവിയിലെ. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഗുഹാചിത്ര കല നമുക്ക് കാണാൻ സാധിക്കുന്നത് മധ്യപ്രദേശിലെ ഭിംബേഡ്കയിലാണ്. ഭിംബേഡ്കയിൽ ലോകത്തുള്ള മറ്റു ഗുഹാചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു കൂട്ടം ക്രൌഡ് ഹണ്ടിങ് നടത്തുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് ഭിംബേഡ്കയിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. പിന്നീട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ പ്രധാനമായിട്ട് പിക്ടോഗ്രാഫ് ഉള്ളത് ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ്. പിന്നെ ലോകത്തെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹാചിത്രമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ. എടക്കൽ ഗുഹാചിത്രം പിക്ടോഗ്രാഫിക് എൻഗ്രേവിങ്സ് അല്ല അതിനകത്ത്, അത് കൊത്തുവരകളാണ്. മറയൂരിലത് ചിത്രങ്ങളാണെങ്കിൽ എടക്കലത് കൊത്തുചിത്രങ്ങളാണ്. ആ രൂപത്തിൽ അതിനൊരു വ്യത്യാസവും അതൊക്കെ നമ്മൾ ഒന്നാം ഗാലറിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലൊക്കെ സമയത്ത് അവിടെ ഏറ്റുകൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രമുണ്ട്. അത് ചെങ്കൽപ്പാറയില് കാളയുടെ രൂപത്തിലുള്ള ഒരു ചിത്രമാണ്. മനുഷ്യ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് വരുന്നത് ചിത്രലിപികളാണ്. ചിത്രലിപികൾ നമുക്കറിയാം ലോകത്തെ പ്രധാനപ്പെട്ട കുനിഫോം, ഹീറോഗ്ലിഫിക്സ്, ഇൻഡസ്, ചൈനീസ് ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്.

0: ഇനി അപ്പൊ അടുത്ത ഗാലറിയിലേക്ക് പോവാല്ലേ. ഈ ഗാലറിയുടെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പേരിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു.
1: രണ്ടാമത്തത് വരയിൽ നിന്ന് എഴുത്തിലേക്ക് എന്നുള്ളതാണ് രണ്ടാമത്തെ ഗാലറി. രണ്ടാമത്തെ ഗാലറി പൊതുവെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ലിപികളുടെ ഒരു ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യൻ ലിപികളുടെയൊക്കെ ഒരു മാതാവ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് ബ്രാഹ്മി ലിപിയാണ്. അത് 3rd BC നമ്മുടെ അശോക പീരിയഡിൽ രൂപപ്പെട്ട് വരുന്ന ബ്രാഹ്മി ലിപി. ആ ബ്രാഹ്മി ലിപിയിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മുടെ മലയാളം വരെയുള്ള ലിപികളുടെ ഒരു അടയാളപ്പെടുത്തലാണ് രണ്ടാം ഗാലറി ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ലിപി വായനയുടെ ചരിത്രം എന്നുള്ള രൂപത്തിൽ ഒരു ഡിജിറ്റൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഓരോ ലിപികളും വായിച്ചെടുത്തത് എന്നുള്ളതിന്റെ ചരിത്രം കൂടെ ഉൾപ്പെടുത്തുന്ന രൂപത്തിലുള്ളതാണ്. ബ്രാഹ്മി ലിപിയുടെ ഒപ്പം തന്നെ രൂപപ്പെടുന്ന ഒരു കണ്ടെടുക്കപ്പെട്ട ഒരു ലിപിയാണ് ഖരോഷ്ടി ലിപി. ഖരോഷ്ടി ലിപിയും ബ്രാഹ്മി ലിപിയും ഏകദേശം ഒരേ നൂറ്റാണ്ടിൽ വരുന്നതാണ്. പക്ഷെ ഖരോഷ്ടി ലിപി പിന്നീട് ഉപയോഗിക്കാതാവുകയും ബ്രാഹ്മി ലിപി തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാഹ്മി ലിപിക്ക് ഉദാഹരണമായിട്ട് ലുംബിനി സ്തംഭം ലിഖിതത്തിന്റെ ഒരു മോഡല് മ്യൂസിയത്തിനകത്ത് റെപ്ലിക്ക നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബട്ടിപ്രോലു ലിഖിതം, അതുപോലെ നിലമ്പൂർ എഴുത്തുകല്ല് തുടങ്ങിയ ലിഖിതങ്ങളുടെയൊക്കെ മോഡല് റെപ്ലിക്കകൾ ഗാലറിക്കകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇന്നത്തെ പാകിസ്ഥാനിലാണ് ഷബാസ്ഗഡി ലിഖിതം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ബ്രാഹ്മി ലിപികളുടെ ഡെവലപ്മെന്റ് രണ്ടായി തിരിക്കാം. ഒന്ന് തെക്കൻ ഭാഗത്ത് വികസിച്ചു വന്നതെന്നും വടക്കൻ ഭാഗത്ത് വികസിച്ചു വന്നതെന്നും. നമുക്കറിയാം നോർത്തേൺ ഇന്ത്യയിൽ

0: വടിയോല കോലെഴുത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചെമ്പ് ഫലകം, അത് ഗാലറിക്കകത്ത് റെപ്ലിക്ക രൂപത്തിൽ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ എഴുത്ത് പ്രതലങ്ങളും എഴുത്തു ഉപകരണങ്ങളും, അത് അതിന്റെ ഒറിജിനൽ സഹിതം പാപ്പിറസും ഭോജ്യപത്രയും നാരായവും താളിയവലയും എല്ലാം അതിന്റെ ഒറിജിനൽ സഹിതം ഗാലറിക്കകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അക്ഷര മ്യൂസിയത്തിന്റെ മൂന്നാമത്തെ ഗാലറി എഴുത്തിൽ നിന്ന് അച്ചടിയിലേക്ക് എന്നുള്ളതാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആധുനികതയുടെ ഒരു കടന്നുവരവിന് ശേഷം അച്ചടി സാങ്കേതിക വിദ്യ എങ്ങനെയാണ് നമ്മുടെ എഴുത്തിലും ലിപികളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ആ ഗാലറി. ലോകത്തുള്ള പ്രധാനപ്പെട്ട അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്ന ഗാലറി. അപ്പൊ അതൊക്കെ മലയാളം അച്ചടിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മലയാളം അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ട കൃതി എന്നുള്ള നിലക്ക് ആംസ്റ്റർഡാമിൽ അച്ചടിച്ച ഹോർത്തസ് മലബാറിക്കാസിന്റെ ഒരു റെപ്ലിക്ക ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളം അക്ഷരം പൂർണ്ണമായി ഒരു ഗ്രന്ഥത്തിൽ ആദ്യമായി അടിച്ചു വരുന്നത് സംക്ഷേപ യഥാർത്ഥം എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ്. ആ പുസ്തകത്തിന്റെ റെപ്ലിക്ക ഇവിടെ കാണാൻ കഴിയും. പിന്നീട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ 1824 ബെഞ്ചൻ ബേലിയുടെ നേതൃത്വത്തിൽ ആണ് മലയാളം അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന് പറയുന്ന പുസ്തകം ബെഞ്ചമിൻ ബെയ്ലി CMS പ്രസ്സിൽ വെച്ച് അച്ചടിക്കുന്നുണ്ട്. അതൊരു ചരിത്രമാണ്, അത് മലയാളം അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിന്റെ റെപ്ലിക്കയും നമുക്ക് ഈ ഗാലറിക്കകത്ത് കാണാൻ കഴിയും. പിന്നീട് വരുന്നത് കേരളത്തിലെ അച്ചടിശാലകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രമാണ്. കേരളത്തിൽ 1500 മുതൽ അച്ചടിശാലകൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഡോക്ട്രിന ക്രിസ്റ്റം എന്ന് പറയുന്ന കേരളത്തിൽ ആദ്യമായി തമിഴ് ഭാഷയിൽ അച്ചടിക്കപ്പെട്ട പുസ്തകം, അത് 1500 അച്ചടിക്കപ്പെടുന്നത്. ആ പുസ്തകം കൊല്ലത്ത് ഒരു അച്ചടിശാലയിലാണ് അച്ചടിക്കുന്നത്. അങ്ങനെ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് നമുക്ക് 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് വരെയുള്ള അച്ചടിശാലകളുടെ ഒരു ബൃഹത് ചരിത്രമാണ് അതിനകത്ത് പറയുന്നത്. പിന്നീട് പ്രസാധനം എന്നുള്ള ഒരു ടൈറ്റിലിനകത്ത് പുസ്തക പ്രസാധന ചരിത്രവും പാഠപുസ്തകങ്ങളുടെ ചരിത്രവും പത്രമാസികകളുടെ ചരിത്രവും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നീട് കാലിഗ്രഫിയുടെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. പിന്നെ കവർ ഡിസൈനിങ്ങിന്റെ ചരിത്രം, ലിപി പരിഷ്കരണത്തിന്റെ ചരിത്രം, അതോടൊപ്പം തന്നെ യുണീകോഡിന്റെ ചരിത്രം. ഇത്രയും ആണ് മൂന്നാം ഗാലറിയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാവുന്നത്. അതിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ചരിത്രം, കേരളത്തിലെ സാക്ഷരതാ പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകള്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എല്ലാം സാക്ഷരതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർണറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആനിമേഷൻ വീഡിയോയും ഇവിടെ നമുക്ക് കാണാനാവും. പിന്നീട് വരുന്ന സമയത്ത് നമ്മൾ മലയാളമല്ല മലയാളങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കോർണറിലേക്കാണ് പോകുന്നത്. അവിടെ വ്യത്യസ്ത വരമൊഴി മലയാളങ്ങൾ, ശാസന ഭാഷ, അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷകൾ, പിന്നീട് വരുമ്പോൾ ഗോത്രഭാഷകൾ, ഈ രൂപത്തിലാണ് അടയാളപ്പെടുത്തി പോകുന്നത്. കേരളത്തിലുള്ള 36 ഗോത്രഭാഷകളെയും വീഡിയോ ഓഡിയോ സഹിതം നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും.
1: ഈ നാലാമത്തെ ഗാലറിയുടെ പ്രത്യേകത എന്താണ്?
0: നാലാമത്തെ ഗാലറിയെ സംബന്ധിച്ച് അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഒരു ചരിത്രം എന്നുള്ള നിലക്കാണ് അടയാളപ്പെടുത്തുന്നത്. അച്ചടിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. അത് സഹകരണ മേഖലയിലെ എഴുത്ത് കൂട്ടായ്മ എന്നുള്ള രൂപത്തിൽ ലോകത്തെവിടെയും കാണാത്ത രൂപത്തിലൊരു സംവിധാനം കേരളത്തിൽ രൂപപ്പെടുകയാണ് 1945. അതിൽ ഇപ്പൊ കേരളത്തിൽ നിന്നറിയപ്പെടുന്ന പഴയകാല സാഹിത്യകാരന്മാരൊക്കെ ഉൾപ്പെടുന്ന ഒരു സാഹിത്യശാഖയാണ്. അതിന്റെ ഒരു ചരിത്രം എന്നുള്ള രൂപത്തിൽ, അതായത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു കാലത്തെ മലയാള സാഹിത്യത്തിന്റെ ചരിത്രം കൂടിയാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ ശബ്ദശേഖരം, എഴുത്തുകൾ, അതുപോലെ തന്നെ ഒപ്പ്, ആ രൂപത്തിൽ എല്ലാം ആ ഗാലറിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും.
2: ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വേൾഡ് മാപ്പാണുള്ളത്. ഇതിൽ ഇപ്പം നമ്മളൊരു രാജ്യം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സുഡാൻ, അപ്പൊ നോക്കിയാൽ അവിടുത്തെ ഭാഷ അറിയാം. അല്ലെങ്കിൽ ഇപ്പോ ഇന്തോനേഷ്യ ആണ് സെലക്ട് ചെയ്യുന്നത്, അവിടുത്തെ ഭാഷ അറിയാം അല്ലെ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഭാഷ പഠിക്കാൻ പറ്റും അല്ലെ.
0: അതെ അതെ, ഇപ്പൊ ഭാഷയൊക്കെ സംബന്ധിച്ച് പഠിക്കുന്ന ഗവേഷകർക്കൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഓരോ ഭാഷകളുടെയും വിവരങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത രൂപത്തിൽ ഇവിടെ ഉൾച്ചേർത്തിട്ടുണ്ട്. ലോകഭാഷ ഗാലറി എന്നുള്ള രൂപത്തിൽ വരുന്ന ഓരോരുത്തർക്കും കണ്ട് ടച്ച് ചെയ്ത് ഓരോ രാജ്യങ്ങളിലെ ഭാഷകളും അതിന്റെ വിവരങ്ങളും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്.
1: ഈ മ്യൂസിയത്തിന് മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണുള്ളത്?
0: അക്ഷയ മ്യൂസിയത്തിന്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് തിയേറ്റർ ഹോളോഗ്രാം സംവിധാനമാണ്. അതിനകത്ത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 60 സീറ്റ് തിയേറ്റർ ഒരുക്കുകയും അതിനകത്ത് അക്ഷയ മ്യൂസിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളുടെ ഡോക്യുമെന്ററി ശേഖരം തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഒരു ഹോളോഗ്രാം സംവിധാനമുണ്ട്. അതിനകത്ത് സാഹിത്യകാരന്മാര് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരവരുടെ കഥകൾ പറയുന്ന രൂപത്തിലുള്ള ഹോളോഗ്രാം

0: സംവിധാനവും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്.
1: എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ഈ തിയേറ്ററിൽ?
0: തിയേറ്ററിൽ നിലവിൽ 60 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. അതുപോലെ തന്നെ പുതിയ കാല മ്യൂസിയങ്ങളുടെ ഒരു സങ്കല്പം, മ്യൂസിയോളജി സങ്കല്പം എന്ന് പറയുന്നത് മ്യൂസിയം കെട്ടിടത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ കെട്ടിടത്തിന് പുറത്തേക്ക് കൂടി മ്യൂസിയത്തെ വിപുലീകരിക്കുക എന്ന് പറയുന്ന പുതിയൊരാശയം കൂടെ അക്ഷര മ്യൂസിയം സാധ്യമാക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, അക്ഷര മ്യൂസിയത്തിന്റെ മുറ്റത്ത് പ്രധാനമായിട്ടും ലോകത്തുള്ള പ്രധാന സ്ക്രൈബ്സ് എന്ന് പറയും എഴുത്തുകാർ, ഈജിപ്തിലെയും മെസപ്പൊട്ടോമിയയിലൊക്കെ എഴുത്തുകാരുടെ ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത്, കർണാടക പോലുള്ള സ്ഥലങ്ങളിലെ ക്ഷേത്ര ചുവരുകളിലൊക്കെ ഇത്തരത്തിലുള്ള എഴുത്തുകാരെ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ കൂടുതലും സ്ത്രീകളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ അതിനകത്തുണ്ട്. കേരളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് വയനാട് വെച്ച് എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ശില്പത്തെയാണ്. അതിന്റെ മാതൃക കൂടെ ഇവിടെയുണ്ട്.
1: പിന്നെ ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത എല്ലാ ഇടങ്ങളിലും പോലെ കാഫറ്റേരിയ സൗകര്യമുണ്ട്. ഡിസേബിൾ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു മ്യൂസിയം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും, ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിക്കും ഇവിടെ വരുന്നത് ഒരുപാട് ഉപകാരപ്രദമാണ്. മറ്റൊരു കാര്യം നമ്മുടെ ഈ സഞ്ചാരി ടീമിന് തോന്നിയത്, ഇതിന്റെ പിന്നിലൊരു വളരെയധികം ഒരു കഠിനാധ്വാനമുണ്ട്. കാരണം ഇതിലെ ഈ ഡേറ്റ വെരിഫൈ ചെയ്യുന്നതിലും, അല്ലെങ്കിൽ ആ അത്രത്തോളം സമയവും എടുത്ത് ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ടീം അംഗങ്ങൾ, അവരെ കുറിച്ചൊന്ന് പറയാം.
0: കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചരിത്ര മേഖലയിൽ ഇടപെടുന്ന ഡോക്ടർ എം ആർ രാഘവ വാര്യർ, ഡോക്ടർ കേശം വെളുത്താട്ട്, ഡോക്ടർ രാജൻ കുരിക്കൽ, അതുപോലെ തന്നെ ഡോക്ടർ രാജു കെ നാരായണൻ, ഡോക്ടർ പി ശിവദാസൻ, ഡോക്ടർ ബാബു ചെറിയാൻ, ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയ ഒട്ടനവധി ആളുകളെ നമ്മൾ സന്ദർശിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും വെരിഫൈ ചെയ്യുകയും ചെയ്തിട്ടാണ് മ്യൂസിയം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്.
1: പല ഗാലറി ഇനി പുതിയതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഗാലറി തന്നെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കുന്ന ഒരാൾക്കാണെങ്കിലും കുറച്ചധികം സമയം എടുത്ത് മനസ്സിലാക്കാനുള്ളതുണ്ട്. എല്ലാവിധ ആശംസകളും.

0: ഇത്രയും കേട്ടപ്പോ നിങ്ങൾക്കും തോന്നിയില്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്? അപ്പൊ തീർച്ചയായിട്ടും അച്ഛനമ്മമാരെയും കൂട്ടി ഈ ഒരു മ്യൂസിയത്തിലേക്ക് ഒരു യാത്ര പോവാം അല്ലേ?
1: ടീം സഞ്ചാരി സെവിൽ ജിഹാൻ, റൂബി ബാബു, സന്ധ്യ വേറ്റിനാട്.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvmpm@gmail.com.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളമെത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
3: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
5: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
4: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
7: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
8: ഇറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആദ്യ ഡിജിറ്റൽ സെൻസസ്. സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655631. മറ്റൊരു നമ്പർ 9495956321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയാണ് ആസ്മ. ഈ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ആസ്മ എങ്ങനെ നമ്മൾ കാണണം, അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ നമുക്ക് ആസ്മ എന്നുള്ള രോഗം വരാതിരിക്കാം, ഇതിനെപ്പറ്റിയൊക്കെയാണ്. അതിൽ എന്താണ് ആസ്മയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ആസ്മ എന്നുള്ള രോഗം കുട്ടികളുടെ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ശ്വാസനാളത്തിൽ നീര് ഉണ്ടാകുന്നു, അതായത് എഡീമ എന്ന് പറയും. ഈ നീരുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള മസിൽസ്, സ്മൂത്ത് മസിൽസ് ആണത്, ഈ മസിൽസ് ചുരുങ്ങുന്നു. അപ്പോൾ നീരുണ്ടാകുന്നു, മാത്രമല്ല ശ്വാസനാളം ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ചുരുങ്ങുന്നത് കൊണ്ട് ശ്വാസനാളത്തിന്റെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ശ്വാസനാളം നീരടിക്കുന്നു, ശ്വാസനാളം ചുരുങ്ങുന്നു, ഇതുകൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അതായത് ശ്വാസം വിടാനുള്ള പ്രയാസമാണ് ആസ്മയിൽ ആദ്യം ഉണ്ടാകുന്നത്. ഇത് കാലക്രമേണ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്വാസം വിടാനും ശ്വാസം എടുക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ടായി ആസ്മ മാറുന്നുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും പല രീതിയിലാണ് ഈ ശ്വാസം മുട്ടൽ പുറത്ത് കാണുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, 5 വയസ്സിന് താഴെ, 5 വയസ്സിന് മുകളിൽ, 12 വയസ്സിന് മുകളിൽ എന്നുള്ള രീതിയിൽ. ഇതിൽ 5 വയസ്സിന് താഴെ കൂടുതലായിട്ട് കുട്ടികളിൽ കാണുന്നത് അണുബാധയോടൊപ്പമുള്ള ആസ്മയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസനാളത്തിന് ഉണ്ടാകുന്ന ഒരു അണുബാധ വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളത്തിൽ നീര് വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളം ചുരുങ്ങുകയും ശ്വാസം മുട്ടലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫെക്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ശ്വാസം മുട്ടൽ വരുന്നത്. ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സിന് ശേഷമാണെങ്കിലോ അത് പലപ്പോഴും അലർജൻസ് കൊണ്ടായിരിക്കും. അതായത് പൂമ്പൊടി, പൂമ്പാറ്റ, ഹൗസ് ഡസ്റ്റ്, ചിലപ്പം പാറ്റയുടെ തന്നെ പൊടി, അല്ലെങ്കിൽ പാറ്റ ഗുളിക, ചിലപ്പോൾ ശാമ്പ്രാണിത്തിരി കത്തിക്കുന്നത്, അല്ലെങ്കിൽ ചില പെർഫ്യൂംസ്, പെട്ടെന്നുണ്ടാകുന്ന സ്മോക്ക്, പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ശ്വാസനാളത്തിന് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ശ്വാസം മുട്ടലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ശ്വാസം, ഈ 12 വയസ്സിന് ശേഷമുള്ള ശ്വാസം മുട്ടലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം 6 വയസ്സിന് ശേഷമുള്ളവരും 12 വയസ്സിന് ശേഷമുള്ളവരും തമ്മിലില്ല. അവർക്കും ഇതേ അലർജിക് പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല മെത്തേഡിൽ കുഞ്ഞുങ്ങളുടെ ആസ്മ ട്രീറ്റ് ചെയ്യാം. 1, ഓറലായിട്ട് തന്നെ മരുന്ന് കഴിക്കുക. 2, ഇൻഹേലർ തെറാപ്പി എന്ന് പറയും, അതായത് സ്പ്രേ ഫോമിലുള്ള തെറാപ്പിയാണ് അതിനെ പറയുന്നത്. 3, നെബുലൈസേഷൻ ചെയ്യുന്നത്. ഈ 3 ചികിത്സയും നല്ലത് തന്നെയാണ്. പക്ഷേ ഉപയോഗിക്കുന്ന മരുന്ന് എല്ലാത്തിനും ഒരേ ടൈപ്പ് മരുന്ന് തന്നെ ഉപയോഗിച്ചാലും കൊടുക്കുന്ന മെത്തേഡിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തെ പോലെ തന്നെ ചിന്തിക്കണം. ആമാശയത്തിൽ പോയിട്ട് ദഹിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം എത്തുന്നു. എന്ത് സംഭവിക്കുന്നു? നമുക്ക് വേണ്ടത് ശ്വാസനാളത്തിലെ പ്രോബ്ലമാണ്. അതായത് ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിലാണ്. അപ്പോൾ കുറച്ച് മരുന്ന് ശ്വാസനാളത്തിലെത്തും, അത്രയും മതിയാകും നമ്മുടെ ശ്വാസം മുട്ടൽ മാറാനായിട്ട്. പക്ഷേ അതിനോടൊപ്പം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ മരുന്ന് എത്തുന്നു, പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഈ മരുന്നിന്റെ ആവശ്യമില്ല. അതായത് കറക്റ്റ് ഡോസ് ശ്വാസനാളത്തിലെത്താൻ ഉപകരിക്കുന്ന മരുന്ന് കൊണ്ട് മറ്റു ശരീരഭാഗങ്ങളിൽ ആവശ്യമില്ലാത്തിടത്തെല്ലാം മരുന്ന് എത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇതിന് എഫക്റ്റ് കിട്ടുന്നതിനോടൊപ്പം തന്നെ സൈഡ് എഫക്റ്റും വരുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം നമുക്ക് വേണ്ട ഒരേ ഒരു സ്ഥലം ശ്വാസനാളമാണ്, പക്ഷെ ശ്വാസകോശത്തിലും ശ്വാസനാളത്തിലുമാണ്. എന്നാൽ മറ്റു ശരീരഭാഗങ്ങളിൽ നമുക്ക് ഇത് ആവശ്യമില്ല, പക്ഷെ അവിടെ ഈ മരുന്ന് ചെല്ലുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഒരു മരുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതാണ് ഇൻഹേലർ തെറാപ്പി. ഇൻഹേലർ തെറാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ലോക്കലിയാണ്, അതായത് ശ്വാസനാളത്തിലാണ് മരുന്ന് അവിടെ മാത്രമേ ചെല്ലുന്നുള്ളൂ. അതുകൊണ്ട് ആ മരുന്നിൻ്റെ അളവ് വളരെ കുറച്ച് മതി. കാരണം എഫക്റ്റ് കൂടിയ രീതിയിലാണ് മരുന്ന് കിട്ടുന്നത്. കറക്റ്റ് സ്ഥലത്ത് ആവശ്യമുള്ള മിനിമം മരുന്നിൻ്റെ ആവശ്യമേ ഈ ഇൻഹേലർ തെറാപ്പിയിൽ അല്ലെങ്കിൽ സ്പ്രേ തെറാപ്പിയിൽ വരുന്നുള്ളൂ. എഫക്റ്റ് കൂടുതലുമായിരിക്കും, സൈഡ് എഫക്റ്റ് പ്രാക്ടിക്കലി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഓറൽ മെഡിക്കേഷനെക്കാട്ടിലും നല്ലത് ഇൻഹേലർ മെഡിക്കേഷനാണ്. ഇനി വേറൊരു കാര്യമാണ് നെബുലൈസേഷൻ. നെബുലൈസേഷന്റെ പ്രത്യേകത, നോർമലി നെബുലൈസേഷൻ കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ചെറിയ ചുമ ഉണ്ട്, ചെറിയ രീതിയിൽ ശ്വാസമുട്ടൽ ഉണ്ടെങ്കിൽ ഇൻഹേലർ തെറാപ്പിയാണ് നല്ലത്. കാരണം അതിന്റെ ഡോസ് വളരെ കുറവാണ്. നേരെ മറിച്ച് നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അളവ് വളരെ കൂട്ടിയാണ് കൊടുക്കുന്നത്. കാരണം എഫക്റ്റ് ഒന്നിച്ച് കിട്ടേണ്ട അത്യാവശ്യവുമുണ്ട്. ഈ അളവ് കൂട്ടി കൊടുക്കുമ്പോൾ ശ്വാസനാളങ്ങൾ ഒന്നിച്ച് വികസിക്കുകയും ഓക്സിജന്റെ ആവശ്യം

0: കൂടുതൽ വേണ്ടി വരികയും ചെയ്യുന്നു. എന്നാൽ അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് 21%. ആ 21% പോരാതെ വരുന്നതാണ് നെബുലൈസേഷൻ എന്നുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ ഓക്സിജൻ കൂടെ വേണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നെബുലൈസേഷൻ തെറാപ്പി വീട്ടിൽ വെച്ച് കൊടുക്കുന്നത് ഒരിക്കലുമേ നല്ലതല്ല. നെബുലൈസേഷൻ കൊടുക്കുന്നത് എപ്പോഴും ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കണം. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അതാത് സമയങ്ങളിൽ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നെബുലൈസേഷൻ കൊടുക്കാവൂ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരിക, അല്ലെങ്കിൽ ചുമ വരിക, ചുമയും ശ്വാസമുട്ടലിനെയും ഒന്നുപോലെയാണ് കാണേണ്ടത്. ശ്വാസനാളം ചുരുങ്ങുമ്പോൾ, ആദ്യം ചെറുതായിട്ട് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ചുമ എന്ന് പറയുന്നത്. അതൊരു കൂടുതലാകുമ്പോൾ അത് ശ്വാസം മുട്ടലായിട്ട് മാറുന്നുണ്ട്. ഇതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന് റിലീവർ തെറാപ്പി, അതായത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു ആ സമയത്ത് മാത്രമേ ചികിത്സിക്കാറുള്ളൂ. രണ്ടാമത് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയും, അതായത് വരാതിരിക്കാൻ ചികിത്സിക്കുക. എവിടെയാണ് റിലീവർ തെറാപ്പി കൊടുക്കേണ്ടത്, എവിടെയാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കേണ്ടത് നോക്കാം. റിലീവർ തെറാപ്പി കൊടുക്കുന്നത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു, അതൊക്കെ എന്ത് കാരണം കൊണ്ടായിരിക്കട്ടെ, അലർജി കൊണ്ടായിക്കോട്ടെ, ഇൻഫെക്ഷൻ കൊണ്ടാകട്ടെ, ഏത് കാരണമായാലും അങ്ങനെ വന്ന് നമ്മൾ ചികിത്സിക്കുന്നു, ബുദ്ധിമുട്ട് മാറുന്നു, പിന്നെ ഒരു 3-5 മാസം ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു കുഞ്ഞിരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ പ്രിവെന്റീവ് തെറാപ്പിയുടെ ആവശ്യമില്ല, റിലീവർ തെറാപ്പി മാത്രം മതിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ റിലീവർ തെറാപ്പി എന്ന് പറയുന്നത്, അതായത് വരുന്നു, ചികിത്സിക്കുന്നു, മറക്കുന്നു, അത് ഒന്നേ ഓറൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ ഇൻഹേലർ മെഡിക്കേഷൻ. ഏറ്റവും നല്ല ചോയ്സ് റിലീവർ തെറാപ്പിക്ക് പോലും ഇൻഹേലർ മെഡിക്കേഷനാണ്, അല്ലാതെ ഓറൽ മെഡിക്കേഷൻ അല്ല. ഇനി രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുമ്പോൾ വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നു. ഉദാഹരണം, കുഞ്ഞിന് ചുമ വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, 1-2 ആഴ്ച മാറുന്നു, ചികിത്സിച്ചു കഴിഞ്ഞതിന് ശേഷം മാറുന്നു, 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരുന്നു. അങ്ങനെ 1 മാസത്തിൽ തന്നെ 2-3 പ്രാവശ്യം വരികയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചികിത്സയാണ് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യണം. എന്തിനാണ് വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നത്? കുഞ്ഞിന്റെ ഫങ്ഷണൽ ലൈഫ് നോർമലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഫങ്ഷണൽ ലൈഫ് എന്നല്ലേ? അതായത് സ്കൂൾ മുടങ്ങരുത്, ഉറക്കം മുടങ്ങരുത്, കുഞ്ഞിന് പഠനം മുടങ്ങരുത്. മാത്രവുമല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്പോർട്സ് ആക്ടിവിറ്റികളിൽ എല്ലാത്തിലും പങ്കെടുക്കണം. ഇതിന് ഒരു തടസ്സമായിട്ട് കുഞ്ഞിന്റെ ശ്വാസം മുട്ടൽ മാറരുത്. ഇതാണ് നമ്മളുടെ പ്രിവെന്റീവ് തെറാപ്പിയുടെ ഉദ്ദേശം. പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്തിനാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുന്നത്? നോർമൽ ലൈഫ് കിട്ടാനാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സ്പോർട്സിലോട്ട് പോകണം കുഞ്ഞ്. പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ മെഡിക്കേഷൻ ഒരു കാരണവശാലും നല്ലതല്ല. കാരണം അതിൻ്റെ എഫക്റ്റ് കുറവും സൈഡ് എഫക്റ്റ് വളരെ കൂടുതലുമാണ്. പ്രിവെന്റീവ് തെറാപ്പി ഇൻഹേലർ മാത്രമേ കൊടുക്കാവൂ. കാരണം ഡോസ് വളരെ കുറവുള്ളത് കൊണ്ടും അത് നിരന്തരം കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടും നമുക്ക് ഏറ്റവും കുറഞ്ഞ സൈഡ് എഫക്റ്റുള്ള മരുന്നിലോട്ട് തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള മരുന്നാണ് ഇൻഹേലർ തെറാപ്പി. പലർക്കും സംശയമുള്ള വേറൊരു കാര്യമാണ് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത് കൊണ്ട് ദോഷം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും ഇൻഹേലർ ആയിട്ട് സ്റ്റീറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രാക്ടിക്കലി സൈഡ് എഫക്റ്റുകൾ ഇല്ല. കാരണം ഇൻഹേലർ മെഡിക്കേഷനായിട്ട് സ്റ്റീറോയിഡ് കിട്ടുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ പോലും റെക്കമെൻഡ് ആണ്. എന്നാൽ ഓറൽ സ്റ്റീറോയിഡ്സ് 2 ആഴ്ചയിൽ കൂടുതൽ നമ്മൾ ഒരു നിശ്ചിത ഡോസിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് റെക്കമെൻഡേഷൻ പറയുന്നത്. 1 മാസത്തെ ഗ്യാപ്പെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇൻഹേലർ ഫോമിൽ നമ്മൾ ആസ്മയുടെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ, പ്രത്യേകിച്ച് സ്റ്റീറോയിഡ് വരെ കൊടുത്താൽ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിനൊരു നോർമൽ ലൈഫ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, കുഞ്ഞിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും അതിനു വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് ഇൻഹേലർ തെറാപ്പി ഒരു തടസ്സമല്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ മെഡിക്കേഷനും ഇൻഹേലർ മെഡിക്കേഷനും തമ്മിൽ ഏറ്റവും നല്ലത് ഇൻഹേലർ മെഡിക്കേഷനാണ്. ഇനി പരിശോധനയെ പറ്റി പലർക്കും സംശയമുണ്ട്. ചിലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമോ, എക്സ്റേ എടുക്കണമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യണമോ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ചരിത്രം ഹിസ്റ്ററിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കുഞ്ഞിന് വരുന്ന ഇടക്കിടയ്ക്ക് ചുമ വരുന്നു, ഇടക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ ഉണ്ട് എന്നൊരു പാരൻസ് പറഞ്ഞാൽ അതാണ് ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അത് വെച്ചിട്ടാണ് ഞങ്ങളെല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി ഒരു കാര്യമുള്ളത്, ചിലർക്ക് എക്സ്റേ എടുക്കേണ്ടി വരും, അത് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ചിലർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. എന്നാൽ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് സ്പൈറോമെട്രി എന്ന് പറയുന്നത്. ഈ സ്പൈറോമെട്രി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, ബേസ് ടെസ്റ്റാണ്. ഇതിനുശേഷം സ്പൈറോമെട്രി കഴിഞ്ഞും ടെസ്റ്റുകളുണ്ട്, പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഏറ്റവും ബേസ് ടെസ്റ്റായിട്ട് സ്പൈറോമെട്രി ചെയ്യുന്നതും നല്ലതാണ്. എന്തായാലും ആസ്മ എന്നുള്ള രോഗം പേടിക്കേണ്ടതല്ല. ആസ്മ എന്നുള്ള രോഗത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെ പോലെ തന്നെ ആസ്മ ഉള്ള കുട്ടികൾക്ക് നോർമൽ ലൈഫ് കിട്ടും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഇൻഹേലർ തെറാപ്പി എന്ന് എല്ലാവരും മനസ്സിലാക്കുക, അത് പാലിക്കുക. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് ശൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
4: നമ്മുടെ സ്ഥിരം കസ്റ്റമർ ഉണ്ടപ്പക്കർ വരുന്നുണ്ട്.
5: ചേട്ടാ, ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ, വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാഴ്സൽ കൂടെ എടുത്തു.
6: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാരശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
7: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
8: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
9: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്. ONV കുറുപ്പിന്റെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആണ്, അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
4: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
4: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
5: ബിച്ചു തിരുമലയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. ചിത്രം പാടിയത് ചിത്രം നക്ഷത്ര കൂടാരം.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: അടുത്ത ഗാനം ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ബിജു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ ആത്മനിർഭർത സയൻസ് ഫോർ സെൽഫ് റിലയൻസ് മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: അദ്ദേഹം ഈ ഹ്യൂമർ പ്രൊഡക്ഷൻ ഫാക്ടറിയാണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഹ്യൂമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എഞ്ചിൻ അദ്ദേഹത്തിനുള്ളിലുണ്ടെന്ന് രസകരമായി ഞങ്ങൾ ക്ലാസ് റൂമിൽ പറയാറുണ്ട്.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചന്ദ മാമ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി, ഉണ്ണിമെനോനും സുജാതയും പാടിയത്.

സമയം 5 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. PM വികസിത് ഭാരത് റോസ്ഗർ യോജന പ്രകാരം ഏകദേശം 2,400 കോടി രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച 1,000 പേരെ ഹോംഗാർഡുമാരായി നിയമിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിച്ചു. കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി. ഈ മാസം 23 നടക്കുന്ന ഐചിനഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഏഷ്യൻ ഗെയിംസ് ഭാഗ്യചിഹ്നം ഹോനോഹോൻ സ്കൂൾ പര്യടനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗൽ കൊങ്കോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സിനെ നേരിടും. അനന്തപുരി FM FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്. ശ്രോതകൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

പ്രിയപ്പെട്ടവരെ, ദിവസത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒരു ചെറിയ വിശ്രമം, സംഗീതത്തിൻ്റെ ഈ മനോഹര സായാഹ്നത്തിൽ ഊർജ്ജസ്വലമായ ഒരുപിടി ഗാനങ്ങളുമായി നമുക്ക് ആരംഭിക്കാം ചലച്ചിത്ര ഗാനങ്ങൾ.

0: നരൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വരികൾ കൈതപ്രം, സംഗീതം ദീപക് ദേവ്.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
4: പറക്കുകയായിരുന്നു. ഊർജ്ജ ഭർ ദേതാ, ചേതന ഭർ ദേതാ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: വിനായക് ശശികുമാർ എഴുതി, ജാക്സ് ബിജോയ് സംഗീതം നൽകി, സഞ്ജിത് ഹെഡ്ജ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മോളിവുഡ് ടൈംസ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ.
5: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഈഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ഒരു ഓസ്കാർ അവാർഡ് ഗാനം ഇനി കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, എം എം കീരവാണിയുടെ സംഗീതം, ഹരിശങ്കർ, യാസിൻ നിസാർ എന്നിവർ പാടിയ ഗാനം, ചിത്രം RRR.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: പുതിയ മുഖം എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്, പാടിയത് ജാസി ഗിഫ്റ്റ്, ദീപക് ദേവ്, സിന്ധുജ, രാജാറാം.

0: ജാഹിദ്.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: നിന്റെ ആഗ്രഹം എന്താ?
3: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
2: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ നോളജ് പ്ലാനറ്റ്.
5: സിജു തുറവൂർ എഴുതി, ദേവി ശ്രീപ്രസാദ് സംഗീതം നൽകി, സിതാര കൃഷ്ണകുമാർ, പ്രണവം ശശി എന്നിവർ പാടിയ ഗാനം. ചിത്രം പുഷ്പ 2 ദ റോൾ.

0: വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: കുറുക്കൻ എന്ന ചിത്രത്തിന് വേണ്ടി ഹരിശങ്കർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മനു മഞ്ജിത്തിന്റെ ഗാനരചന, ഉണ്ണി ഇളയരാജയുടെ സംഗീതം.
1: സ്വർണ്ണ

ഹിംന ഹിലാരി, ഹിനിത ഹിലാരി, ഫിജോ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം സാഹസം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ബിബിൻ അശോക്. ഇനി എൻ്റെ കാണാക്കുയിൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ജയകുമാറിൻ്റെ വരികൾ, ജോസഫിൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6-2 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം. പരിപാടിയുമായി ശ്രോതാക്കളോടൊപ്പം സന്തോഷ് കോളിയോർ. സമയം 5 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472-28-83-856.
3: മനോയാനം.
4: വിനോദങ്ങൾ വെറുമൊരു സമയാക്ഷേപമല്ല, മറിച്ച് അവ തലച്ചോറിന് നൽകുന്ന ഒരുതരം ജിംനാസ്റ്റിക്സ് ആണെന്ന് ആധുനിക ന്യൂറോസയൻസ് തെളിയിക്കുന്നു. ഇതിനെ കോഗ്നിറ്റീവ് റിസർവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗമായി ഗവേഷകർ പണ്ടുമുതലേ കാണുന്നു. മസ്തിഷ്കത്തിന് ഏൽക്കുന്ന ആഘാതങ്ങളെയും പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായ കോശനാശത്തെയും പ്രതിരോധിക്കാനുള്ള തലച്ചോറിന്റെ കഴിവിനെയാണ് മനഃശാസ്ത്രത്തിൽ കോഗ്നിറ്റീവ് റിസർവ് എന്ന് വിളിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, തലച്ചോറിന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തകരാറുകളെ മറികടക്കാൻ കരുതി വച്ചിരിക്കുന്ന ഒരു അധിക സമ്പാദ്യമാണിത്. ഉയർന്ന വിദ്യാഭ്യാസം, വായന, പുതിയ ഭാഷകൾ പഠിക്കൽ, സങ്കീർണമായ വിനോദങ്ങൾ, സാമൂഹികമായ ഇടപെടലുകൾ എന്നിവയിലൂടെയാണ് ഈ കരുത്ത് തലച്ചോർ ആർജിച്ചെടുക്കുന്നത്. ശക്തമായ കോഗ്നിറ്റീവ് റിസർവ് ഉള്ള വ്യക്തികളിൽ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങൾ പ്രകടമാകാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയമെടുക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ വിനോദങ്ങളായ പൂന്തോട്ട നിർമ്മാണം, പാചകം, തയ്യൽ എന്നിവ വെറുമൊരു വിനോദമല്ല. അവ നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും തലച്ചോറിന്റെ ആരോഗ്യം ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുകയും ചെയ്യുന്ന കരുത്തുറ്റ പ്രവർത്തനങ്ങളാണ്. നാം ഒരു വിനോദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ തലച്ചോർ ഫ്ലോ സ്റ്റേറ്റ് എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് ധ്യാനത്തിന് സമാനമായ ഒരവസ്ഥയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുന്നു. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാവുകയും ശരീരം വിശ്രമാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇത് മാനസികമായ അമിതഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും പാറ്റേണുകൾ മനസ്സിലാക്കുന്നതും, ഉദാഹരണത്തിന് തുന്നൽ അല്ലെങ്കിൽ പുതിയൊരു വിഭവം പാകം ചെയ്യൽ പോലുള്ള കാര്യങ്ങൾ, തലച്ചോറിലെ നാഡീബന്ധങ്ങളെ ശക്തമാക്കുന്നു. വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറവി രോഗങ്ങൾ വരാനുള്ള സാധ്യത 30% മുതൽ 50% വരെ കുറവാണെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. കൈകൾ കൊണ്ടുള്ള ഇത്തരം ജോലികൾ തലച്ചോറിലെ മോട്ടോർ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മണ്ണിൽ പണിയെടുക്കുന്നതും ചെടികളെ പരിചരിക്കുന്നതും തലച്ചോറിൽ സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നിവയുടെ അളവ് വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു. മണ്ണിലുള്ള മൈക്കോ ബാക്ടീരിയം വാക്കെ എന്ന ബാക്ടീരിയ സെറോട്ടോണിൻ ഉൽപ്പാദനത്തെ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു.

0: ഇത് വിഷാദരോഗം കുറയ്ക്കാനും വൈകാരിക സ്ഥിരത നൽകാനും സഹായിക്കുന്നു. പല വിനോദങ്ങളും ആളുകളുമായി ഇടപഴകാൻ അവസരം നൽകുന്നു. സമാന താൽപര്യമുള്ളവരുമായി സംഭാഷണങ്ങൾ ചെയ്യുമ്പോൾ അത് തലച്ചോറിലെ സോഷ്യൽ നെറ്റ്വർക്കിനെ ശക്തമാക്കുന്നു. ഇത് ഒറ്റപ്പെടൽ ഒഴിവാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെലവഴിക്കുന്ന കുറച്ചു സമയം നിങ്ങളുടെ ഭാവിയിലെ മസ്തിഷ്ക ആരോഗ്യത്തിനുള്ള നിക്ഷേപമാണ്. ഒരു ചെറിയ വിനോദം നിങ്ങളുടെ തലച്ചോറിനെ പ്രായമാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ജീവിതത്തിൽ കൂടുതൽ സന്തോഷം നിറയ്ക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
2: ഷോപ്പിംഗ് ഹാപ്പി ആണെങ്കിൽ ഓഫർ ജനുവിനാണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
5: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
6: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
8: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല
8: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
9: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
8: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഗ്രാമങ്ങളുടെ ഉന്നമനമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ നാഴികക്കല്ല് എന്ന തിരിച്ചറിവിലൂടെ ഗ്രാമങ്ങളെയും ഗ്രാമവാസികളെയും സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളാണ് സർക്കാർ നാളിതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാർഷിക മേഖലയിൽ നിന്നും ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനായി ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കൂൺ ഗ്രാമം. കൂൺ കൃഷിയിലൂടെ മികച്ച സ്ഥിര വരുമാനം ലക്ഷ്യമിട്ട് നമ്മുടെ വനിതകളെ, അഭ്യസ്തവിദ്യരെ, ചെറുപ്പക്കാരെയൊക്കെ കൂൺ കൃഷിയുടെയും അനുബന്ധ മേഖലയുടെയും സാധ്യതകളിലേക്ക് കൈപിടിച്ചുയർത്തി മികച്ച സംരംഭകരാക്കി മാറ്റുന്നതിനാണ് കൃഷിവകുപ്പ് കൂൺ ഗ്രാമം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കൃഷിരീതികൾ, വിളവെടുപ്പ്, സംഭരണം തുടങ്ങി വിവിധ മേഖലകളിൽ പരിശീലനം നൽകി യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള ധനസഹായം നൽകി വിൽപ്പനയ്ക്കുള്ള വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ച് സർക്കാരിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇടം നൽകി അങ്ങനെ എല്ലാതരത്തിലും ഒപ്പം നിന്നാണ് കൂൺ ഗ്രാമത്തിന്റെ ഭാഗമായ സംരംഭകരെ SHM ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ രംഗത്തേക്ക് കടന്നുവന്നവർക്ക് പരാജയങ്ങളില്ല, വിജയക്കുതിപ്പുകൾ മാത്രം. കൂൺ കൃഷി മേഖലയിൽ നിന്നും 100,000+ രൂപ പ്രതിമാസം വരുമാനമുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.

0: ഇന്ന് നമുക്ക് കൂൺ ഗ്രാമം പദ്ധതിയിലൂടെ നിരവധി സഹായങ്ങൾ ഘട്ടംഘട്ടമായി ലഭിച്ച ഒരു വീട്ടമ്മയായ സംരംഭകയെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ പുനലൂർ പേപ്പർ മില്ലിന് സമീപം വിളയിൽ വീട്ടിലെ ശ്രീമതി താജുന്നിസ ഇന്ന് 2 ലക്ഷം രൂപ പ്രതിമാസം സമ്പാദിക്കുന്ന സംരംഭകയാണ്. ഭർത്താവിനെ സഹായിക്കാൻ ചെറിയ രീതിയിൽ ആരംഭിച്ച കൂൺ കൃഷിയോടൊപ്പം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി മുൻനിര ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഇടം പിടിച്ചിരിക്കുകയാണ്. കാർഷിക പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗമായ ശ്രീമതി താജുന്നീസ കടന്നുവന്ന വഴികൾ വിവരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: ഹസ്ബൻഡിനെ സഹായിക്കുക, കുടുംബം മുന്നോട്ട് പോവാൻ പല ഇത് വേണമല്ലോ. അപ്പം എന്നാൽ കഴിയുന്ന സഹായം കൊണ്ട് തുടങ്ങാം എന്ന് കുട്ടികളൊക്കെ പഠിപ്പിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കൊരു കുടുംബത്തിന് വേണ്ടല്ലോ. അപ്പൊ സഹായം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും, ഞാൻ എന്റെ മാതാപിതാക്കൾ കർഷകരാണ്, അതിൽ നിന്ന് ഞാൻ കണ്ടു വളർന്നതാണ്. അപ്പൊ പ്രത്യേക ഒരു കൃഷി രീതി എന്ന് മനസ്സിലാക്കിയാണ് കൂൺ കൃഷിയിലോട്ട് വന്നത്. ആദ്യമേ ചെറിയ ചെറിയ രീതിയിലാണ് ചെയ്തു തുടങ്ങിയത്. എനിക്ക് ആദ്യമേ ഒരു 5 ബെഡാണ് ഞാൻ ആദ്യമേ തുടങ്ങി, ചെറിയൊരു ഭാഗത്ത് തുടങ്ങി. ആ 5 ബെഡിൽ നിന്നും കൃഷി ചെയ്തു. അപ്പൊ കൂണ് വിരിയുന്നുണ്ടായിരുന്നു. അത് ഏത് രീതിയിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊരു പഴയ. പിന്നെ എനിക്ക് പേപ്പറിനകത്തൊക്കെ കണ്ട് വെള്ളയാണിയിൽ ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ട് അങ്ങനെ സഫീർ സാറിനെയാണ് വിളിച്ചത്. സാറ് എനിക്ക് പറഞ്ഞു തന്നു, അവിടെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നാലും ഞാൻ സാറ് ഒരുപാട് പറഞ്ഞു തന്നതിന്റെ പേരിലും പുനലൂർ തന്നെ പല സ്ഥലത്തും ചെറിയ രീതിയിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഭാഗമായി അതിലെല്ലാം ഞാൻ പങ്കെടുത്തു. എടുത്തതിന്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും 20 ബെഡുണ്ടാക്കി. ആ 20 ബെഡുണ്ടാക്കിയിരുന്ന സമയത്ത് നമ്മളെ പുനലൂർ കൃഷി ഭവനിലെ സുദർശൻ എന്ന് പറഞ്ഞ സാറായ അദ്ദേഹം ഇതറിഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ ട്രെയിനിങ്ങിനായിട്ട് നമ്മളെ സദാനന്ദപുരത്ത് KVK വിട്ടു. അവിടുന്ന് കിട്ടിയ ട്രെയിനിങ്ങിലാണ് കണ്ടാമെൻഷൻ മാറ്റുന്നത് എങ്ങനെ, എങ്ങനെ കണ്ടാമെൻഷൻ ഉണ്ടാകുന്നു, ഇത് വലുതാക്കുന്നത് എങ്ങനെയെന്നൊക്കെ എനിക്ക് ട്രെയിനിങ് കിട്ടിയത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ 100 ബെഡ് വരെ ചെയ്തു. ആ 100 ബെഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറച്ച് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് സ്കൂളുകളിലെ ടീച്ചേഴ്സ്മാർക്കും അവർക്കൊക്കെ ചെറിയ രീതിയിൽ കൊടുത്തോണ്ടിരുന്നു. കൂൺ തോനെയാകുമ്പോഴത്തേക്ക് വിപണനം തീരെ ഇല്ലാതായി. എന്നെ കൃഷി വകുപ്പ് നല്ലതുപോലെ സഹായിച്ചു. ഒരുപാട് സഹായം SHM എന്നുള്ളൊരു സ്കീമിലൂടെയാണ് എനിക്ക് ആദ്യമേ 11,000 രൂപ തന്നു. അതിൽ ഞാൻ 100 ബെഡ് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഷെഡ് ഉണ്ടാക്കി. ആ 11,250 രൂപയുടെ ഷെഡ് കിട്ടി. 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 22,000 രൂപയുടെ ഒരു സ്കീം തന്നു. അതിൽ ഞാൻ വീട്ടിന്റെ മുകളിൽ വീട് വെച്ച് തുടങ്ങിയതിനു ശേഷം മുകളിലൊരു റൂഫിങ് ചെയ്തിട്ട് അതിന്റെ കയ്യിൽ ചെറിയ ഷെഡ് ഒരു 300 ബെഡ് ഇടാവുന്ന ഷെഡ് ഉണ്ടാക്കി. ആ 300 ബെഡ് കൊണ്ട് ഞാൻ നിലനിർത്തുന്നുകൊണ്ട് പോയി. അപ്പോഴെന്നെ ട്രെയിനിങ് ഭാഗമായിട്ട് പല സ്ഥലത്തും ട്രെയിനിങ് വീണ്ടും വീണ്ടും തന്നെ എനിക്ക് 21 ട്രെയിനിങ്ങോളം കൃഷി വകുപ്പിനെ ട്രെയിനിങ്ങിന് വിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ മഷ്റൂം തോനെ ഉൽപ്പാദിപ്പിച്ചപ്പം വിപണനം കുറഞ്ഞ സമയത്താണ് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലോട്ട് പോയത്. 2024 ബാംഗ്ലൂർ സിറ്റി CRI ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും വിപണന രീതിക്കും വിട്ടിരുന്നു. എന്നെ ഹിമാചൽ പ്രദേശിലെ DMR വിട്ടു. ഒരു 5 പൈസ എനിക്ക് ചെലവില്ല. ഫ്ലൈറ്റിലാണ് കൊണ്ടുപോയത്, തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ട്രെയിനിങ് എന്ന് പറയാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ഒരു ട്രെയിനിങ്. ഇപ്പൊ എനിക്ക് SHM സ്നേഹിതരായിട്ട് കൂൺ ഷെഡിന് 2 ലക്ഷം രൂപ അനുവദിച്ചു, കയ്യിൽ കിട്ടി. പാക്ക് ഹൗസിനുള്ള പൈസയും അനുവദിച്ചിട്ടുണ്ട്, അതും SHM സ്കീമിലാണ്. പിന്നെ SHM ഇതായിട്ടാണ് ഞാൻ കേരളാഗ്ര ബ്രാൻഡ് ആക്കിയത്. ആ ബ്രാൻഡ് ആക്കിയതിന് ശേഷം കേരളാഗ്ര ഷോപ്പുകളിലെല്ലാം എന്റെ പ്രൊഡക്റ്റ് പോകുന്നത്. ഇതെല്ലാം എനിക്ക് കൃഷി വകുപ്പ് തന്ന സഹായങ്ങളാണ്.
0: കൂൺ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുക എന്നത് മാത്രമല്ല ലക്ഷ്യം, മറിച്ച് കൂണിൽ നിന്നും വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളിലേക്കാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
1: ദിവസം ചിലപ്പോൾ 2-3 കിലോ സാധനം ഇടും. എന്റെ വലിയ ഷെഡാണ്, 2,000 ബെഡ് ഇടാവുന്ന ഷെഡാണ്. പക്ഷെ ഞാൻ 500 ബെഡ് ഇപ്പൊ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ദിവസം 10-5 അങ്ങനെ കുറച്ച് കുറച്ച് ബെഡ് ഇടുകയാണ് ചെയ്യുക. വൈക്കോൽ കിട്ടാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അറക്കപ്പൊടിയാണ് കിട്ടുക. അതിൽ ഞാൻ വീണ്ടും വീണ്ടും 10 ബെഡ് 5 ബെഡ് ഉണ്ടാക്കുന്നുണ്ട്. 500 ബെഡ് സ്ഥിരം എന്റെ കയ്യിൽ ഉണ്ട്. അത് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ള കർഷകർ എനിക്ക് കൂൺ കൊണ്ട് തരുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള കൂണും കൂടെ ഞാൻ എടുത്തിട്ടാണ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പ്രൊഡക്റ്റുകൾ ആക്കുന്നത്. ഞാൻ ആദ്യമേ തുടങ്ങിയത് ഹെൽത്ത് മിസ്സാണ്, മഷ്റൂം ഹെൽത്ത് മിസ് ആയിട്ടാണ് ഇറക്കിയത്. ന്യൂട്രീനിസ് എന്നാണ് എന്റെ പ്രൊഡക്റ്റുകൾക്കുള്ള നെയിം. എന്റെ പേര് താജുനിസ് എന്നാണ്. അപ്പൊ അതിന്റെ നിസ്സും പിന്നെ ന്യൂട്രിഫാഗാണല്ലോ, ന്യൂട്രീ എന്റെ കമ്പനി നെയിം കൊടുത്തേക്കുന്നത് ഡയറ്റീഷ്യൻസ് എന്നാണ്. അപ്പോൾ ന്യൂട്രീനിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രേരിലാണ് എന്റെ പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ഹെൽത്ത് മിസ്സാണ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ മഷ്റൂമാണ് മെയിൻ, അത് കഴിഞ്ഞ് റാഗി, മുളപ്പിച്ച റാഗിയാണ്, പിന്നെ സീഡ് പൊട്ടറ്റോ ആണ്, പിന്നെ നാടൻ ഏത്തക്കാന്ന് വെച്ചാൽ നമ്മുടെ വിപണിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഏത്തക്കയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പം ബെനിഫിറ്റായിട്ടുള്ള സാധനം കുട്ടികൾ, 6 മാസം തൊട്ടുള്ള കുട്ടികൾ, 90 വയസ്സായ ആൾക്കാർ

0: ആൾക്കാർക്ക് വരെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ്. ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാം. പിന്നെ സൂപ്പ് പൗഡർ ആയിട്ടുണ്ട്, പിന്നെ പായസം മിക്സ് ആയിട്ടുണ്ട്, പ്രോട്ടീൻ പൗഡർ ആയിട്ടുണ്ട്, കുക്കീസ് ആയിട്ടുണ്ട്. മൂന്നാല് ഐറ്റം കൂടെ എനിക്ക് ഉണ്ട്. ടെസ്റ്റിംഗ് കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അത് വിപണിയിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹം.
1: വിൽപ്പനയ്ക്ക് വിവിധ മേഖലകളെ ആശ്രയിക്കാറുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും വിറ്റഴിക്കാറുണ്ട്.
0: കൂടുതലും നമുക്ക് കേരളാഗ്രോ ഷോപ്പുകളിൽ, പിന്നെ ഇത് ഗവൺമെന്റ് തന്നെ എനിക്ക് സ്റ്റാൾ തരാറുണ്ട്. അപ്പൊ സ്റ്റാൾ തരുമ്പോഴത്തേ ആ സ്റ്റാളുകളിൽ സ്ഥിരം ഞാൻ വിപണനമുണ്ട്. പിന്നെ ചെറിയ ചെറിയ കടകളിൽ വിൽക്കാറുണ്ട്, പിന്നെ മീഷോയിൽ ഉണ്ട്, ആമസോണുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓരോ വീഡിയോകൾ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓർഡറുകൾ വരാറുണ്ട്. അവരെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മേടിക്കാറുണ്ട്. ഹെൽത്ത് മിസ് 3 കിലോയിലാണ് തുടങ്ങിയത്, ഇപ്പം ഞാൻ 500 കിലോയോളം എത്തപ്പെട്ടിട്ടുണ്ട്.
1: ആരുടെ കീഴിലും ജോലി നോക്കാതെ ലക്ഷങ്ങൾ പ്രതിമാസം സമ്പാദിക്കാൻ കഴിയുന്നതിൽ ഏറെ അഭിമാനിക്കുന്നുണ്ട്.
0: കൂൺഗ്രാമം പദ്ധതി വന്നപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിലെന്നുള്ള രീതിയിൽ സഹായം ഇതായിട്ടുണ്ട്. ഗവൺമെന്റ് തന്ന ഏറ്റവും നല്ലൊരു മുഖ്യമായ കാര്യം ഇതായിരുന്നു. കൂൺഗ്രാമം പദ്ധതി വന്ന് എല്ലാവരിലേക്കും കൂണിനെ പറ്റി അറിവ് ആക്കപ്പെട്ടു. ഇപ്പൊ കൂൺഗ്രാമം പദ്ധതിയിലൂടെ പല സഹായങ്ങളും കിട്ടി, കൂണിനെ പറ്റി കുറേ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, കുറെ പേർക്ക് തൊഴിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൂണിനെ തന്നെ ചോദിച്ചു മേടിക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തി. കൂൺഗ്രാമം എന്നുള്ളത് മൊത്തം നമ്മൾ എല്ലാവരും അറിയപ്പെട്ടു. എന്നെ സംബന്ധിച്ച് കൂൺ ഒരുപാട് വരാനും എനിക്ക് പുതിയ പ്രൊഡക്റ്റുകളിലായിട്ട് മാറാനും വിപണനം നടത്താനും പറ്റും.
1: കുടുംബത്തെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചതാണെങ്കിലും തന്റെ സംരംഭത്തിലൂടെ കുറച്ച് കുടുംബങ്ങളെങ്കിലും ജീവിക്കുന്നുണ്ട് എന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. വീട്ടമ്മമാർ മടിച്ചിരിക്കാതെ കടന്നു വരണമെന്നാണ് താജുനിസ പറയുന്നത്.
0: ഒരാള് ഡിഗ്രി തലം കഴിഞ്ഞു, ഒരാള് ഡിഗ്രിയിൽ ആയി, അങ്ങനെ 2 കുട്ടികളാണ് എനിക്ക്. അപ്പൊ അവരെയൊക്കെ പഠന കാര്യത്തിന് സഹായിക്കാൻ പറ്റുന്നുണ്ട്, ഹസ്ബൻഡിനെ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ട്. 10 ദിവസം എന്തെങ്കിലും ഒന്ന് പോവാൻ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു നിലയിലെത്തിയിട്ടുണ്ട്. ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ പോവാറുണ്ട് പല സ്ഥലത്തും. ഞാൻ കൃഷിഭവനിൽ ഈ കൂൺഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ പല സ്ഥലത്തും ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നമ്മൾ ഒരു സാധനം എന്ത് നിർമ്മിച്ചാലും അതിനകത്ത് ഒരു കള്ളത്തരങ്ങൾ കാണിക്കാതെ, ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു വ്യത്യാസം വരുത്താതെ ഓരോരുത്തരും ഒരു സംരംഭം ചെയ്തു തന്നെ നമുക്ക് പുറം രാജ്യത്തു നിന്ന് വരുന്ന സാധനം നമുക്ക് തന്നെ ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാന മാർഗ്ഗങ്ങളാക്കാൻ പറ്റും, കുടുംബത്തിനെ സഹായിക്കാൻ പറ്റും. ഉദാഹരണം ഞാൻ തന്നെ. അതേപോലെ എല്ലാവർക്കും ഒരു വരുമാന മാർഗ്ഗമാവും. ഫോൺ ചാർജ് ചെയ്യാൻ ഒരു 100 രൂപ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനെയോ മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം വരും. അപ്പം അതൊരു നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. എല്ലാ വീട്ടമ്മമാരും കഴിവിന്റെ പരമാവധി സമയം പഴാക്കാതെ കണ്ട് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളും ചെയ്തു. ഒരു പിക്കിൾസ് നിർമ്മാണമായാലും അതിനകത്ത് ഒരുപാട് വിഷവസ്തുക്കൾ ഉണ്ടാവരുത്. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മുടെ കുട്ടികൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ചെയ്ത് വിട്ടുകയാണെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ കൂൺഗ്രാമം പദ്ധതിയിൽ പറഞ്ഞേക്കുന്നത് തന്നെ നമുക്ക് 100 ബെഡാണ്. അപ്പം അവർക്ക് ദിവസം 500 രൂപ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ കൂൺഗ്രാമം പദ്ധതിയിൽ ഈ 11,250, 22,250, 1,00,000 അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പൈസ ആകുന്നില്ല എന്ന് തന്നെ പറയാം. അത് ഗവൺമെന്റ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്, കൃഷി വകുപ്പിന്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ ചെറിയ രീതിയിൽ നമുക്ക് ഷെഡ് വെക്കാനുള്ള പൈസ തരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വലുതായി പറ്റും ബെഡ് ഉണ്ടാക്കുന്ന പൈസയെ ആവത്തുള്ളൂ. അതിപ്പോൾ എളുപ്പമാർഗ്ഗം പെല്ലറ്റിനകത്ത് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ച് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാർഗ്ഗവുമായി. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഇപ്പം 100 ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസം നമുക്ക് 500 രൂപയുടെ വരുമാനം ഉണ്ടാവും. ഫുൾ സന്തോഷമാണ്, ഹാപ്പി.
1: കൂൺ ഗ്രാമത്തിലൂടെ സംരംഭകരാകണം, കൈ നിറയെ സമ്പാദിക്കണം. സഹായഹസ്തവുമായി കൃഷിവകുപ്പും SHM ഒപ്പമുള്ളപ്പോൾ പരാജയങ്ങളില്ല, വിജയപ്രതീക്ഷകൾ മാത്രം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സമയം 6 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജനയുടെ ഭാഗമായി വെള്ളിയാഴ്ച രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. 31-ാമത് ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീണ്ടുനിൽക്കുന്ന വായന മാസാഘോഷങ്ങൾക്കും മറ്റന്നാൾ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാർഷിക മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങളും ഭാവി പ്രവർത്തനങ്ങളും വിലയിരുത്താൻ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ജില്ലാ കൃഷി ഓഫീസറുമായി കൂടിക്കാഴ്ച നടത്തി. പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും പ്രവാസികൾക്ക് കൃത്യമായി നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കൊച്ചിയിൽ പറഞ്ഞു. രാജ്യത്തുടനീളം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നുമിടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമെന്ന് KCB. MT സെറ്റബെല്ലോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 2 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൌരസ്യ എന്നിവരുടെ ഭൌതിക ശരീരങ്ങളാണ് രാജ്യത്തെത്തിച്ചത്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് പേപ്പാറ ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകളും അരുവിക്കര ഡാമിലെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമുകളുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി MG രാജമാണിക്കും ചുമതലയേറ്റു. 2008 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം, ഡോക്ടർ എ സജീന മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 മുതൽ 9:00 വരെ ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം.

ഒരു കഥ, വി കെ എൻ എഴുതിയ കഥ മുക്തി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഒൻപത് മുപ്പതിന് സംഗീതസുധ, പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, ഉടുപ്പി ബാലസുബ്രഹ്മണ്യം വയലിൻ, വി ആർ നാരായണ പ്രകാശ് മൃദംഗം. പത്ത് മുപ്പതിന് നിശാ സുരഭി, പതിനൊന്ന് മണിക്ക് സുഭാഷിതം, കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്. പതിനൊന്ന് അഞ്ച് മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം തോമസ് കുറ്റിയിൽ അവതരിപ്പിക്കുന്നത്. രാവിലെ 6 മണി, 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണിക്കും 8 മണിക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ് 6:02 മുതൽ 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, വള്ളത്തുള്ളെഴുതിയ സ്ത്രീകൾ എന്ന കവിത ആലാപനം കാവാലം ശ്രീകുമാർ. ഉദയഗീതം ബോംബെ സിസ്റ്റേഴ്സ് പാടിയത് പ്രഭാതബേരി. പ്രാദേശിക വാർത്തകൾ, ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ് സോണിയ വില്യംസ് അവതരിപ്പിക്കുന്നു. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. എട്ട് മുപ്പതിന് ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 52-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം, 10:02 ഹലോ സന്ദേശ ഗാനം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഹലോ സന്ദേശ ഗാനം തുടരും. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, അദൃശ്യതയുടെ ദൃശ്യത, ഡോക്ടർ ഡീന സീസ് കറിയ സംസാരിക്കുന്നു. 12:40 പ്രകാശധാര, അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന സേവനങ്ങൾ, ഡോക്ടർ സനിയ സി കെ സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി. രണ്ട് രണ്ടിന് നാടകം ഒരു ഗോവൻ ട്രിപ്പ് ഭാഗം 1, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരിതിലാൽ ബി, സെബിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയ്ദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ, പാർവതി ജി ആർ, സൌമ്യ ജെ വി, അനുജ ഭാസ്കർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3 മണിക്ക് ഹലോ പ്രിയഗീതം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ. ആറൻപതിന് വയലും വീടും, പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം, ഡോക്ടർ എ സജീന മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, ഡോക്ടർ എസ് വിജയരാഘവൻ വീണയിൽ വായിച്ച കൃതികൾ. 10:30 നിശാ സുരഭി, 11 മണിക്ക് സുഭാഷിതം തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി അറിലേ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 8.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 8.5 മില്ലിമീറ്റർ. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

0: ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, ഗോപി സുന്ദർ സംഗീതം നൽകി, അന്ന കത്രീനയും കൂട്ടരും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: മനു മഞ്ജിത്, ആരോൺ മാത്യു എന്നിവർ എഴുതി, ജസ്റ്റിൻ പ്രഭാകർ സംഗീതം നൽകി, ചിന്മയ്, ജസ്റ്റിൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സർവം മായ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 वर्षങ്ങൾ

0: വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
2: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
1: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
3: എന്താലേ മാർട്ടി ഹോം നീഡ്സിൽ പോണം.
4: എന്താ കാര്യം പറ?
3: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
5: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി VC ശിവൻകുട്ടി. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്

0: യാതൊരു നടപടിക്രമവും എൽഡിഎഫ് സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് എൽഡിഎഫ് സർക്കാർ സ്വീകരിച്ചതെന്നും PM ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
1: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies.
0: PM വികസിത് ഭാരത് റോസ്ഗർ യോജനാ പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. June 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് June 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4,100 MW ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4,900 MW വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു.
0: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: പഴയരിക്കണ്ടം സ്വദേശികളായ 9, 4 വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർ നടപടികൾ വിലയിരുത്തി.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30, ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം

0: സന്ധ്യാഗീതം ഇനി നാളെ വൈകുന്നേരം 6:20 കേൾക്കാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലകളെ ഓർത്ത് വിലപിച്ച് ഇന്നിന്റെ സന്തോഷം നാം നശിപ്പിച്ചു കളയരുത്. നമുക്ക് കഴിഞ്ഞ കാലത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല, എന്നാൽ ഇന്നത്തെ ബുദ്ധിപൂർവമായ പ്രവൃത്തികൾ കൊണ്ട് നാളെയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. പക്ഷെ അതിനു മുമ്പ് പതിവ് പോലെ ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം കേട്ടോളൂ. പ്രോബയോട്ടിക്സ് എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം, എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ. നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ പച്ചക്കറികൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. എന്നാൽ മഴക്കാലം ആരംഭിക്കുമ്പോൾ പച്ചക്കറി കൃഷിയിൽ നിരവധി രോഗപ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതുമൂലം കർഷകർക്ക് ഉൽപാദന നഷ്ടവും സാമ്പത്തിക നഷ്ടവും നേരിടേണ്ടി വരുന്നു. അതിനാൽ മഴക്കാലത്ത് രോഗങ്ങളെ എങ്ങനെ ഫലപ്രദമായി നിയന്ത്രിക്കാമെന്നും എന്തൊക്കെ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളാമെന്നുമൊക്കെ ഇന്നത്തെ പരിപാടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മഴക്കാലത്ത് പച്ചക്കറികളുടെ രോഗനിയന്ത്രണത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് ഷിബു ജോർജ്.
1: ഡോക്ടർ സജീന, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: മേഡം, മഴക്കാലം വരുമ്പോഴേ മനുഷ്യരിലെ മാതിരി തന്നെ ചെടികളിലും രോഗവും കീടങ്ങളും ഒക്കെ അധികമായിട്ട് വരാറുണ്ട്.
2: അപ്പൊ
1: ഇത് വെള്ളം കൂടുതൽ കൊണ്ടാണോ, എന്തുകൊണ്ടാണ്? ഇതിന്റെ ഒരു റീസൺ എന്തുവാണ്?
2: മഴക്കാലം ആവുമ്പോൾ നമുക്കറിയാം ഈർപ്പം അധികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്തരീക്ഷ ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അത് രോഗങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നോർമലി തന്നെ കേരളത്തിൽ ഒരു 95 മുതൽ 98% അപ്പോൾ മഴക്കാലമാകുമ്പോൾ അത് വളരെ വർദ്ധിക്കുന്നത്. നമ്മൾ തന്നെ നിൽക്കുമ്പോൾ വിയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് അന്തരീക്ഷ ആർദ്രത. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നൊരു സാഹചര്യം മണ്ണിലുണ്ടാവും. ഇതെല്ലാം തന്നെ കുമിളുകൾ, ബാക്ടീരിയകൾ എന്നിവയ്ക്കെല്ലാം അത് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്.
1: അപ്പോൾ നിൽക്കുന്ന വിളകളെ നമ്മൾ എങ്ങനെ
2: സംരക്ഷിക്കും? വളരെയേറെ പ്രാധാന്യമുള്ള പുതുതായി ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ കർഷകർക്ക് തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്നത് എങ്ങനെ തടയാൻ സാധിക്കും. നീർച്ചാലുകൾ കോരി നീർവാർച്ചാ സൗകര്യം ഒരുക്കണം. അപ്പോൾ അത് ഒഴുകി പോകുന്നത് മറ്റൊരു കൃഷിയിടത്തിലാകരുത്, പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഒരു ചാലുകളിലേക്ക് പോകുന്ന പോലെ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കൃഷി ഒരുക്കുമ്പോൾ മനസ്സിൽ നമുക്കുണ്ടാവണം എപ്പോഴെങ്കിലും വെള്ളം കെട്ടി നിൽക്കുമ്പോൾ. വെച്ചാൽ ഓരോ വിളകളുടെയും വേരുകൾ പലതരത്തിലായിരിക്കും. ഇപ്പോൾ വാഴ, അതിന്റെ വേരെന്ന് വെച്ചാൽ മണ്ണിന്റെ പ്രതലത്തിനോട് അടുത്തായിരിക്കും. അപ്പൊ തുടർച്ചയായിട്ടുള്ള വെള്ളം കെട്ട് വന്നു കഴിഞ്ഞാൽ വാഴയെ അത് ബാധിക്കും. ചില വിളകൾക്ക് താഴോട്ട് വേരുകൾ പോകും. അപ്പൊ അവയ്ക്ക് കുറച്ച് നാളുകൂടെ പിടിച്ചു നിൽക്കാനുള്ളൊരു ശേഷിയുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിക്കവാറും നമ്മൾ കൃഷിയിടത്തിലൊക്കെ ചെല്ലുമ്പോൾ കളകൾ, വിളകളെ പോലെ തന്നെ അധികമായിട്ടുള്ള കളകൾ കാണും. അപ്പൊ ഈ കളകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വിളകൾ വളരാനുള്ള സ്ഥലം പരിമിതിയാകും. അവിടെ ഉള്ള വളങ്ങളും മൂലകങ്ങളെല്ലാം വലിച്ചെടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനം കീടങ്ങളും കുമിളുകളും എല്ലാം ഇതിൽ ഒളിച്ചിരിക്കും. അപ്പൊ അടുത്ത ഏറ്റവും പ്രധാനം എന്താണ്? നമ്മൾ കളകൾ സമയത്ത് തന്നെ നീക്കം ചെയ്ത് നിലവിലുള്ള വിളകൾക്ക് വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ടാമത്തത്. അപ്പോൾ തന്നെ നമ്മുടെ മണ്ണിൽ വിളകളുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ തന്നെ കാണും. സാധാരണ അതിലെന്ത് പറ്റും? മറ്റു കുമിളുകളുടെയും ബാക്ടീരിയയുടെയും വിത്ത് എന്നിവയെല്ലാം അതിൽ തന്നെ കാണാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതും നീക്കം ചെയ്യണം. അപ്പം വെള്ളം ഒഴുകി പോകാനും സാഹചര്യമാക്കി ശുചിത്വവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിലവിലുള്ള ചെടികൾക്ക് ഒന്നാമതായിട്ട് വളരാനുള്ള ഒരു
1: പരിരക്ഷണം. ഒരു ശ്രോതാവ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
3: ആലപ്പുഴ ജില്ലയിലെ തിക്കമ്പേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്.
1: ആ മേഡം, ചോദിച്ചോളൂ മേഡം, എന്തുവാണ് ചോദിക്കാനുള്ളത്?
3: കൃഷിയെല്ലാം അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയും മഴ കൊണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ഈ മഴ സമയത്ത് പറ്റും എന്നുള്ളത് അറിയാനാണ്.
2: ഓക്കെ മാഡം. അപ്പൊ മാഡത്തിന് മണ്ണുണ്ടോ നമ്മുടെ വീടിന്റെ ചുറ്റുപാടും എല്ലാം?
3: ആ, എനിക്കൊരു 10 സെന്റ് സ്ഥലമാണ്, വീട് കഴിഞ്ഞിട്ട് ബാക്കി 4 സെന്റിലും ഉണ്ട് സ്ഥലം.
2: ആ, ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഈ കണ്ടെയ്നറുകളിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ നിലനിൽക്കുന്നിടത്ത് കൃഷിയിടത്ത് തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതാണെങ്കിൽ മാഡം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അതാ ചോദിച്ചത്, മണ്ണുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വളമെല്ലാം ചേർത്ത് ഫലപുഷ്ടി ആക്കിയിട്ട് നമുക്ക് കണ്ടെയ്നറുകൾ, പണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഗ്രോ ബാഗ്സ് എന്ന് പറയും, അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് ചെടിച്ചട്ടികൾ എടുത്തിട്ട് മട്ടുപ്പാവില് നമുക്ക് നേരിട്ട് മഴ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ചെടിച്ചട്ടികളിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു 2-3 മാസമൊക്കെ കൊണ്ട് കിട്ടുന്ന പച്ചക്കറികൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ചീര മുതൽ മാഡത്തിന് ചെയ്യാൻ പറ്റും. വെയിലിന്റെ ഒരു ബുദ്ധിമുട്ട് കാണും, എന്നാലും ഇപ്പൊ ഇടയ്ക്കിടെ നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ മാഡത്തിന് മാറ്റാൻ കഴിയും. അപ്പൊ ഇനിയുള്ള സമയത്ത് ഇത് ചിന്തിക്കുക, ഇതുപോലെ എപ്പോഴും കാലാവസ്ഥ മാറി വരുന്നുണ്ട്, അപ്പോ എപ്പോ വേണമെങ്കിലും ഇതുപോലെ വെള്ളക്കെട്ടും ഒക്കെ വരാം. അപ്പൊ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലതായിരിക്കും, കൃഷിയിടത്തും ചെയ്യാം മാഡത്തിന്, അതേസമയത്ത് കണ്ടെയ്നറുകൾ. നമ്മുടെ ടെറസിന്റെ മുകളിലാണെങ്കിൽ വെയിറ്റ് കുറച്ചിട്ടുള്ള മാധ്യമങ്ങളും ഇപ്പോൾ ഉണ്ട്. നമുക്ക് അടുക്കളയുടെ അടുത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ ഉള്ള കണ്ടെയ്നറുകളിൽ മണലാണ് നമ്മൾ പറയുന്നത്, അത് കിട്ടുന്നില്ലെങ്കിൽ ചകിരിച്ചോറ്. ചകിരിച്ചോറ് ശ്രദ്ധിക്കുക, ചകിരിച്ചോറിന്റെ അളവ് കൂടരുത്, വെള്ളം പിടിച്ചു വെക്കാനുള്ളൊരു സാഹചര്യമാണ്. പിന്നെ കമ്പോസ്റ്റുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം, അങ്ങനെ ഒരുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ തന്നെ പ്രോട്രേകൾ, വിത്ത് നേരിട്ട് പാകാതെ പ്രോട്രേകളിൽ ഒരു 2 ആഴ്ച പരുവത്തിൽ നമുക്ക് പലതരം പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും എളുപ്പത്തിന് തന്നെ. അങ്ങനെ ചെയ്താൽ ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മാഡത്തിന് തന്നെ ചെയ്യാൻ പറ്റും.
1: പിന്നെ റേസ്ഡ് ബേർഡ്
2: ഉയർന്ന തടങ്ങളാണെങ്കിൽ അതിൽ തന്നെയും നമുക്ക്, ഇപ്പൊ കൃഷിഭൂമി മാഡം 10 സെന്റ് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോൾ സ്ലോപ്പ് വല്ലതായിരിക്കും, അതിൽ മണ്ണ് സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഉയർന്ന തടങ്ങളാക്കി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും.
1: ഡോക്ടർ സജീന പറഞ്ഞ മാതിരി തന്നെ താങ്കൾക്ക് ഈ ചെടിച്ചട്ടിയിലൊക്കെ ഇത് തുടരാം മഴക്കാലത്ത്. ഓക്കെ, താങ്ക് യു, വിളിച്ചതിന് വളരെ നന്ദി. ഇപ്പൊ മേഡം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നിൽക്കുന്ന വിളകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. മേഡം പറഞ്ഞ ആദ്യം വെള്ളം പോകാനുള്ള സാഹചര്യം ഒരുക്കണം, പിന്നെ കളകളുടെ നിയന്ത്രണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശുചിത്വം.
2: ശുചിത്വമാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനം. ജലസേചനത്തിനായിട്ടുള്ള നമ്മൾ ചാലുകൾ എടുത്തിട്ടുണ്ടാവും, അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും, അതുവഴിയാണ് ബാക്ടീരിയ രോഗങ്ങൾ പകരുന്നത്. സോ അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ചാലുകളാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ അത്യാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ബാക്ടീരിയ പകരുന്നത് ഈ വെള്ളത്തിൽ കൂടെയാണ്. കൂടാതെ നമുക്ക് ബാധിച്ചിട്ടുള്ള ചെടികളുണ്ടെങ്കിൽ, അപ്പോൾ നാലാമതായിട്ട് ചെയ്യേണ്ടത് ജലസേചനത്തിനായിട്ടുള്ള വെള്ളം അണുനശീകരിക്കുക. ചെറിയ ചെറിയ കിഴികളായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടാം. ഈവൻ ചെടികളുടെ ചുവട്ടിൽ തന്നെ ഒരു 5 മുതൽ 10 ഗ്രാം ഒക്കെ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അവശിഷ്ടം മാറ്റാൻ പറയാൻ കാരണം ഈ ഒച്ചു പോലുള്ളതെല്ലാം നമുക്ക് ഈ ഈർപ്പമുള്ള സാഹചര്യത്തിൽ അവശിഷ്ടങ്ങളും കിടക്കുമ്പം, കൂടുതലും ഈ ഫലവൃക്ഷങ്ങളിലെ പപ്പായ അതൊക്കെ ചെതറി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒച്ചു വരുന്നത്. ഒച്ചു വരുന്ന നമുക്കും രോഗം ഉണ്ടാക്കും, അതേപോലെ ചെടികൾക്കും ഒരു ശുചിത്വം ഇല്ലായ്മ ഒരുണ്ട്. അപ്പം അത് നമ്മൾ വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്ന്, ചില സമയത്ത് കൂടുതൽ വിളവ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ എണ്ണം വിളകൾ അടുത്തടുത്ത് നടുന്നൊരു സാഹചര്യം, ഗ്രോ ബാഗ് ആണെങ്കിലും അടുത്തടുത്ത് നടും. അപ്പം അത് രോഗം ബാധിച്ച ഒരു ചെടി മറ്റൊരു ചെടി തൊടുമ്പോൾ അതിൽ കൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിലവിലുള്ള കൃഷിസ്ഥലത്ത് നമ്മൾ ശുപാർശ അനുസരിച്ചിട്ടുള്ള എണ്ണം മതി എന്ന് മാറ്റും. ബാക്കിയുള്ളവ പറിച്ച് നീക്കം ചെയ്താൽ തന്നെ കുറച്ചൊരു വായുസഞ്ചാരം കിട്ടുകയും ഇത്തരത്തിലുള്ള രോഗാണുക്കളും കീടങ്ങളും എല്ലാം കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്.
1: സ്പെഷ്യലി നമ്മൾ ചീരയൊക്കെ നടുമ്പോൾ അടുത്തടുത്ത്
2: വളരെ അടുത്ത് പോകും. അപ്പൊ ഈ സമയത്ത് അത് നല്ലതല്ല, അഴുകൽ വന്നാൽ പെട്ടെന്ന് അത് മറ്റൊന്നിനെ ബാധിക്കാനുള്ളൊരു ഇതുണ്ട്. അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് വിളപരിക്രമണം. ഇപ്പോൾ ഈ ഒരു ക്രോപ്പാണ് ഇട്ടിരിക്കുന്നത്, അടുത്തത് നമുക്ക് ഏത് ചെയ്യാം. അതായത് വിളകളിലും നമ്മുടെ പോലെ കുടുംബമുണ്ട്, വഴുതന വർഗ വിളകൾ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. വിളപരിക്രമണം എന്ന് പറയുന്നത് എന്താണ്, ഒരേ വിള ഒരേ കൃഷിസ്ഥലത്ത് തുടർച്ചയായി ചെയ്യാതിരിക്കും.

0: ഇതാന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വഴുതന വെച്ച് അവിടെ തക്കാളി വെക്കുക, അടുത്തത് തക്കാളി വെച്ച് അടുത്തത് മുളക് വെക്കുക. ഇത് വെള്ളപരിക്രമം അല്ല. എന്തെന്നാൽ ഇത് മൂന്നും ഒരു കുടുംബത്തിലുള്ളതാണ്. അപ്പം രോഗം മാറാനുള്ള സാഹചര്യം അവിടെ വരികയില്ല. അപ്പം നമ്മൾ അപ്പം പ്ലാൻ ചെയ്യണം. കൃഷിഭൂമി ഇല്ല എന്ന് പറയുമ്പോൾ പ്ലാനിങ് ആണ്. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്കൊരു ആരോഗ്യം വരുന്നത് പോലെ ഓരോ വിളകൾക്കും ഓരോ വളർച്ചാ ഘട്ടത്തിലും ശുപാർശയുണ്ട്. എന്തൊക്കെ വളം കൊടുക്കണം? ആദ്യത്തെ അവയുടെ ദശയിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളരാനുള്ള മൂലകങ്ങൾ കൊടുക്കേണ്ട വളങ്ങളാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഒരു പകുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജാകും, അതായത് പൂക്കളും കായ്കളും വരും. അപ്പോൾ ആദ്യത്തെ വളങ്ങൾ വീണ്ടും കൊടുത്താൽ എന്ത് പറ്റും? പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാകുന്നത് ഇലകളായിരിക്കും വരുന്നത്. അപ്പോൾ അത് കർഷകർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അപ്പം വളങ്ങൾ എന്ന് പറയുന്നതും നമ്മുടെ സംയോജിത വളപ്രയോഗമാണ്. അതായത് പൂർണ്ണമായും ജൈവം മാത്രം കൊടുക്കുന്നത് എനിക്കറിയില്ല എത്രത്തോളം, പക്ഷേ രാസവളങ്ങൾ അത്യാവശ്യമാണ്. നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, കുട്ടികൾക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പോലെ ശുപാർശ അനുസരിച്ചിട്ടുള്ള സംയോജിത വളപ്രയോഗം വളരെ അത്യാവശ്യമാണ്.
1: അത് കൺട്രോൾ രീതിയിൽ ചെയ്താൽ രാസവളമാണെങ്കിലും നമ്മൾ
0: ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി. അതായത് ഓരോന്നിനും അളവ് വർഷങ്ങളായി പഠിച്ചിട്ടുണ്ട് സർവകലാശാലയിൽ. അപ്പൊ അത് ഇന്ന സ്റ്റേജിൽ ഇന്നത്, അത് കൂടിപ്പോയാലും നല്ലതല്ല, ചിലത് കുറഞ്ഞാലും. പിന്നെ നമ്മൾ പറയുന്ന മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ രണ്ട് ഘടകങ്ങളുണ്ട്. നമ്മൾ ആയിരിക്കും കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടതാണെന്ന്, അല്ല അതായത് വലിപ്പവും വെച്ചിട്ടാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, വിളകൾക്ക് കൂടുതലായി കൊടുക്കേണ്ട വളങ്ങളെയാണ് മാക്രോ ന്യൂട്രിയൻസ്, അതായത് പ്രധാന മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. എന്നാൽ ചില മൂലകങ്ങളുണ്ട് കുറേ വർഷത്തേക്ക് കുറച്ച് കൊടുത്താൽ മതിയാവും, തുടർച്ചയായിട്ട് അവയിടേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനം നമ്മുടെ ബോറോൺ എന്ന് പറയുന്നത്, വാഴയുടെ നാം പോലെ വിരിയാതെ ഇലയുടെ ഇടയിലിരിക്കുന്ന ലക്ഷണമുണ്ട്. അതുപോലെ തെങ്ങുകൾ വിഷറി പോലെ വിരിഞ്ഞു വരാതെ ഒരു ലക്ഷണമുണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മൾ ബോറോൺ എന്ന മൂലകം പല രൂപത്തിൽ കൊടുക്കേണ്ടതുണ്ട്. അത് ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? കുരുടിച്ച് മറ്റ് രോഗകുമിളുകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. വിളകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നർത്ഥം നമ്മൾ അത് സംയോജിതമായിട്ടുള്ള വളമായിട്ട് കൊടുക്കണം.
1: പിന്നെ മൈനർ ന്യൂട്രിയന്റ് എന്ന് പറയുമ്പോൾ മാഡം പറഞ്ഞ മാതിരി അതിന്റെ പ്രാധാന്യം കുറയുന്നില്ല, അളവ്
0: അളവ് കുറവാണ്. പക്ഷേ പല ചെടികൾക്കും നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒന്നാണ്.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്?
2: ശ്രീദാസ്, ആലപ്പുഴ.
1: ആ പറഞ്ഞോളൂ ശ്രീദാസ് സർ.
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്.
2: ആ മാഡം, പിന്നെ ഞാൻ ഇവിടെ കുറച്ച് തക്കാളി, അതുപോലെ പയർ, വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരുവിധമൊക്കെ കായ്ക്കാറായി വരുമ്പോ ഇതിന്റെ കംപ്ലീറ്റ് ഇല എന്തോ ഇങ്ങനെ ചുരുണ്ട് എല്ലാം പോവുകയാണ്.
0: എല്ലാ വിളകൾക്കും, ഓരോ വിളകൾക്കും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണമായിരിക്കും സാർ. സാർ പറഞ്ഞ പോലെ തക്കാളിയിലും മുളകിലും എല്ലാം ഒരു വൈറസ് രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇലകള് കുരുടിക്കുകയും ചുരുണ്ട് വരുന്നതായിട്ട് സാർ പറയണം. എന്തായാലും സാർ കൃത്യമായിട്ട് നമുക്ക് ഓരോ വിളകൾക്കും എന്താണ് ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ അത് ഏത് രോഗമാണ് അല്ലെങ്കിൽ ഏത് കീടത്തിന്റെ ആക്രമണം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തതിനായാലും നമ്മളിപ്പോ പറഞ്ഞു വന്നതുപോലെ ആവശ്യത്തിന് നമുക്ക് സംയോജിതമായിട്ടുള്ള വളപ്രയോഗം സാർ കൊടുക്കുക. രണ്ട്, നമുക്ക് പ്രതിരോധ ശേഷിയുള്ള പ്രത്യേക ഇനങ്ങൾ, നാടൻ ഇനങ്ങൾ ധാരാളം ഉണ്ടാവും സാർ. പക്ഷേ നമ്മുടെ കേരള കാർഷിക സർവകലാശാല തന്നെ വികസിപ്പിച്ചെടുത്ത ധാരാളം ഇനങ്ങളുണ്ട്. ഇപ്പൊ തക്കാളിക്ക് തന്നെ നമുക്ക് വെള്ളായണി, വിജയ് എന്ന് പറയുന്ന ഇനമുണ്ട്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, കൃഷിഭവനിൽ നമുക്ക് പറഞ്ഞിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മൂലങ്ങൾ കൊടുക്കുക. വളരെ അത്യാവശ്യം ചുരുണ്ട് തീരെയും കുരുടിച്ച് അതിൽ കീടങ്ങൾ ഉണ്ടെങ്കിൽ സാർ അപ്പൊ തന്നെ നമ്മുടെ കൃഷിയിടത്ത് നിന്നും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, മറ്റ് അടുത്ത ചെടികളിലേക്ക് അത് പകരാതിരിക്കാൻ വേണ്ടി. പിന്നെ പച്ചക്കറികൾക്ക് നമുക്ക് കെണി വിളകൾ ചുറ്റും അല്ലെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഈ കെണി വിളകളിലോട്ട് ഈ രോഗാണുക്കൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരും, നമ്മുടെ പച്ചക്കറി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. കൃത്യമായിട്ട് സാർ പറഞ്ഞിട്ടില്ല, ചുരുണ്ട് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം വൈറസ് രോഗമാകാനുള്ള സാധ്യതയായിരിക്കാം. അതിന് നമുക്ക് തുടക്കം മുതലേ ഒരു രണ്ടാഴ്ച ഇടവിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികൾ സാറിന് തളിച്ചു കൊടുക്കാൻ സാധിക്കും. മഞ്ഞക്കെണി, നീലക്കെണി ഇത് രണ്ടും വെച്ചു കൊടുത്താൽ തന്നെ ആദ്യം മുതലേ ഈ വെള്ളീച്ചകളെല്ലാം അതിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ആവശ്യത്തിന് വളം കൊടുത്താൽ തന്നെ ചെടിക്കൊരു പ്രതിരോധം വരും, ഇവയൊന്ന് എതിർക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ, പിന്നെ സംയോജിത വളപ്രയോഗം, അതും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും.
1: ഓക്കെ, താങ്ക് യു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചെടികൾ ആരോഗ്യമുള്ളതാണെങ്കിൽ രോഗങ്ങളെയും
0: പ്രതിരോധിക്കാനുള്ള
1: ശേഷിയുണ്ട്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ നിലത്തിൽ നിൽക്കുന്ന വിളകളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ടൊരു ക്രോപ്പ് എടുക്കാൻ പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് നമ്മൾ നടന്ന സ്ഥലം, അവിടെ എന്തെങ്കിലും ഒന്ന് ചേഞ്ചസ് കൊണ്ടുവരാം. പിന്നെ വിത്ത് വിത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് എങ്ങനെ ആവണം, അതിന്റെ പരിചരണം എങ്ങനെ ആവണം. അപ്പൊ ആദ്യം നമ്മൾ വിത്തിനെ കുറിച്ച് സംസാരിക്കുക.
0: കർഷകർ സാധാരണ അവരുടെ സ്ഥലത്ത് തന്നെ ലഭിക്കുന്ന നാടൻ ഇനങ്ങളാണ്, വളരെ നല്ലതായിരിക്കാം. പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് വെണ്ട എടുക്കുകയാണെങ്കിൽ, ആനക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു വെണ്ടയാണ്, വലിയ നീളമുള്ളതാണ്, ചുമപ്പും വെള്ള ഇളം പച്ചയൊക്കെ കിട്ടും. പക്ഷെ ഒരു പ്രധാന രോഗമുണ്ട്, നരപ്പൻ രോഗം എന്ന് പറയുന്നത്, യെല്ലോ

0: മൊസൈക്ക്. അത് അവസാന ഘട്ടത്തിൽ ഞരമ്പുകൾ മാത്രം പച്ച നിറത്തിലും ഇലകളെല്ലാം മഞ്ഞളിച്ച് വരും. അപ്പൊ ആനക്കൊമ്പൻ അതിന് 99% ചിലപ്പോൾ ബാധിക്കും. അത്തരത്തിൽ വൈറസ് രോഗമാണ് വെള്ളീച്ച മുഖാന്തരമാണ് പകരുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാ ചെടിയിലും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, വേണ്ട ഉൽപാദനം തന്നെ ബാധിക്കും. അപ്പൊ അതിന് നമ്മൾ പല ഇനങ്ങളുണ്ട്, അതിലൊരു അർക്കാനാമിക എന്ന് നമ്മൾ ധാരാളമായി പറയുന്നുണ്ടെങ്കിലും അതും ഇപ്പോൾ പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുണ്ട്, അതിലും കാണുന്നുണ്ട്. അപ്പൊ ചില ഇനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്, മഞ്ജിമ, അഞ്ജിത എന്ന് പറഞ്ഞ ചില ഇനങ്ങളുണ്ട്. അപ്പം അത്തരം ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് നോക്കുമ്പം നമ്മുടെ കൃഷി സ്ഥലത്ത് നമുക്ക് അത് വരാത്തത് ഏതാണെന്ന് നോക്കുക, അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്ന്. ഏറ്റവും അധികം തെരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. നാടൻ ഇനങ്ങൾ ചിലതുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ഉപദേശം ഉള്ളത്, ഒരിനം തന്നെ ഒരു ഏക്കർ മുഴുവൻ ഇടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ നരപ്പൻ രോഗം വരുന്നു, നമ്മൾ ഇടുന്ന അത് സസെപ്റ്റബിൾ ആണെങ്കിൽ മുഴുവൻ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. കർഷകർ അത് കഷ്ടത്തിലാവും. അപ്പം 2-3 പോക്കറ്റ്സ് ആയിട്ട് വെച്ചിട്ട് പല ഇനങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അത് വിത്തിനെടുക്കാൻ വേണ്ടിയല്ല, വിത്തിനെടുക്കാനാണെങ്കിൽ നമുക്കത് പാടില്ല, ഐസൊലേഷൻ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് കർഷകർക്ക് നോക്കാം, ഇത് മൂന്നും ചെയ്ത് നമ്മുടെ സ്ഥിതിയിൽ വേനൽക്കാലത്ത് ഈ രോഗം വരുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാം.
1: ശുപാർശ ചെയ്ത
0: ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിത്ത്, ഒരു പിടി വിത്തെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ ധാരാളം കീടങ്ങളും കുമിളുകളും ബാക്ടീരിയയും എല്ലാം വിത്തിന്റെ പുറത്തും അകത്തും ഉണ്ടാകും സർ. അപ്പം വിത്ത് പരിചരണം എന്ന് പറഞ്ഞത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ സർ കണ്ടിട്ടുണ്ടാവും, വിത്തിൽ തന്നെ നീല നിറം, ഒരു ഓറഞ്ച് നിറത്തിലൊക്കെ ഇരിക്കും. അത് പരിചരിച്ചവയാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പല രീതികളുണ്ട് സർ. നമ്മുടെ മിത്ര സൂക്ഷ്മാണുക്കൾ വഴി പരിചരിക്കാം. ചിലത് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടല്ലോ, അപ്പൊ അവർക്ക് ഗോമൂത്രം, ചാണകത്തെളി അങ്ങനെ പല രീതിയിലുണ്ട്.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ, നമസ്കാരം സാറേ. ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂരിൽ വിളിക്കുന്നു. ഗോവാരസ്നുള്ള
1: പറഞ്ഞോളൂ മാഡം. ഉണ്ട്
2: മാഡം, നമസ്കാരം. ഞാൻ വിളിച്ചത് വേറൊന്നല്ല മാഡം, എനിക്ക് വാഴയുണ്ട്. അതിനകത്ത് കപ്പ വാഴയുടെ നാമ്പ് ഒരു പാതി വാഴയായി, നാമ്പ് വന്നിട്ട് അത് താഴോട്ട് വരികയാണ്. അപ്പൊ ഞാൻ ചിലപ്പോ ഇന്നലെ തന്നെ കട്ട് ചെയ്തപ്പം മൂന്ന് പാതി ഇലയായിട്ടാണ് വരിക.
0: അത് വിരിഞ്ഞു വരുന്നില്ല,
2: വിരിയാതെ പിന്നെ താഴോട്ട് ഭൂമി വളഞ്ഞ് താഴോട്ട് വരുമ്പം പാതി വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മേപ്പോട്ട് പോയിട്ട് പിന്നെ വിരിയുന്നുണ്ട്.
0: എത്ര വാഴകളുണ്ട്?
2: താപ്പോട്ടാണ് വരുന്നത്. ഒരു 2-3 ഇതുപോലെ വരുന്നുണ്ട്.
0: ഓക്കെ, അതായത് ആകെയുള്ള എല്ലാ വാഴകളിലും ഈ ലക്ഷണം കാണിക്കുന്നുണ്ടോ?
2: എല്ലാ വാഴയും കാണിക്കുന്നില്ല, ഇപ്പൊ ഈ 2-3 വാഴയ്ക്ക് മാത്രമേ ഉള്ളൂ മാഡം. ഒരു 3 കപ്പ വാഴയ്ക്കും.
0: ആദ്യമായിട്ട് സാറ് മണ്ണ് നമുക്കൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. വാഴയിൽ സാധാരണ ബോറോന്റെയും കാൽഷ്യത്തിന്റെയും കുറവ് ഉണ്ടാകാറുണ്ട്. ഇലകളിൽ മഞ്ഞളിപ്പോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇളം മഞ്ഞ നിറത്തിലും മറ്റോ കാണുന്നുണ്ടോ? ഇലയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇപ്പം ഉടനടി ചെയ്യണമെങ്കിൽ സോലുബർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും സാറിന്. ബോറോൺ അടങ്ങിയതാണ് സോലുബർ. അതൊരു 2 gram 1 liter വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി ഒന്ന് തളിച്ചു കൊടുക്കും. സാധാരണ ബൊറാക്സ് ആണ് പറയുന്നത്, പക്ഷെ ബൊറാക്സ് ഇപ്പൊ ഈ മഴക്കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിനൊരു ഇതിനു വേണ്ടിയിട്ടാണ് സോലുബർ തളിച്ചു കൊടുക്കണം. സ്പ്രേയർ എടുത്ത് ഇലകളിലും ആ കവിളിലൊക്കെ വീഴുന്നത് പോലെ തളിച്ചു കൊടുക്കാം. ഞാൻ പറയുന്നത് കാൽഷ്യത്തിന്റെയും കൂടെ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വെള്ളമെല്ലാം ഇല്ലാത്ത സമയത്ത് നമുക്ക് ആവശ്യത്തിന് ശുപാർശ പ്രകാരമുള്ള കുമ്മായം 2 കഴിഞ്ഞും 4 കഴിഞ്ഞും മണ്ണിൽ ഒരു 250 to 500 gram വരെ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ ഉപയോഗം. അല്ലെങ്കിൽ അടുത്ത ലക്ഷണം അതായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ആവശ്യത്തിന് വളവും കൊടുക്കണം. ഓക്കെ, ഇലപ്പുള്ളികളും അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ അല്ലെ? ചുരുണ്ടിരിക്കുകയോ
2: ഓക്കെ,
0: ഇതൊന്ന് ചെയ്തു
2: നോക്കൂ.
3: മഴക്കാലത്ത് പച്ചക്കറികളിലെ രോഗനിയന്ത്രണം എന്ന വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ഇന്ന് നമുക്ക് മല്ലിവെള്ളത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ മല്ലിവിത്തുകൾ രാത്രി മുഴുവൻ കുതിർത്ത് വയ്ക്കുക. രാവിലെ ആ വെള്ളം അരിച്ചെടുത്ത് വെറും വയറ്റിൽ കുടിക്കാം, അല്ലെങ്കിൽ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം തണുപ്പിച്ച ശേഷം കുടിക്കാവുന്നതാണ്. മല്ലിയിൽ ഫൈബർ ധാരാളമുള്ളതിനാൽ ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ്, മലബന്ധം എന്നിവ അകറ്റാൻ ഇത് സഹായിക്കുന്നു. ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ഉതകുന്നു. മല്ലിവെള്ളം കുടിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും

0: രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കാനും മുടിയുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുള്ളതിനാൽ ഇത് ചർമ്മത്തിന് തിളക്കം നൽകുകയും മുഖക്കുരു, വരൾച്ച പോലുള്ള പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു. വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും മല്ലി സഹായിക്കുന്നതായി കണ്ടുവരുന്നു.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.

0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം അവസാനിക്കാറായല്ലോ. അപ്പോൾ നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കിയാലോ? ചോദ്യം ഓർമ്മയുണ്ടോ? പ്രോബയോട്ടിക്സ് എന്നാൽ എന്താണ് എന്നായിരുന്നു ചോദ്യം. ഉത്തരം കേട്ടോളൂ. ഒരു കൂട്ടം ജീവനുള്ള സൂക്ഷ്മാണുക്കൾ ഒരു നിശ്ചിത അളവിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെല്ലുകയാണെങ്കിൽ അത് നമുക്ക് ആരോഗ്യപരമായ മേന്മയുണ്ടാക്കുന്നു. പ്രോബയോട്ടിക്സ് എന്നത് ഈ നല്ല ബാക്ടീരിയയെ, അതായത് നോർമൽ മൈക്രോഫ്ലോറയെ നിലനിർത്താനോ മെച്ചപ്പെടുത്താനോ ഉദ്ദേശിച്ചുപയോഗിക്കുന്ന ഭക്ഷണങ്ങളോ സപ്ലിമെന്റുകളോ ആണ്. പ്രോബയോട്ടിക്സിനെ ഗുഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ബാക്ടീരിയ എന്ന് പറയുന്നു.
1: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വീടും സമാപിക്കുന്നു.
3: നിന്റെ ആഗ്രഹം എന്താ?
4: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
3: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
6: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.

0: एक दशक पहले भारत सोलर पावर के मामले में बहुत पीछे था, लेकिन आज सोलर पावर के मामले में भारत दुनिया के ടോപ് ഫൈവ് ദേശമേ ആകയ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ആദ്യ ഗാനം ഇനിയും ഒരു പ്രണയകഥ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ വരികൾ, മരകതമണിയുടെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു. ഊർജ്ജ ഭർ ദേതാ ഹൈ, സാരേ ഹിന്ദുസ്ഥാൻ മേ ചേതന ഭർ ദേതാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇനിയൊരു തമിഴ് ചലച്ചിത്രഗാനം കേൾക്കാം. ഹരീഷ് രാഘവേന്ദ്ര പാടിയത്. ചിത്രം കാതൽ കൊണ്ടേൻ.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
3: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി 2 വരവ് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും സുശീലയും പാടിയിരിക്കുന്നു. K. ജയകുമാറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഭാരത് സോളർ പവർ ഭാരത് ദുനിയാക്ക് ടോപ്പ് 5 ദേശമേ ആകയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: സ്നേഹനെഴുതി ദേവി ശ്രീപ്രസാദ് സംഗീതം നൽകി പാടിയ തമിഴ് ചിത്രത്തിലെ ഗാനം ചിത്രം വില്ലേ.

0: കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പ്രദീപ് പള്ളുരുത്തി പാടിയത്, അനിൽ പനച്ചൂരാന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ സുരക്ഷയിൽ രാജ്യം ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായും കേന്ദ്രമന്ത്രി. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ സേവനം വലുതെന്ന് കേന്ദ്ര സഹമന്ത്രി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. സംസ്ഥാനത്ത് ഷിഗല്ല നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. മലപ്പുറത്ത് 75-കാരി ഷിഗല്ല ബാധിച്ച് മരിച്ചു. വയനാട്ടിൽ പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. പേര്യ ആലാറ്റിൽ കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 175 പേരെ അറസ്റ്റ് ചെയ്തു. 166 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. ടോസ് നേടിയ നെതർലൻഡ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇളയരാജ സംഗീതം നൽകിയ ഒരു ഗാനം, ചിത്രം ഇന്നത്തെ ചിന്താവിഷയം. എം ജി ശ്രീകുമാർ പാടിയത്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഉഷ ഖന്ന സംഗീതം പകർന്നൊരു ഗാനം യേശുദാസ് പാടിയത്. ചിത്രം അഗ്നിനിലാവ്. ഗാനരചന വയലാർ മാധവൻകുട്ടി.

0: അനിൽ പനച്ചുരാൻ എഴുതി, മെജോ ജോസഫ് സംഗീതം നൽകി, ചിത്രയും ശ്രീനിവാസും ചേർന്ന് പാടി ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം സൈക്കിൾ.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: വൈരമുത്തു എഴുതി, എ ആർ റഹ്മാൻ സംഗീതം നൽകി, ശങ്കർ മഹാദേവൻ പാടിയ ഒരു തമിഴ് ചിത്രത്തിലെ ഗാനം. ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ.
3: ഒരു ഗണം പോകും

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അദ്ദേഹം ഈ ഹ്യൂമർ പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഹ്യൂമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എൻജിന് അദ്ദേഹത്തിനുള്ളിലുണ്ടെന്ന് രസകരമായി ഞങ്ങൾ ക്ലാസ് റൂമിൽ പറയാറുണ്ടോ.

0: 4203-0305 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ
1: ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സര വേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. നജീം മർഷാദ് പാടിയത്. ഗാനരചന രാജീവ് നായർ, സംഗീതം എം ജയചന്ദ്രൻ.

0: താങ്കൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മുത്തു വിജയൻ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകി, ജാസി ഗിഫ്റ്റ്, അനിത ഷെയ്ഖ് എന്നിവർ പാടിയ ഗാനം ചിത്രം ഇൻ ഗോസ്റ്റ് ഹൌസ് ഇൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9459964321. മറ്റൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടി 9496593321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ ശ്രോതാക്കൾക്ക് വിളിക്കാം. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എം ജി ശ്രീകുമാറും കൂട്ടരം പാടിയ ഗാനം. ഗാനരചന ഒ എൻ വിക്കുറുപ്പ്, സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങളിനി 9:12 കേൾക്കാം. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

0: സമയം 9 മണി.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ വി കെ എൻ എഴുതിയ കഥ മുക്തി, അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: കാലത്ത് 7 മണിക്കുണർന്നപ്പോൾ വാതിലിന് പുറത്ത് പോത്തിനു മീതെ കയ്യിൽ ചുരട്ടിപ്പിടിച്ച കയറുമായിരിക്കുന്ന മറ്റേ ചെങ്ങാതിയെ കണ്ടു. പെട്ടെന്ന് കട്ടിലിന് തലയ്ക്കൽ ടീപ്പോയിന്മേലിരുന്ന റേഡിയോയിൻ്റെ ഇരുമ്പിൽ അയാൾ സ്പർശിച്ചു. മേഷവാഹനൻ സംഭീതനായി വാതിലിന് പുറത്തെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ നോക്കി അയാൾ പറഞ്ഞു, വിവരം കിട്ടി വന്നതായിരിക്കും അല്ലേ? മറ്റേ ചെങ്ങാതി ശബ്ദിച്ചില്ല. എനിക്ക് തൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ വഴിയെ പൊയ്ക്കോളാം. എന്നെ വെട്ടിച്ചോ? പോത്തൻ ചോദിച്ചു വിദഗ്ധമായി തന്നെ. അയാൾ പറഞ്ഞു, പോത്തിനെ റിവേഴ്സിലെടുത്ത് മറ്റേ ചെങ്ങാതി പോയി. തീപ്പെട്ടി ഉരച്ച് അയാൾ റേഡിയോ കൊളുത്തി. ഉദയഗീതം വായുവിൽ പോവുകയാണ്. എന്നാണ് ആദ്യമായി മനുഷ്യൻ ഉദയഗീതത്തെ പ്രകീർത്തിച്ചു തുടങ്ങിയത്? വേദേതിഹാസകാലത്ത്. വ്യക്തമായി പറഞ്ഞാൽ വേദകാലത്ത്. അയാൾ ഓർത്തു, വേദങ്ങൾക്ക് ശേഷമാണല്ലോ ഇതിഹാസകാലം. ഉദയസൂര്യനെയും അസ്തമയചന്ദ്രനെയും കണ്ട് ഇന്നവർ ഇന്നാരെന്ന് തിരിയാതിരുന്ന പുരാതന മനുഷ്യനാണ് ആദ്യത്തെ ഉദയഗീതം റെക്കോർഡ് ചെയ്തത്. നികഴ്ചൈ ഒലിപ്പതിവ്, സ്തോത്രരൂപത്തിലായിരുന്നു കൃതി. ഭയാരാധന. ഇപ്പോൾ കുമാരി ചന്ദ്രക്കല സംഘം ചേർന്ന് പാടുന്ന ഗീതം മിക്കവാറും സൂര്യനെ കളിയാക്കുന്ന വിധത്തിലുള്ളതാണ്. താങ്കളെ ഞങ്ങൾക്കറിഞ്ഞൂടെ സാറേ, BC 3000 നിന്ന് AD 1975 ആകുമ്പോഴേക്കും മനുഷ്യൻ കയ്യാളിയ അഹന്ത ഗീതം നിലച്ചപ്പോൾ സംസ്കൃത പാഠം ആരംഭിക്കുകയായി. പ്രാകൃതമായി തുടങ്ങി അതിപരിഷ്കൃതമായി തീർന്ന് 1000 ഭാരതത്തെ അടക്കിവാണ അമരഭാഷ. ഇൻഡോ ഹെലനിക് വംശജ, സിന്ധുനദീതട സംസ്കാരത്തെ നിഹനിച്ച ആര്യൻപടയുടെ സംഭാവന, മോഹൻജൊദാരോ ഹാരപ്പ സംസ്കാരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ പ്രസിദ്ധ ചരിത്രകാരനും പുരാതത്വ ഗവേഷകനുമായ മോർട്ടിമർ വീലറുടെ വാക്കുകൾ അയാളുടെ കാതിൽ മുഴങ്ങി. ഈ സംസ്കാരത്തെ നിലംപരിശാക്കിയതിന് ഇന്ദ്രൻ പ്രതിക്കൂട്ട് നിൽക്കുന്നു. ദ്രാവിഡനായ അയാൾ ശോഭിച്ചു വശായി. ഇടതുവശം അനക്കാൻ വയ്യെന്നായി. രക്തസമ്മർദ്ദം കയറി. ദ്രുതമായി ശ്വസിച്ചുകൊണ്ടിരുന്ന അയാളെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം അപ്പോൾ പെട്ടെന്ന് യന്ത്രം തമിഴ് ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങി. അയാൾ പൂർവസ്ഥിതിയിലായി, ശാന്തി പ്രവസ്ഥനായി. തൻ്റെ സംസ്കാരം അനുസ്യൂതമായി പുഷ്പിച്ചു നിൽക്കുന്ന ഒരിടമെങ്കിലും ഉണ്ടല്ലോ പാരിടത്തിൽ. തമിഴകം മതി, നഞ്ഞെന്തിന് നാനാഴി. മൈക്കില്ലാതിരുന്ന അന്തക്കാലത്ത് തൻ്റെ പ്രശസ്തനായ പൂർവികൻ SG കിട്ടപ്പ നാടകരൂപത്തിൽ ദിക്കെട്ടും പൊട്ടുമാറു പാടിയിരുന്ന ഒരുഗ്രൻ ഗാനത്തെക്കുറിച്ച് അയാൾ ഓർത്തു. വള്ളിത്തിരുമണം ഡ്രാമ, മുഖ്യനടികർ കിട്ടപ്പ, സുന്ദരാമ്പാൾ. രംഗം 3 അരങ്ങത്തു വരേണ്ട കിട്ടപ്പ അണിയറയിൽ വേഷമിട്ട ശേഷം സ്കോച്ച് കുടിക്കുകയാണ്. അണ്ണയ്ക്കെല്ലാം സ്കോച്ച് എണ്ണ ബോട്ടിൽ 7 രൂപാവിലെ. ഇണ്ണയ്ക്കോ നാശമാ പോഹ. നിമിഷങ്ങൾ ചെന്നാറേ കിട്ടപ്പയെ കാണാതെ അസ്വസ്ഥരായിത്തീർന്ന ജനം ചൂളവും മറ്റും വിളിച്ചു തുടങ്ങി. ഭാരവാഹികൾ അണിയറയിലേക്ക് ഓടി. അണ്ണാ, ജനം ഗലാട്ട പണറത്, വാങ്ക. കിട്ടപ്പ വെൻഡോൺ ഡ്രിങ്കിങ്. അവസാനം ജനത്തിൻ്റെ ശല്യം സഹിക്ക വയ്യാതായപ്പോൾ അണിയറയിൽ നീജർക്കെതിരെ തിരിഞ്ഞ് ഗായകൻ ഒറ്റ വീക്ക്. ഷുള്ളിമലയും ഈതിൽമേവും വേല, ഹൈ ഒക്ടാവ. ചില്ലേ തുളച്ചു പോകുന്ന ശബ്ദഗാംഭീര്യം, കല്ലേ പിളർക്കുന്ന രാജശാസന പോലെ. ഓടിയൻ മൂകം. ഗായകൻ തിരികെ സ്കോട്ട്ലൻഡിൽ നിന്നും വന്ന ചുകപ്പോടിയ ജലവിശേഷത്തിലേക്ക്. വീണ്ടും മന്ദം മന്ദം ഓടിയൻ മൗനം ഭഞ്ജിക്കുന്നു. അല്ലറ ചില്ലറ ചൂളങ്ങൾ മൂത്ത് കൂവലാകുന്നു. കിട്ടപ്പ പതുക്കെ സ്റ്റേജിലേക്ക്. നേരത്തെ പാടിയ ആദ്യത്തെ വരിക്ക് തുടർച്ചയായി ഒരിടിമുഴക്കം. ഉന്നേ തോത്തെരിത്തേൻ സുബ്രഹ്മണ്യ, വേല വേല വേല വേല വേല വേല ഇറക്കാറാ നീ സുബ്രഹ്മണ്യ വേല. ഓടിയൻ ഡെഡ്. യശശരീരനായ കിട്ടപ്പയെക്കുറിച്ച് അധികനേരം അയാൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. വാർത്തകൾ കയറി വന്നു. വായിക്കുന്നത് കുഞ്ഞൻ, ക്ഷമിക്കണം, നാരായണൻ. പല നിറത്തിലുള്ള വാർത്തയ്ക്ക് ശേഷം നാരായണൻ തുടർന്നു. മലപ്പുറം ജില്ലയിലെ വാലഞ്ചേരിയിൽ ഇന്നലെ അയാൾക്ക് സഹിച്ചില്ല. കേരളത്തിലെ മനോഹരമായൊരു ഗ്രാമത്തിൻ്റെ പേര് തൻ്റെ ചെവിവട്ടത്ത് ആറുകോല ചെയ്യപ്പെട്ടിരിക്കുന്നു. കട്ടിലിൽ പാതി ഉയർന്ന് അയാൾ ചോദിച്ചു, ഏത് ചേരിയടാ? വാലഞ്ചേരി. നാരായണൻ പറഞ്ഞു, വളാഞ്ചേരിയാണടാ, യൂസ്ലെസ്സേ. നന്ദി. നാരായണൻ വായിച്ചു. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ഇന്നലെ തർജ്ജമക്കാരുടെയും ശ്രോതാക്കളുടെയും അജ്ഞതയിൽ മനം നൊന്ത അയാൾക്ക് തുടർന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മറ്റേ ചെങ്ങാതിയെ വെട്ടിക്കാൻ റേഡിയോവിൻ്റെ ഇരുമ്പിൽ വിരൽ ചേർത്ത് അയാൾ ഉറങ്ങി. ഉണർന്നപ്പോൾ ഉച്ചയ്ക്കുള്ള പ്രക്ഷേപണം ആരംഭിച്ച് നാളേറെ ചെന്നിരുന്നു. കേരള സ്ത്രീകളെക്കുറിച്ചൊരു പ്രഭാഷണം നടക്കുകയായിരുന്നു. അന്താരാഷ്ട്ര വനിതാ വർഷമായ ഈ വർഷത്തിന് ശേഷം ഈ വർഷത്തിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് കേരള സ്ത്രീകൾ കാര്യശേഷിയും ക്ഷേമുഷിയുമുള്ളവരായിരുന്നു. അയാൾ ഓർത്തു, നൂറ്റാണ്ടുകാലം നിലനിന്ന ചോളചേര യുദ്ധകാലത്ത് പുരുഷന്മാരെല്ലാം പടക്കളത്തിലായിരുന്നപ്പോൾ നാട് നടത്തിയത് നാരികളായിരുന്നു. വീറോടെ അവരത് സാധിച്ചു. വെല്ലുവിളികൾ നേരിടുന്നതിൻ്റെ ചരിത്രമാണ് സംസ്കാരം. കേരള സ്ത്രീ വിഷയമായി സായിപ്പ് ഒരാൾ നടത്തിയ നർമ്മോക്തിയും അയാൾ ഓർത്തു. വെള്ളയാൻ സ്വയം ചോദിച്ച് മറുപടി പറഞ്ഞ വാചകങ്ങൾ. കാലത്തെ മുതൽ വയറ്റിലൊന്നും ചെലുത്താതിരുന്നിട്ടും അവസാനത്തിനാരംഭം കാണുകയായിരുന്നിട്ടും അയാൾ പൊട്ടിച്ചിരിച്ചു. റേഡിയോവിൻ്റെ ശബ്ദത്തിന് മധ്യത്തിലൂടെ ആയതിനാൽ ആരും കേട്ടില്ല. കേട്ടിരുന്നാലും കിട്ടുമാ ശ്രദ്ധിക്കാനുമാവാം അയാൾ വിചാരിച്ചു. അയാളുടെ വിശപ്പിന് മലേഷ്യൻ ടൈഗർ ബാം പുരട്ടിക്കൊണ്ട് കർണാടക സംഗീതം വന്നെത്തി. അപ്പോൾ വീണ്ടും അയാൾ തൻ്റെ വിചാരധാര തുറന്നു വെച്ചു. ശബ്ദങ്ങളെ ഭാവരൂപ ഭംഗിയോടെ ഉരുത്തിരിച്ച് പുറപ്പെടുവിക്കുന്നതാണ് സംഗീതം. ഭാരതീയ സരിഗമ അളവും തൂക്കവും അനുസരിച്ച് 22 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പറ്റിയത് പറ്റി, ഇനി അത് ചുരുക്കാനോ വളർത്താനോ പറ്റില്ല. അറിയപ്പെടുന്ന 60 രാഗങ്ങളുണ്ടെന്നാണ് അഭിജ്ഞമതം. അറിഞ്ഞതിലും അനന്തമിരട്ടിയാണ് അറിയപ്പെടാത്തത്. അറിയപ്പെടാത്തത് എന്ന ന്യായമനുസരിച്ച് 1 കോടി രാഗം വേറെയും കാണണം. ആയതിൽ കുറേയൊക്കെ നമ്മുടെ അനന്തരാമകൃഷ്ണ ഭാഗവതർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മിച്ചം ഗജത്തെ ചട്ടത്തിലാക്കാൻ അനന്തനാലും ആവതില്ല. ഭൂമിശാസ്ത്രമാണ് സ്വരലയ താളങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്. കുന്നും മലയും നദിയും നിറഞ്ഞ ദക്ഷിണ ഭാരതത്തിൽ ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്നതാണ് സംഗീതം. ചടുലമായ ആരോഹണാവരോഹണ ക്രമങ്ങൾ. ഉത്തരേന്ത്യയിലെ സമതല ഭൂവിൽ യുദ്ധത്തിൻ്റെ സമ്പ്രദായം ഭിന്നമാണ്. മന്ദതയിലെ സൗന്ദര്യത്തിൻ്റെ ഗാംഭീര്യം ഇയന്നതാണ്, ഗംഗാപ്രവാഹം പോലെ. പാശ്ചാത്യ സംഗീതം വിശിഷ്യവാദി സംഗീതം ശ്രവിച്ചാൽ അവിടുത്തെ സ്റ്റെപ്പുകളും തുണ്ടയും കുണ്ടറ വിളംബരവും കടലും കായലുമെല്ലാം മനസ്സിൽ കയറി വരും. സ്വാതി തിരുനാളിൻ്റെ ഭാവയാമി രഘുരാമം എന്ന രാഗമാലികയോടുകൂടി കച്ചേരി അവസാനിച്ചു. ദിവസത്തെ 2-ാമത്തെ പ്രക്ഷേപണം ഒരു സുഖസ്മരണയായി അവശേഷിച്ചു. ഇരുമ്പിൽ നിന്ന് കൈയെടുത്ത് അയാൾ വാതിൽക്കൽ നോക്കി. മറ്റേ ചെങ്ങാതി വരുന്നുണ്ടോ എന്നറിയാൻ. ഇല്ല, ചെങ്ങാതിയുടെ ചൂരുപോലുമില്ല. താങ്കൾ വന്നിട്ടും ഇനി വലിയ കാര്യമില്ല, തൻ്റെ ഭാവനയിലെ രൂപത്തോട് അയാൾ പറഞ്ഞു. എന്നത്തെയും പോലെ ഈ ദിവസത്തെ അവസാനത്തെ ചിരിയും എൻ്റേതാകുന്നു. റേഡിയോ ഓൺ ചെയ്തു തന്നെ ഇരിക്കെ അയാൾ പുറംതിരിഞ്ഞു കിടന്നു. ഒരു ഫിഷിംഗ് ഹോളിഡേക്കായി ഉറക്കത്തിൻ്റെ കയങ്ങളിലേക്ക് ഊളിയിട്ട് പോയി. കോളൊന്നും കിട്ടാതെ സന്ധ്യയ്ക്ക് 3-ാമത്തെ പ്രക്ഷേപണത്തിന് നടുക്ക് വെറും കൈയോടെ അയാൾ ഉണർന്നു. കാർഷികരംഗം തകർക്കുകയാണ്. ഉഴവ്, വിത, കൊയ്ത്ത്, മെതി, കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, കൃഷി എന്നാൽ മൂടി തുറന്ന അയാളുടെ വിചാരം ധാരധാരയായി പറയുകയാണ്. മണ്ണിനെ സംസ്കരിക്കുന്ന പ്രക്രിയ, ഭക്ഷ്യം, പേയം, കാപ്പി, ചായ, ചണം തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കൽ. ബുദ്ധൻ്റെ കാലമായപ്പോഴേക്കും 1000 ആണ്ടുകളുടെ തെറ്റും തിരുത്തുമായി 3 പൂവ് കൃഷി നടപ്പിൽ വന്നിരുന്നുവെന്ന് കൃഷി വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. കൃഷിയുടെ ശാസ്ത്രീയ വശം ബുദ്ധൻ അജ്ഞാതമായിരുന്നു. റേഡിയോ വന്ന ശേഷമാണ് അദ്ദേഹം അത് ഗ്രഹിച്ചു തുടങ്ങിയത്, കാർഷിക രംഗത്തെ പ്രഭാഷണങ്ങൾ വഴി. ഇപ്പോൾ രാസവളങ്ങൾ കുറച്ചുപയോഗിക്കാൻ ഒരു കൃഷി പണ്ഡിതൻ ഉപദേശിക്കുകയാണ്. നന്ന്, അയാൾ ഓർത്തു. വളത്തിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാണെങ്കിൽ കുറച്ചും അധികമാണെങ്കിൽ അതനുസരിച്ചും ഉപയോഗിക്കുക. വടക്കേ മലയായ്മയിൽ അയാൾ പറഞ്ഞു, ഉഷ്, എനിക്ക് കേൾക്കണ്ട, പോവൂട്. ക്ഷീണം നിദ്രയിലാഴ്ത്തിയ അയാളെ ചതുരംഗമെന്ന നാടകം കുലുക്കി ഉണർത്തി. മലർന്ന് നീണ്ടു നിവർന്ന് അയാൾ കിടന്നു, കാലിനടിയിൽ തരിപ്പ്. നാടകത്തെക്കുറിച്ച് 4 വാക്ക് ഞാൻ ജനത്തെ ധരിപ്പിച്ചു കൊള്ളട്ടെ. അയാൾ കണ്ണടച്ച് ചിന്തിച്ചു. യേശുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാരാണ് നാടകാന്തം കവിത്വമെന്ന് പാടിയതെന്ന് പാശ്ചാത്യർ പറയും. ശരിയല്ല. ദേവപുത്രൻ്റെ ജനനത്തിനും എത്രയോ നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ കോവിലൻ ചരിത്രവും കുയിൽനാഥം കുഞ്ഞുക്കുട്ടൻ നായരും ഉണ്ടായിരുന്നു. ഈ 2 നാമധേയങ്ങൾ ഇന്നുമുണ്ട്. കാൽമുട്ടിലേക്ക് വ്യാപിക്കുന്ന തണുപ്പിനെ വിഗണിച്ച് അയാൾ ഓർത്തു. എക്കാലവും ഉണ്ടായിരിക്കുകയും ചെയ്യും. യുഗാന്തത്തിൽ പ്രളയത്തിൽ നടക്കും. ഇവിടെ സമിതികൾ നാടകമരങ്ങേറും. തമിഴക്ക് നാടകമേ ഉലകമാണ്. കേരളീയർക്കത് ജീവനും. ഒരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനാണ് മിക്ക കേരളീയരും ഇഷ്ടപ്പെടുക. ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് വ്യവസായവൽക്കരണമല്ല, നാടകവൽക്കരണമാണ് ആവശ്യം. മുക്കിനു നാടകക്കളരികൾ, കുറിപ്പുകൾ, പിള്ളകൾ. ദിവസത്തെ പ്രക്ഷേപണത്തിൻ്റെ ഭരതവാക്യമായി ജനഗണമന തുടങ്ങിയപ്പോൾ അയാൾ എഴുന്നേറ്റ് നിൽക്കാൻ ബദ്ധപ്പെട്ടു. സാധിച്ചില്ല. കാലുകൾ വഴങ്ങുന്നില്ല. തുടവഴി ശീതം അടിവയറ്റിൽ കയറിയിരിക്കുന്നു. ഭാഗ്യം ചെയ്ത ജീവൻ. ഒച്ചേനക്കം താണപ്പോൾ പുറത്ത് പോത്തിൻ്റെ കുളമ്പടി ശബ്ദം കേട്ടു. ഒരു നിഴൽ പോലെ ചുമരിലൂടെ മറ്റേ ചങ്ങാതി കടന്നു വന്നു. പോത്തിറങ്ങി കട്ടിലിനരികിലേക്ക് നീങ്ങി കുനിഞ്ഞു നോക്കി. തനിക്ക് അവകാശപ്പെട്ട സാധനം റേഡിയോ വഴി അപഹരിക്കപ്പെട്ടത് മനസ്സിലായപ്പോൾ മേഷവാഹനൻ യന്ത്രത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു. അരയിൽ നിന്ന് പിസ്റ്റളൂരി പോയിന്റ് ബ്ലാങ്കായി വെടിവെച്ച് യന്ത്രത്തെ പൊടിത്തൂളാക്കി.
2: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥ മുക്തി, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
0: പ്രിയ ശ്രോതാക്കളെ, കഥ കേട്ടുവല്ലോ. ഇനി നമ്മുടെ സ്വന്തം അനന്തപുരി FM ൽ ഗാനം കേൾക്കാം.

ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് ആലിംഗൽ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, വിജയ് യേശുദാസ്, ചിന്മയി എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി വിദ്യാസാഗറിന്റെ അനുരാഗം നിറഞ്ഞ സംഗീതത്തിൽ വി ശ്രീകുമാർ, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം, ചിത്രം നീലത്താമര.

ഒരു തമിഴ് ഗാനം കേൾക്കാം. വെണ്ണിലാവ് പോലെ ഹരിഹരൻ പാടുന്നു, ഒപ്പം സാധനാ സർഗവും. ഗാനരചന വൈരമുത്തു, ചിത്രം മിൻസാര കനവ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാ സുരഭിയിൽ കേൾക്കാം.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
3: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി
1: ആകാശവാണി. ഇപ്പോൾ പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്, സിദ്ധിവിനായകം അനിശം. ഷൺമുഖപ്രിയ രാഗത്തിൽ ദീക്ഷിതർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രൂപ

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്. കച്ചേരി തുടരുന്നു. ഇനി ഖരഹരപ്രിയ രാഗത്തിൽ രാമാ നീ സമാനമെവറു, ത്യാഗരാജകൃതി രൂപകതാളം.

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ് കേൾക്കൂ. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321. മറ്റൊരു നമ്പർ 9496563321. ഒരു നമ്പർ കൂടി 9496593321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 10:00 കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ നിശാസുരഭി. ആദ്യ ഗാനം ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയത്. ONV കുറുപ്പിൻ്റെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം.

0: അനുപല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കെ വിജയന്റെ വരികൾ, കെ ജെ ജോയുടെ സംഗീതം. നിശാസുരഭി ഇനി നാളെ രാത്രി 10:30, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം.
1: വളരെ ഹൃദ്യമായ ആശയങ്ങളുടെ നിറകൂടമാണ് സാമവേദത്തിലെ ഈ മന്ത്രം. സ നഹ പവസ്വ ശം ഗവേ ശം ജനായ ശം അറുവതേ ശം രാജൻ ഔഷധീഭ്യക. ഹേ പ്രഭു, സഹ അവിടുന്ന് ന പവസ്വ ഞങ്ങളെ ശുദ്ധീകരിച്ചാലും, ശം ഗവേ ഞങ്ങളുടെ ഗോക്കൾക്ക് മംഗളം ഭവിക്കട്ടെ, ശം ജനായ മനുഷ്യർക്ക് സുഖവും ശാന്തിയും ആരോഗ്യവും ഉണ്ടാകട്ടെ, ശം അറുവതേ കുതിരകൾക്ക് മംഗളമുണ്ടാകട്ടെ, രാജൻ ഹേ പ്രകാശവാനെ ഔഷധീഭ്യം ഓഷധികൾക്ക് മംഗളമുണ്ടാകട്ടെ. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ സാരം. ഈശ്വരൻ സ്വയമേവ ശുദ്ധനും മറ്റുള്ളവയെ ശുദ്ധീകരിക്കുന്നവനുമാണ്. ജീവൻ ശുദ്ധമാവുന്നത് ആഹാരത്തിലൂടെയാണ്. ആഹാരശുദ്ധവും സത്വശുദ്ധേ. ശുദ്ധമായ ആഹാരം ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ശുദ്ധമാക്കുന്നു. ഇവ മൂന്നും ശുദ്ധമാവുന്നതിലൂടെ ജീവാത്മാവ് പവിത്രമാകുന്നു. സത്വശുദ്ധോ ധ്രുവാ സ്മൃതി. രസം, രക്തം, മാംസം, മേദസ്, മജ്ജ, അസ്ഥി, ശുക്ലം എന്നീ സക

0: പല ധാതുക്കളും ശുദ്ധമാവുമ്പോൾ ബുദ്ധി സാത്വികമാകുന്നു. പവിത്രമായ ജീവിതം ആഗ്രഹിക്കുന്നവർ മുട്ട, മാംസം, മത്സ്യം, മദ്യം, കഞ്ചാവ്, കറുപ്പ് തുടങ്ങിയവ ആഹരിക്കുവാൻ പാടില്ല. ശുദ്ധവും പൗഷ്ടികവും സാത്വികവുമായ ആഹാരമേ കഴിക്കാവൂ. മാംസവും മദ്യവും കഴിക്കുന്നവർ രോഗികളാകുന്നു. അവർ ഒരിക്കലും യോഗികളാവുകയില്ല. ശം ഗവേഹ്, നമ്മുടെ ഗോക്കൾക്ക് മംഗളമുണ്ടാകണം. ഗോശബ്ദം പശുക്കളെ മാത്രം കുറിക്കുന്നതല്ല. ഗോവിന് പശു, ഭൂമി, വാണി എന്നെല്ലാം അർത്ഥമുണ്ട്. നമുക്ക് സാത്വികമായ ഭക്ഷണം, പാൽ, തൈര്, നെയ്യ് എന്നിവ നൽകുന്നത് പശുക്കളാണ്. സാത്വികരെന്ന് പറഞ്ഞാൽ ധർമ്മതൽപരരും ശുദ്ധരും ജ്ഞാനികളും വിവേകികളുമായിരിക്കും. മാത്രമല്ല, നാൽക്കാലി സമ്പത്തിൻ്റെ വളർച്ച കൃഷി വാണിജ്യങ്ങളെയും വർദ്ധിപ്പിക്കുന്നു. ഇതിനെല്ലാം ഗോവിനെ അഥവാ ഭൂമിയെ ആശ്രയിക്കുന്നു. ഗോശബ്ദത്തിന് വാണി എന്ന അർത്ഥമെടുക്കുമ്പോൾ വാണി നമ്മുടെ സംസ്കാരത്തിൻ്റെ വാഹിനിയാണ്. മാത്രമല്ല, വാണിയിലൂടെയാണ് അറിവിൻ്റെ പ്രവാഹം. കാളിദാസ മഹാകവി തൻ്റെ രഘുവംശ മഹാകാവ്യത്തിൽ അത് ആരംഭിക്കുമ്പോൾ വാഗർത്ഥപ്രതിപത്തയെ ഉചിതമായ വാക്കും അർത്ഥവും ലഭിക്കുന്നതിനു വേണ്ടി എന്നു പ്രാർത്ഥിച്ചു. അതായത് വാണി സരസ്വതിയാണ്. ചുരുക്കത്തിൽ, ഈ സംസാരത്തിൽ ഗോവിന് സദൃശം മറ്റൊന്നില്ല. അതുകൊണ്ട് ഗാവോ ഭഗവോ ഗാവ ഇന്ദ്രോ മേ, ഗോവ് എൻ്റെ ഈശ്വരനും ഐശ്വര്യവും ആണെന്ന് വൈദികം പഠിപ്പിക്കുന്നു. ശം ജനായ, മനുഷ്യർക്ക് സുഖവും ശാന്തിയും ആരോഗ്യവും ഉണ്ടാകണം. അവർ ത്രിവിധ ദുഃഖങ്ങളിൽ നിന്ന് മുക്തരാവണം. ത്രിവിധ ദുഃഖങ്ങളെന്ന് പറഞ്ഞാൽ ആദിഭൗതികവും ആദിദൈവികവും ആധ്യാത്മികവുമായ ദുഃഖങ്ങൾ എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. നാം അനുഭവിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളും ഈ മൂന്ന് തരത്തിൽ പെടുന്നവകളാണ്. സകലർക്കും ശാരീരികാരോഗ്യവും മാനസിക ബലവും ആത്മീക ആനന്ദവും ഉണ്ടാകണം. ശം ഔഷധീഭ്യ, ഓഷധികളിൽ നിന്നും നമ്മൾക്ക് ശാന്തിയും സുഖവും ഉണ്ടാകണം. ഓഷധികളെന്നാൽ സസ്യങ്ങളാണ്. സസ്യാഹാരം കൊണ്ട് മനുഷ്യരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ശാന്തമാവുന്നു. മാംസഭോജനം മനുഷ്യനെ ചഞ്ചല മനസ്കനും ക്രൂരനുമാക്കുന്നു. സസ്യാഹാരം സാത്വികമാണ്. മാംസാഹാരമാകട്ടെ രാജസികവും താമസികവുമാണ്. പ്രഭു ഞങ്ങൾക്ക് ശക്തി നൽകിയാലും അറിവ് നൽകിയാലും ഞങ്ങൾ സസ്യാഹാരമേ കഴിക്കൂ, ഒരിക്കലും മാംസം കഴിക്കുകയില്ല എന്ന് ഈശ്വരനോട് ഞങ്ങൾ സത്യം ചെയ്യുന്നു.
1: കവനമന്ദിരം പങ്കുജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇപ്പോൾ മുതൽ വിവിധ ഭാരതീയറിലെ തുടരുന്നു.

लिखे जो खत तुझे वो तेरी याद में हजारों रंग के नजारे।